ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 12, കൊല്ലവർഷം 1202 ചിങ്ങം 18, 2026 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1160

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം കരിപ്പൂര് ജി വി നായർ അവതരിപ്പിക്കുന്നു.
1: വിനമിപ്പിക്കുകൻ മൗലി വിഭോ നിൻ പാദധൂളിയിൽ, നിമഗ്നമാക്കുകൻ കണ്ണുനീരിലെന്റയഹന്തയെ. മാനം തനിക്കു മോഹിച്ച് മാനക്കേടുവരുന്നുമേ, എന്നെ തന്നെ വലം വച്ചിട്ടെപ്പോഴും ഉഴലുന്നു ഞാൻ. എനിക്കു വേണ്ടി ഞാൻ ചെയ്യായകൻ ഗുണോദ്ഘോഷണം വിഭോ, എൻ ജീവിതത്തിൻ മധ്യത്തിൽ നിന്നിച്ച നിറവേറ്റുക. നിൽക്കുകൻ ചിത്തപത്മത്തിൽ മറച്ച് എന്നില എന്ന നീ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ അർത്ഥസമ്പുഷ്ടമായ ഒരു കാവ്യശകലമാണിത്. ഇതൊരു പ്രാർത്ഥനയാണ്, എല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എല്ലാ പ്രഭാതത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, സദാസമയവും മനസ്സിൽ മന്ത്രിക്കേണ്ട മന്ത്രമധുരമായൊരു പ്രാർത്ഥന. സർവേശ്വര, എൻ്റെ ഉള്ളിൽ ഖനീഭവിച്ചു പോയ അഹങ്കാരത്തിൻ്റെ മഹാപസ്തകത്തെ നിന്റെ പാദപത്മങ്ങളിലേക്ക് വിരമിപ്പിക്കുക. അഹങ്കാരത്തിൻ്റെ ആത്യന്തിക ഫലത്തെ ഞാൻ ഭയക്കുന്നു, പക്ഷേ എന്നിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായി അകറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഭൗതിക സുഖ സൗകര്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുമ്പോൾ ആ നേട്ടങ്ങളും വിജയങ്ങളും എൻ്റെ സാമർഥ്യം കൊണ്ടാണെന്ന വിചാരം എന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഞാൻ അഹന്തയുടെ പടവുകൾ കയറാൻ തുടങ്ങുന്നു. അഹന്ത ഒരുവനെ അന്ധനാക്കുന്നു, അകക്കണ്ണുകളിലെ വെളിച്ചം പൊലിയുന്നു, സന്മാർഗങ്ങളെ തിരിച്ചറിയാനാകാതാകുന്നു. അധ്യാത്മരാമായണത്തിൽ ഹനുമാൻ എന്ന വിജ്ഞൻ രാവണൻ എന്ന അജ്ഞനായ അഹങ്കാരിയെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധവു. ഹനുമാൻ ലങ്കയിലെത്തിയത് സീതാന്വേഷണത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. മഹാഹംഭാവിയായ രാവണനെ ആസന്നമായിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാവണ, ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച് നീ നന്നായി അറിയുക. അജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിൽ നീ മുങ്ങി താഴാതിരിക്കുക. എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള ശ്രേഷ്ഠോപദേശമാണിത്. അജ്ഞാനത്തിൽ നിന്നാണ് അഹങ്കാരം ജനിക്കുന്നത്. അഹങ്കാരത്തെ അകറ്റാൻ ഒറ്റ മാർഗമേയുള്ളൂ: അജ്ഞാനത്തെ അകറ്റുക, ജ്ഞാനാർജനം ചെയ്യുക, അഹങ്കാരത്താൽ ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിൽ എൻ്റെ അഹന്ത മുഴുവൻ അലിഞ്ഞില്ലാതാകേണമേ എന്നതാവണം പ്രാർത്ഥന. ടാഗോർ വീണ്ടും പാടുന്നു: അത്യുന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ മോഹിച്ച് അരുതാത്തത് പലതും ഞാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് വന്നു ചേരുന്നതൊക്കെയും മാനത്തിനു പകരം മാനക്കേടു മാത്രം. വിഭോ, മറ്റൊന്നുകൂടി ഞാൻ അറിയുന്നു, ഞാനെപ്പോഴും എന്നെ തന്നെ വലം വച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ, എനിക്ക്, എൻ്റേത്. ഈ ചിന്തകൾ എന്നെ ബന്ധനത്തിലാക്കുന്നു. ഈ തടവറയ്ക്കുള്ളിൽ കിടന്ന് ഞാൻ വല്ലാതെ ഉഴലുന്നു, ഉഴറുന്നു. അഹങ്കാരത്തിൻ്റെ ഉപോത്പന്നമാണ് സ്വാർത്ഥത. ഇത് രണ്ടും ചേർന്നൊരുക്കുന്ന ഇരുണ്ട കാരാഗൃഹത്തിലകപ്പെട്ടവന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാനാവില്ല. സഹജീവികളുടെ കരുതലിൻ്റെ സ്നിഗ്ധതയറിയാനാവില്ല. സ്നേഹത്തിൻ്റെ ചേതോഹര സൗന്ദര്യം ആസ്വദിക്കാനാവില്ല. തുതിപാഠകരുടെ അകമ്പൊള്ളയായ പുകഴ്ത്തലുകളിൽ വഞ്ചിതരാകാനേ കഴിയൂ. ആത്മപ്രശംസ ചെയ്ത് സ്വയം വിഡ്ഢിവേഷം കെട്ടി ജന്മമൊടുക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് കവി വീണ്ടും പ്രാർത്ഥിക്കുന്നത്: എനിക്കുവേണ്ടി ഞാൻ തന്നെ എൻ്റെ ഗുണങ്ങളെ ഉദ്ഘോഷണം ചെയ്യാതിരിക്കണമേ വിഭോ എന്ന്. കാരണം ആത്മപ്രശംസ ആത്മഹത്യയ്ക്ക് തുല്യം. അഹങ്കാരിയുടെ ഇഷ്ടവിനോദമാണ് സ്വയം പുകഴ്ത്തൽ. വികലവും വികൃതവുമായ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ് അഹങ്കാരവും ആത്മപ്രശംസയും സ്വാർത്ഥതയും. അതിനാൽ മഹാപ്രഭു,

0: എന്നിലെ വൈരൂപ്യമാർന്ന എന്നെ മറച്ചുകൊണ്ട് എന്നിലെ ഞാനെന്ന ഭാവത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അത്യുജ്വലമായൊരു പ്രകാശഗോപുരമായി അറിവിൻ്റെ നിറനിലാ വെളിച്ചമായി എൻ്റെ ചിത്തപത്മത്തിൽ നീ തെളിഞ്ഞു നിൽക്കുക. നിന്റെ പ്രകാശപ്രചുരിമയിൽ അഹന്തയകന്ന ഞാൻ എന്നെ കാണട്ടെ. നിന്നിലൂടെ എന്നിലൂടെയും ഞാൻ പ്രപഞ്ചത്തെ കാണട്ടെ. നീയും ഞാനും പ്രപഞ്ചവും ഒന്ന് എന്ന സത്യത്തിലേക്ക് ഞാൻ ഉണരട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കരിപ്പൂരു ജീവി നായർ. ആകാശവാണി, സമയം 6 മണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് 4 കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് മുഖത്തല തുളസീധരൻ.

0: Today, the match will begin at 8 p.m. Indian Standard Time. The women in blue opened their campaign with a convincing 94-run win over Thailand in Dubai on Sunday. A victory over Hong Kong will help the Harmanpreet Kaur-led side secure a place in the semi-finals of the ongoing 8-team tournament. India will host the Hyundai World Archery Para Series for the first time at Ahmedabad's Sabarmati Riverfront from September 5th to 9th, with over 100 athletes from 20 countries participating. The event is third stage of the 2026 series, following competitions in Bangkok and Czechia. And that is the end of this news bulletin.
1: Agashavani. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണ്ണ ത്രയീശ സുപ്രഭാതം, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 പുലർവട്ടം തുടരും. ഇതിൽ കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവ കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, ബാംഗ്ലൂർ എസ് ശങ്കർ പാടിയ കൃതികൾ, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12 ശാസ്ത്രലോകം, അദൃശ്യതയുടെ ദൃശ്യത, ഡോക്ടർ ഡീന സി സക്രിയ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 ഒരു വട്ടം കൂടി ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 8 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3 ഗാനോപഹാരം, 4 മായാമുദ്രകൾ, കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ്കുമാർ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5 ഹിന്ദി പാഠം, 5:15 തുടിതാളം, ചെറിയഴീക്കൽ ശൈലേശ്വരനും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ, മുട്ടറ രമണി വിജയകുമാറും സംഘവും പാടിയത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി. ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും, തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ 11:45 വരെയോ കളി അവസാനിക്കുന്നതുവരെയോ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരം ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM Gold ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ് നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്.
2: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി സമയം 6:15. ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ സുഭദ്ര തമ്പുരാൻ ആലപിക്കുന്ന പൂർണ്ണത്രയേശ സുപ്രഭാതം കേൾക്കാം.

0: സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണത്രയേശ സുപ്രഭാതമാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSC ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പട്ടികകളാണ് ഇത്. KSRTC ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. നേപ്പാളിലുണ്ടായ പ്രളയത്തിൽ മരണം 1204. പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥാ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേപ്പാൾ. ഇതിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിക്കും. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്ത് വൈദ്യുതി ക്ഷാമം രൂക്ഷമായതിനാൽ പുറത്തുനിന്ന് വൈദ്യുതി കിട്ടുന്നത് കുറഞ്ഞതാണ് കാരണം. രാത്രി 7:00-12:00 നിയന്ത്രണം. വന്യജീവി ആക്രമണം മൂലമുള്ള മരണം, പരിക്ക്, കൃഷിനാശം എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ തെരഞ്ഞെടുത്തു. അയോധ്യയിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി CEO നിയമിക്കാൻ തീരുമാനിച്ചത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മുതലാണ് മത്സരം.
1: KSRTCയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനുമായി പ്രോജക്ട് സൂര്യ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനോടൊപ്പം ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി KSRTC വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നു. പ്രോജക്ട് സൂര്യയുടെ പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതിനെക്കുറിച്ചും സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രായോഗിക പരിശീലനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു KSRTC മാനേജിംഗ് ഡയറക്ടർ പ്രമോജ് ശങ്കർ.
2: പ്രോജക്ട് സൂര്യ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒപ്റ്റിമൈസിംഗ് ഓപ്പറേഷൻസ് ഫോർ റെഡ്യൂസ്ഡ് എമിഷൻ ആൻഡ് ഇയർ എൻഡ് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് പ്രോജക്ട് സൂര്യയുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് KSRTCയുടെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് നമുക്ക് ആ ഒരു ഇക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ KSRTCയുടെ ബസ്സുകളുടെ നിലവിലുള്ള ബസ്സുകളുടെ കിലോമീറ്റർ പെർ ലിറ്റർ, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നതിനോടൊപ്പം അത് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിലുള്ള ബസ് ഫ്ലീറ്റുകൾ നിലവിലുള്ളതിനെ തന്നെ ഏറ്റവും എഫിഷ്യന്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദ്യമമാണ് ഈ പ്രോജക്ട് സൂര്യ എന്ന് പറയുന്നത്. അതിൽ മൊത്തം ഒരു 5 പാർട്ടിക്കൽസ് ആണ് അതിലുള്ളത്. ഒന്ന്, അതിന്റെ മെക്കാനിക്കലായിട്ടുള്ള റെക്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് വരുന്നത് അതിന്റെ മോക്ക് അത് പരമാവധി കുറയ്ക്കുക, പിന്നെ അതേപോലെ ഡീസൽ ലീക്കേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അതിന്റെ ഒരു ഓപ്പറേഷണൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് ബസ് അതേപോലെ അതിന്റെ ക്രൂ ഇവരുമായിട്ട് മാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബസ്സിന്റെ ഓണർഷിപ്പ് കുറച്ചു പേരെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതായത് ടൈംലി സർവീസസ് ഓപ്പറേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അതിന്റെ ക്രൂവിന്റെ ബാക്കി കൗൺസിലിംഗ്, ട്രെയിനിങ് ഇങ്ങനെ കൊടുക്കുക. അത് കാരണം സസീവായിട്ട് ബസ്സുകളൊക്കെ ഐഡിയലാവുന്ന അവസ്ഥയിൽ ഒഴിവാക്കുക, കൂടുതൽ മികച്ച ഇന്ധനക്ഷമത വരുത്തുക എന്നുള്ളതാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അക്കാഡമിക് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. അത് ഈ നാലാമത്തെ അഞ്ചാമത്തെ എന്ന് പറയുന്നതാണ് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ ഈ ഒരു ആശയം പറയുകയും ഇതിങ്ങനെ നമ്മള് കേരളത്തിലെ വിവിധ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കൂടി ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ ഈ ബസ്സുകളുടെ തന്നെ ആധുനികവൽക്കരണം എന്ന് മാത്രമല്ല ആധുനികവൽക്കരണം എന്നുള്ളതിനേക്കാളുപരി ബസ്സുകളുടെ ഏറ്റവും ഇന്ധനക്ഷമത കൂടിയ, മൈലേജ് കൂടിയ

0: അതേസമയം എമിഷൻ തീരെ കുറഞ്ഞ് വാഹന വൃന്ദങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ റോഡുകളിലൂടെ ഓടിക്കുക എന്നുള്ളതാണ്.
1: BS3, BS4 വിഭാഗങ്ങളിലുള്ള ബസ്സുകൾ ഡീലക്സ് സൂപ്പർഫാസ്റ്റ് നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന്റെ സാങ്കേതിക ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു KSRTC മെക്കാനിക്കൽ എഞ്ചിനീയർ ദിൽഷാദ് PS.
2: നേരത്തെ നിരത്തിലിറക്കിയിരുന്ന വണ്ടികളാണ് BS3, BS4 കാറ്റഗറിയിലുള്ള ബസ്സുകളാണ് ഡീലക്സും അതുപോലെ സൂപ്പർഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ പുതിയ ബസ് ഇറക്കാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് വരും. പുതിയൊരു ബസ്സിലേക്ക് മാറുമ്പോൾ നമ്മൾ നിലവിലുള്ള ബസ്സുകളെ കുറച്ച് തുക മുടക്കി നമ്മൾ റീഫർബിഷ് ചെയ്ത് റിനോവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഒരു അസസ്മെന്റ് നടത്തും. ഏതെല്ലാമാണ് അതിനകത്ത് റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് പുതിയതായിട്ട് വെക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് നടത്തിയിട്ട് പുതിയ യൂണിറ്റ്സ് മാറ്റേണ്ടത് അത് പുതിയ യൂണിറ്റ്സ് വെച്ച് മാറ്റും. അതുപോലെ തന്നെ റീകണ്ടീഷൻ ചെയ്യേണ്ടത് പുതിയ പാർട്സ് ഉപയോഗിച്ചിട്ട് റീകണ്ടീഷൻ ചെയ്ത് അത് നല്ല നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കും. അതുപോലെ തന്നെ ബോഡി റീഫർബിഷ് ചെയ്ത് പുതിയ ബോഡി പോലെ തന്നെയാക്കി ഇന്നോവേറ്റ് ചെയ്യും. എല്ലാ തരത്തിലും അതിനെ റീകണ്ടീഷൻ ചെയ്ത് റിനോവേറ്റ് ചെയ്തെടുക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രൊജക്ട്. അതിനകത്ത് നിന്നുള്ള ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ലെവല് കുറയും. അതായത് ഏകദേശം 1% പൊല്യൂഷൻ ലെവല് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള മൈലേജ്, ഡീസൽ മൈലേജ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും. പിന്നെ റീഫർബിഷ് ചെയ്ത് കഴിയുമ്പോൾ ബ്രേക്ക് ഡൗണിനുള്ള പോസിബിലിറ്റി അത് കുറഞ്ഞു കിട്ടും. അതുപോലെ വീണ്ടും ഒരു ഡൗൺ ടൈം, വീണ്ടും ഈ വണ്ടി റിപ്പയർസിനായിട്ട് പിടിക്കുന്ന ആ ഒരു ഡൗൺ ടൈമിന്റെ കാര്യത്തിലും നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ്സും ആ ഡൗൺ ടൈമിൽ സേവിങ്സും നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ പാസഞ്ചർ കംഫർട്ട്, റിനോവേറ്റ് ചെയ്യുന്ന ബസ്സിൽ നമ്മുടെ ഒരു പുതിയ ബസ്സിൽ കിട്ടുന്ന ആ ഒരു പാസഞ്ചർ കംഫർട്ട് ലെവലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലും നോയിസ് ലെവലിന്റെ റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബോഡി വൈബ്രേഷൻ ആ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും റിഡക്ഷൻ ഉള്ളത് കൊണ്ട് പാസഞ്ചർ കംഫർട്ട് വളരെ പുതിയ ബസ്സിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ പാസഞ്ചർ കംഫർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഡ്രൈവർ കംഫർട്ട്, എല്ലാ യൂണിറ്റ്സും അതുപോലെ അഗ്രഗേറ്റ്സും ഒക്കെ മാറ്റി റീകണ്ടീഷൻ ചെയ്ത് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈവേഴ്സിന് കൂടുതൽ റൈഡിംഗ് കംഫർട്ടും കൊടുക്കാനായിട്ട് റിനോവേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും.
1: പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് പകരം നിലവിലുള്ള ബസ്സുകൾ പുനരുദ്ധരിച്ച് ഉപയോഗിക്കുന്നതിലൂടെ കോടികളുടെ സാമ്പത്തിക ലാഭം KSRTCക്ക് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അപഗ്രഥിക്കുന്നു സാമ്പത്തിക വിദഗ്ധനായ ജോസ് സെബാസ്റ്റ്യൻ.
3: നമ്മുടെ KSRTCയുടെ പ്രോജക്ട് സൂര്യ എന്ന് പറയുന്ന പദ്ധതി സത്യത്തിൽ വളരെ നൂതനമായ ഒരു പദ്ധതി തന്നെയാണ്. നമുക്കറിയാമല്ലോ KSRTC തുടർച്ചയായിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സംസ്ഥാന സർക്കാരിന്മേലുള്ള ആശ്രിതത്വം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പഴയ ബസ്സുകൾ അവ ബോഡി ബിൽഡ് ചെയ്ത് ആധുനിക രീതിയിൽ മോഡി പിടിപ്പിച്ച് എടുത്തുകൊണ്ട് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന്റെ ചെലവ് ഒഴിവാക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയുടെ കാര്യത്തിൽ അവയുടെ പൊല്യൂഷൻ കൺട്രോൾ അതുപോലെ തന്നെ യാത്രക്കാരുടെ സുരക്ഷിതത്വം എന്നിവയൊന്നും യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാതെ ആയിരിക്കണം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്റേൺഷിപ്പിനുള്ള അവസരം, ITI, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് തുടങ്ങി ടെക്നിക്കൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് KSRTCയുടെ വർക്ക്ഷോപ്പുകളിൽ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനും ഉള്ള അവസരം KSRTC ഒരുക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള ഭീഷണികൾ KSRTC നേരിടുന്നുണ്ട്. ആ ഭീഷണികളെ അവസരമാക്കി മാറ്റുക എന്ന മാനേജ്മെന്റ് തത്വമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ KSRTC പരീക്ഷിക്കുന്നത്. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ഉണ്ട്, അതുപോലെ തന്നെ പാഴ്സൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ KSRTC പലതരത്തിലുള്ള പുതിയ ഇന്നൊവേറ്റീവായ നൂതനമായ മാർഗങ്ങളിലൂടെ മാനേജ്മെന്റ് തത്വങ്ങൾ ഉപയോഗിച്ച് അവരുടെ ചെലവ് ചുരുക്കി ആ സ്ഥാപനം കരകയറ്റാൻ ശ്രമിക്കുന്നു എന്നത് എന്തുകൊണ്ടും വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്.
1: KSRTC വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് ലഭിക്കുന്ന പ്രായോഗിക പരിശീലനവും സർട്ടിഫിക്കറ്റും ഉപരിപഠനത്തിനും ജോലിക്ക് നൽകുന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശരൺജിത്ത്.
4: കോട്ടം സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ തേർഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ മാസം ഒരു 7-day ഇന്റേൺഷിപ്പിനോട് ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി സെൻട്രൽ ബസ് പാപ്പനംകോടിൽ വെച്ച് സ്റ്റുഡൻസിപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. അതിന്റെ എന്റെ ഫ്രണ്ട്സ് ഏഴുപേരും ഉണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഞങ്ങൾ മെയിൻ ആയിട്ട് മെഷീൻ പാർട്സും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഓട്ടോമൊബൈൽ പാർട്സ് എഞ്ചിന്റെ വർക്കിംഗ് അതിനെപ്പറ്റി നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻസ്

0: കൊടുക്കാറില്ല. ഒരു സെമസ്റ്ററിൽ മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെ ഇന്റേൺഷിപ്പിന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു എഞ്ചിന്റെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് നമ്മളൊരു പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ പാർട്സ് ഉണ്ട്, അസംബ്ലി എങ്ങനെയാണ്, അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫറും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒന്ന് പഠിക്കാൻ പറ്റി. അവിടെയുള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കും. നല്ല പ്രൊഫഷണൽസും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബേഴ്സ് ആയതുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല പക്കയായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്തു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പും കൂടെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
1: നവീകരിച്ച കൂടുതൽ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത് യാത്രാ സൗകര്യം കൂട്ടുമെന്ന് വിലയിരുത്തുന്നു യാത്രക്കാരിയായ സന്ധ്യാദേവി.
2: ഞാൻ ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ബസ്സിൽ പോകുന്ന ഒരാളാണ് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത്. എന്തുകൊണ്ടും സർക്കാരിന്റെ ഈ ഒരു തീരുമാനം, അതായത് സൂപ്പർ ഫാസ്റ്റുകളും ഫാസ്റ്റുകളും നവീകരിച്ച് കൂടുതൽ നിരത്തിലിറങ്ങുന്നു എന്ന ഒരു തീരുമാനം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഈ സൂപ്പർ ഫാസ്റ്റുകളോടൊപ്പം തന്നെ ഓർഡിനറി ബസ്സുകളും, കാരണം ഈ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റും ഒക്കെ സാധാരണ നിശ്ചിത ബസ് സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്താറുള്ളൂ. അതൊരു സാധാരണക്കാരന്, ഒരു ലോങ് ട്രിപ്പ് പോകുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി പോകുന്ന ഓർഡിനറി ബസ്സുകളും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: KSRTCയിലെ സ്ഥിരം യാത്രക്കാരനായ രാജേഷ്.
3: നിലവില് KSRTC ഓടുന്ന റൂട്ടുകളിൽ പല റൂട്ടുകളിലും ബസ്സിന്റെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വന്നതിന് ശേഷം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതിലൂടെ സ്ത്രീകളുടെ യാത്രാ പങ്കാളിത്തം കൂടിയതിനാൽ തന്നെ ബസ്സുകളിൽ കഠിനമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പല റൂട്ടുകളിലും. അപ്പൊ അത്തരം തിരക്കുകൾ ഒഴിവാക്കുന്നതിനും കൂടുതൽ സുഖകരമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും പുതിയ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നതിലൂടെ സാധിക്കും. പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിന്റെയും കടമയും ഒരു പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സേവനവും. ആ നിലയിൽ നോക്കുമ്പോൾ അത്തരത്തിലെ പുതിയ ബസ്സുകൾ ഇറങ്ങുന്നതുകൊണ്ടും ഒരു സ്ഥിര യാത്രക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഏറെ ഗുണകരമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
1: ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും അതേസമയം യുവതലമുറയ്ക്ക് പ്രായോഗിക തൊഴിൽ പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്ന പ്രോജക്ട് സൂര്യ KSRTCക്ക് പുതിയൊരു ദിശാബോധമാണ് നൽകുന്നത്. ഇത്തരം പ്രായോഗിക മാറ്റങ്ങളിലൂടെ നമ്മുടെ പൊതുഗതാഗത സംവിധാനവും യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യവും ഒരുപോലെ മുന്നേറുമെന്ന് പ്രത്യാശിക്കാം.
4: പ്രഭാതഭേരി, ഇനി നാളെ രാവിലെ 6:30.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 മറ്റൊരു നമ്പർ 9496556321 ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതികവിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
1: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ

ട്രോഡസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതികവിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതികവിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. ഭോട്ടേകോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിനു പകരം സ്വന്തമായി സാങ്കേതികവിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 runs പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 runs പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 wicket നഷ്ടത്തിൽ 124 runs നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 runs പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100+ അത്ലറ്റുകൾ പങ്കെടുക്കും. June 30 മുതൽ July 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് വാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ധർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം

0: മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗരീകരണേന ഉത്പദ്യമാനാനി ആഹ്വാനാനി പ്രതി നഗരീയ സ്ഥാനീയ നികായേഭ്യഃ സംവേദനശീലതാം വർദ്ധയിതും ആഹ്വാനം കൃതവാൻ. എതേഷു ആഹ്വാനേഷു വർധമാനാ ജനസംഖ്യ അഥ ഭവിഷ്യസ്യ ജലാവശ്യക്താഃ ച പ്രമുഖാഃ സന്തി. അസൌ നഗരീയ സ്ഥാനീയ നികായേഭ്യഃ ഏതാദൃശാനാം ചിന്തന ശിബിരാണാം ആയോജനസ്യ പരാമർശം അപി പ്രദത്തവാൻ. ശ്രീമോദി ഹ്യഃ ജലശക്തി മന്ത്രാലയേന ആയോജിതസ്യ ദ്വിദിവസീയസ്യ രാഷ്ട്രീയ വിഭാഗീയ ജലശിഖര സമ്മേളനസ്യ സമാപന സത്രസ്യ അധ്യക്ഷതാം കൃതവാൻ. അസൌ ജലസംരക്ഷണ പ്രൌദ്യോഗികീനാം അധികാധിക പ്രയോഗായ ആഹ്വാനം കൃതവാൻ. ഭാരതീയ നിർമാതൃഭ്യഃ ഹിതധാരകേഭ്യശ്ച കാര്യകുശല സമാധാനാനാം വികാസായ തേഷാം വ്യാപകസ്തരെ പ്രയോഗായ ച സമർത്ഥനം പ്രദാതും സമർപ്പിത പ്രദർശനാനാം കാര്യശാലാനാം ച ആയോജനസ്യ പരാമർശമപി ദത്തവാൻ. എതേഷു വൈശ്വികസ്തരെ പ്രചലിതാനാം ശ്രേഷ്ഠകാര്യപദ്ധതീനാം പരിചയഃ അപി ഭവേത് ഇത്യസൌ ഉക്തവാൻ. പ്രധാനമന്ത്രി ദ്വിദിവസീയസ്യ ഗഹനവിചാരവിമർശസ്യ പ്രശംസാം കൃത്വാ അവദത് യത് ശിഖരസമ്മേളനെ ഉദ്ഭൂതാഃ ക്രിയാന്വയനയോഗ്യാഃ സമയബദ്ധാഃ ച കാര്യബിന്ദവഃ നിരന്തരസമീക്ഷയാ തഥാ അനുഭവാധാരിത അധിഗമപ്രക്രിയയാ ച അഗ്രേ നേതവ്യാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാഡി വേവർ അദ്യ നവദില്യാം ദ്വൈപാക്ഷിക വാർത്താം കരിഷ്യതഃ. ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ സംബന്ധാനാം സമഗ്ര പരിദൃശ്യസ്യ പരസ്പരഹിത സംബന്ധാനാം ക്ഷേത്രീയ വൈശ്വിക പ്രകരണാനാം ച വിഷയേ ചർച്ചാം കരിഷ്യതഃ. ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാഡി വേവർ ത്രിദിവസീയ ഭാരത യാത്രയൈ ഹ്യഃ രാത്രൌ രാഷ്ട്രീയ രാജധാനീം പ്രാപ്തവാൻ. തേന സഹ ബെൽജിയം ദേശസ്യ രക്ഷാമന്ത്രി തിയോ ഫ്രാങ്കിൻ അപി ഭാരതമാഗതവാൻ. ഗതവർഷസ്യ ഫർവരി മാസസ്യ പദഭാരഗ്രഹണാനന്തരം ഏഷാ തസ്യ പ്രഥമാ ഭാരതയാത്ര വർത്തതെ. ഭാരതാഗന്തുകഃ ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ഭാരത യൂറോപീയ സംഘയോഃ മുക്ത വാണിജ്യ സന്ദേഹേ സന്ദർഭേ ഭാരതീയോദ്യോഗ മഹാസംഘേന ആയോജിതം വ്യാവസായിക കാര്യക്രമം സംബോധയിഷ്യതി. ഭാരതേന ജലാപ്ലാവപീഡിതെ നേപാലദേശെ സ്വസ്യ ആപദുദ്ധാര കാര്യക്രമഃ തീവ്രീകൃതഃ. നവദില്ലീതഃ ആപത്കാലീന സാമഗ്രീണാം പഞ്ചമഃ ഭാഗഃ അപി പ്രേഷിതഃ. നേപാലസ്ഥേന ഭാരതീയ രാജദൂതേന സാമാജിക സഞ്ചാര പടലേ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തം യത് ആപദുദ്ധാര സഹായതാം വഹത് ഭാരതസ്യ പഞ്ചമം വിമാനം ഹ്യഃ ഹിമാലയീയ രാഷ്ട്രം പ്രാപ്തം. വിമാനെ വിശിഷ്ട സുരംഗോദ്ധാരോപകരണൈ സുസജ്ജിതം ഏകാദശ സദസ്യാത്മകം ആപദുദ്ധാരദലം അഥ പഞ്ചദശാംശ പഞ്ച ടന പരിമിതാഃ ച അത്യാവശ്യകാഃ ഔഷധയഃ ആസന്. ഭാരതീയ വായുസേനയാ പ്രഭാവിത ക്ഷേത്രേഭ്യഃ അത്യാവശ്യക സാമഗ്രീണാം പരിവഹനായ അനേകാനി വിമാനാനി സഞ്ചാലിതാനി. ഭാരതേന വിശിഷ്ടാനവേഷണോദ്ധാര സഹായതാ അപി പ്രദത്താ. കേന്ദ്രീയ കൃഷി ഗ്രാമീണ വികാസ മന്ത്രി ശിവരാജ സിംഹ അദ്യ മുംബൈ നഗരെ ബാങ്ക് സംസ്ഥാനൈ അഥ രാജ്യ ഗ്രാമീണ ജീവികോപക്രമൈ ച സഹ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം കരിഷ്യതി. ദീർഘകാലാത് ലംബിത ഋണ സ്വീകൃതേഹ അഥ ധനരാശേഹ സമയ വിതരണസ്യ ച സമസ്യായാഃ സമാധാനം പ്രാപ്തും ഉപവേശനെ പ്രയത്നഃ ഭവിഷ്യതി. മഹിളാ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സംയുക്ത അറബ് എമിറാത്തസ്യ ദുബൈ അന്താരാഷ്ട്രീയ ക്രീഡാംഗണെ ഐഷമഃ മഹിളാ ഏഷ്യ ചഷക പ്രതിസ്പർധായാഃ ഗ്രൂപ്പ് എ ഇത്യസ്യ ദ്വിതീയ ദ്വന്ദ്വേ ഭാരതീയ ദലം ഹോങ്കോങ് ദലം സമ്മുഖീകരിഷ്യതി. സ്പർധേയം ഭാരതീയ സമയാനുസാരം രാത്രൌ അഷ്ടവാദനെ പ്രാരപ്സ്യതെ. ഇതി വാർത്താഃ.
2: ആകാശവാണി. ഇപ്പോൾ സമയം 7:00.

0: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകളോടെ പുലർവട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. ആദമനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9388-834424, 9539964-4742. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺ കൃഷിയിലും സ്പോൺ ഉൽപാദനത്തിലും താൽപര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺ കൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9995624888. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 14 മുതൽ 25 വരെ 10 ദിവസത്തെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 9 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0741-244-0911, 9061-409-9824 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതിയുഗ പ്രവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-5860 എന്ന നമ്പറിൽ വിളിക്കുക. ബ്രഷ് കട്ടർ റിപ്പയർ, മെയിന്റനൻസ് ആൻഡ് സർവീസിംഗ് എന്ന വിഷയത്തിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ബ്രഷ് കട്ടറിന്റെ ഘടകങ്ങളും പ്രവർത്തനവും, പതിവ് അറ്റകുറ്റപ്പണികളും സർവീസിംഗും, എഞ്ചിൻ ട്രബിൾ ഷൂട്ടിംഗ്, കാർബ്യൂറേറ്റർ ക്ലീനിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, സ്പാർക്ക് പ്ലഗ് പരിശോധനയും മാറ്റിവയ്ക്കലും, ഫ്യുവൽ സിസ്റ്റം മെയിന്റനൻസ്, ബ്ലേഡ് നൈലോൺ ഹെഡ് മെയിന്റനൻസ്, സാധാരണ തകരാറുകളും പരിഹാരങ്ങളും, സുരക്ഷിതമായ ഉപയോഗവും പ്രവർത്തനവും, ഈ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ. തിരുവനന്തപുരം വെള്ളനാടുള്ള ICAR KVK മിത്രാനികേതനിൽ വച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പരിശീലന ഫീസ് 250 രൂപ. കർഷകർ, ഗ്രാമീണ യുവാക്കൾ, കാർഷിക തൊഴിലാളികൾ, സംരംഭകർ, ബ്രഷ്കട്ട്

0: ഓപ്പറേറ്റർമാർ തുടങ്ങിയവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9400028840 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1783 സെപ്റ്റംബർ 3 ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഔദ്യോഗികമായി വിരാമമിട്ടത് ഈ ഉടമ്പടിയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോൺ ആഡംസ്, ജോൺ ജെ എന്നിവരാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഗ്രേറ്റ് ബ്രിട്ടനും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിനിധികളും തമ്മിലാണ് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് കരാർ ഒപ്പിട്ടത്. ക്രിസ്തുവർഷം 301 സെപ്റ്റംബർ 3 സാൻ മരീനോ സ്ഥാപിതമായത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഇന്നും നിലനിൽക്കുന്നതുമായ ഭരണഘടനാ റിപ്പബ്ലിക്കായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവും സൈനിക മേധാവിയുമായിരുന്ന ഒലിവർ ക്രോംവെൽ 1658 സെപ്റ്റംബർ 3 അന്തരിച്ചത്. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിൽ പാർലമെന്ററി സൈന്യത്തെ നയിച്ച അദ്ദേഹം ചാൾസ് 1 രാജാവിനെ വധിക്കുന്നതിലും ബ്രിട്ടനിലെ രാജഭരണം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ലോക പ്രശസ്തനായ റഷ്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തുമായിരുന്ന ഇവാൻ തുർഗനേവ് 1883 സെപ്റ്റംബർ 3 അന്തരിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ റഷ്യൻ സാഹിത്യത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം വളരെ വലിയ പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് പിതാക്കളും പുത്രന്മാരും. പേർഷ്യൻ ഉൾക്കടൽ രാഷ്ട്രമായ ഖത്തർ ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1971 സെപ്റ്റംബർ 3. 1916 ഒപ്പുവെച്ച കരാർ പ്രകാരം ബ്രിട്ടന്റെ സംരക്ഷിത പ്രദേശമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഖത്തർ. ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ താനിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. 1939 സെപ്റ്റംബർ 3 ബ്രിട്ടനും ഫ്രാൻസും ഔദ്യോഗികമായി നാസി ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതിനെ തുടർന്ന് പോളണ്ടിന് നൽകിയ സുരക്ഷാ വാഗ്ദാനം പാലിക്കാനായാണ് ബ്രിട്ടൻ ഈ തീരുമാനമെടുത്തത്. മാനവരാശിയെ ഒന്നാകെ പിടിച്ചുലച്ച 6 നീണ്ട 2-ാം ലോക മഹായുദ്ധത്തിന്റെ പൂർണ്ണമായ തുടക്കമായിരുന്നു ഇത്. 1939 സെപ്റ്റംബർ 3 ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ഇന്ത്യയും യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ഭാരതീയ പ്രവിശ്യ സർക്കാരുകളോടോ ജനപ്രതിനിധികളോടോ ആലോചിക്കാതെയായിരുന്നു ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം. ബ്രിട്ടന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവിശ്യ ഭരണകൂടങ്ങളിൽ നിന്ന് രാജിവെച്ചു. ഇത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പുതിയ ഗതിയും വീര്യവും നൽകാൻ ഇടയാക്കി. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പോലുള്ള വൻ മുന്നേറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കി.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നോ? വിഷമിക്കേണ്ട,
7: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
8: പുലർവട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് മഴക്കാലം, ആഹാരത്തിലൂടെ പ്രതിരോധം, ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
9: മഴക്കാലം പ്രകൃതിയുടെ പുതുജീവനത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഈ കാലഘട്ടം ജലജന്യവും വൈറൽ രോഗങ്ങളും വ്യാപകമാകുന്ന സമയവുമാണ്. ഈ സാഹചര്യത്തിൽ ശരിയായ ആഹാരശീലങ്ങൾ സ്വീകരിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും പ്രധാനമാണ്. മഴക്കാലത്ത് സാധാരണയായി കാണുന്ന രോഗങ്ങൾ ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ടൈഫോയിഡ് എന്നിവ, വൈറൽ പനി, ജലദോഷം മുതലായവ, കൊതുകുജന്യ രോഗങ്ങൾ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ശ്വാസകോശ രോഗങ്ങൾ,

0: ചുമ, അലർജി, ആസ്മ, ഇവയ്ക്കെല്ലാം പ്രധാന കാരണം മലിനജലം, ഈർപ്പം, പ്രതിരോധശേഷി കുറവ് എന്നിവയാണ്. ആഹാരത്തിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ. പ്രതിരോധശേഷി കൂട്ടുന്ന പോഷകാംശങ്ങളും അവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും പരിചയപ്പെടാം. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കാരറ്റ്, മത്തങ്ങ എന്നിവയിൽ വിറ്റാമിൻ എ, വിത്തുകൾ, നട്ട്സ് എന്നിവയിൽ സിങ്ക് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പയർവർഗ്ഗങ്ങൾ പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. ഇവ ശരീരത്തിലെ രോഗപ്രതിരോധ ഘടകങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. മഴക്കാലത്ത് ഗുണപ്രദമായ ചില ഭക്ഷണങ്ങൾ നോക്കാം. കഞ്ഞി എളുപ്പത്തിൽ ദഹിക്കും, ശരീരത്തിന് ഊർജം നൽകും, അഗ്നി സംരക്ഷിക്കും. പച്ചക്കറി സൂപ്പുകൾ ചൂടുള്ളതും പോഷക സമൃദ്ധവുമാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇലക്കറികൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല രീതിയിൽ വേവിച്ച് ഉപയോഗിക്കുക. ഫൈബറും മിനറൽസും ഇവ ധാരാളമായി നൽകുന്നു. രക്തശുദ്ധി, ദഹനം മെച്ചപ്പെടുത്തൽ ഇവയ്ക്ക് സഹായിക്കുന്നു. പയർവർഗ്ഗങ്ങൾ ശരീര പുനർനിർമ്മാണത്തിന് സഹായകരമാണ്. ഗുണപ്രദമായ ചില പാനീയങ്ങൾ നോക്കാം. ഇഞ്ചി കഷായം ദഹനം മെച്ചപ്പെടുത്തുന്നു, ചുമ, തൊണ്ടവേദന കുറയ്ക്കുന്നു. തുളസി ചായ ആന്റിവൈറൽ, ആന്റിബാക്ടീരിയൽ ഗുണം, ശ്വാസകോശാരോഗ്യം സംരക്ഷിക്കുന്നു. മഞ്ഞൾ ചേർത്ത തിളപ്പിച്ചാറിയ പാൽ, മഞ്ഞളിൽ ഉള്ള കുർക്കുമിൻ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതാണ്, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. കറിവേപ്പില ഇട്ട വെള്ളം ദഹനത്തിന് സഹായകമാണ്, ശരീര ശുദ്ധീകരണത്തിനും നല്ലതാണ്. മോര് ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നു, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ഇഞ്ചി അഗ്നിദീപനമാണ്, കുരുമുളക് ശ്വാസകോശ സംരക്ഷണത്തിന് നല്ലതാണ്. മഞ്ഞൾ, വെളുത്തുള്ളി ഇവയിലെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, തണുത്ത പാനീയങ്ങൾ, വഴിയോരക്കടകളിൽ അനാരോഗ്യകരമായി ഉണ്ടാക്കി വിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പകുതി വെന്ത ഭക്ഷണം, പഴകിയ ഭക്ഷണം, ജങ്ക് ഫുഡ് എന്നിവ മഴക്കാലത്ത് പ്രത്യേക ശ്രദ്ധയോടെ ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണശീലങ്ങളിൽ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചൂടുള്ള അപ്പോഴപ്പോഴായി പാചകം ചെയ്ത ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മഴക്കാലത്ത് വേവിക്കാത്ത സാലഡുകൾ കുറച്ച് ഉപയോഗിക്കുക. മഴക്കാലത്ത് ആയുർവേദ പ്രകാരം വാതദോഷം വർദ്ധിക്കുന്നു, അഗ്നിമാന്ദ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ലഘുവായ ചൂടുള്ള ഭക്ഷണം, കഞ്ഞി, കഷായം, ഹെർബൽ പാനീയങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ജീവിതശൈലി നിർദ്ദേശങ്ങൾ: ശുചിത്വം പാലിക്കുക, ഭക്ഷണത്തിന് മുൻപും പിൻപും കൈകൾ വൃത്തിയായി കഴുകുക, കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴിവാക്കുക, ശരിയായ ഉറക്കം ഉറപ്പാക്കുക, ലഘുവ്യായാമം ചെയ്യുക. മഴക്കാലം രോഗങ്ങളുടെ കാലമല്ല, അത് നമ്മുടെ ശ്രദ്ധയില്ലായ്മയുടെ ഫലമാണ്. ശരിയായ ഭക്ഷണവും ജീവിതശൈലിയും പിന്തുടർന്നാൽ ഈ കാലവും ആരോഗ്യത്തോടെ ആസ്വദിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മഴക്കാലം, ആഹാരത്തിലൂടെ പ്രതിരോധം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321 അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക്. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അറിയിപ്പ് കഴിഞ്ഞു.
3: തൊഴിൽ ദർശനം.
4: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി, പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 86 ഒഴിവുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം. ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി ഒഴിവ് 60, മെക്കാനിക്കൽ 47, ഇലക്ട്രിക്കൽ 13. യോഗ്യത: 10-ാം ക്ലാസ് ജയവും സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 60% മാർക്കോടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമയും CADയിലുള്ള പരിജ്ഞാനവും. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 25 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 300 രൂപ ഓൺലൈനായി അടയ്ക്കണം. SC ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 4. പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ ഒഴിവ് 14, മെക്കാനിക്കൽ 8,

0: ഇലക്ട്രിക്കൽ 6. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 58 വയസ്സ് കവിയരുത്. പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് അസിസ്റ്റന്റ് ഒഴിവ് 12. മെക്കാനിക്കൽ 4, ഇലക്ട്രിക്കൽ 7, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ 1. യോഗ്യത 10 ക്ലാസും മറൈൻ എക്യുപ്മെന്റ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രോണിക് ആൻഡ് എക്യുപ്മെന്റ് സിസ്റ്റത്തിൽ 10 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 58 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 300 രൂപ ഓൺലൈനായി അടയ്ക്കണം. SC ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 4. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. പഞ്ചാബിലെ കാവൂർ തലയിലുള്ള റെയിൽ കോച്ച് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ITIക്കാർക്കാണ് അവസരം. വിവിധ ട്രേഡുകളിലായി 734 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 180, വെൽഡർ GNE 220, മെഷീനിസ്റ്റ് 60, പെയിന്റർ ജനറൽ 40, കാർപ്പന്റർ 40, ഇലക്ട്രീഷ്യൻ 110, AC ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക് 44, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 20, ഇലക്ട്രോണിക് മെക്കാനിക് 20. പ്രായം 15-24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത +2 സമ്പ്രദായത്തിലുള്ള 10 ക്ലാസിൽ കുറഞ്ഞത് 50% മാർക്കോടെ നേടിയ വിജയം അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട ട്രേഡിൽ NCVT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും. അപേക്ഷാ ഫീസ് 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഒപ്പും 3 മാസത്തിലധികം പഴക്കമില്ലാത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 5. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://rcf.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://rcf.indianrailways.gov.in. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ, ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങി. മാനേജർ തസ്തികയിൽ 260 ഒഴിവും ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ 129 ഒഴിവുമുണ്ട്. യോഗ്യത എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ. അപേക്ഷാ ഫീസ് 1000 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്ട് അതോറിറ്റിയിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഫീസ് ബാധകമല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aai.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aai.aero.
1: തൊഴിൽ ദർശനം.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
7: എന്നും രാവിലെ 7:13.
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
8: പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് കാണാക്കൊമ്പത്ത് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന ദേവദാസ്, സംഗീതം മോഹൻ സിതാര.

0: കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാഴ്സോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 കോടി അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
2: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടേകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ 18 യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് IP ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ

0: ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം February 14 മുതൽ 28 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം.

0: കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
2: സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന കെ പി കേശവമേനോൻ 1886 സെപ്റ്റംബർ 1 പാലക്കാട് തരൂർ ഗ്രാമത്തിൽ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിൽ നിന്നും ബാർ അറ്റ് ലോ പാസായി. ശേഷം നാട്ടിലെത്തി മലബാറിൽ ഹോം റൂളിന്റെ സ്ഥാപക സെക്രട്ടറിയായി. പിന്നീട് സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം രൂപപ്പെട്ടപ്പോൾ വക്കീൽ ജോലി ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുക എന്ന ഉദ്ദേശത്തോടെ മാതൃഭൂമി പത്രം ആരംഭിച്ചു. അതിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു കെ പി കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 മാസത്തോളം ജയിൽവാസം അനുഭവിച്ച അദ്ദേഹം മറ്റ് ചില കാരണങ്ങളാൽ കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. 2nd ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ ആക്രമണത്തിൽ ഇരയായ മലയായിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തക സമിതി അംഗവും പ്രസിദ്ധീകരണ വിഭാഗം മന്ത്രിയുമായി. ഒടുവിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം 1951 ശ്രീലങ്കയിലെ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേറ്റു. 15 മാസങ്ങൾക്ക് ശേഷം ആ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഉപന്യാസം, ജീവചരിത്രം, നാടകം, യാത്രാവിവരണം, കഥ, ആത്മകഥ തുടങ്ങിയ വിവിധ സാഹിത്യ ശാഖകളിലായി 32 കൃതികൾ രചിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനവും തുഞ്ചൻ സ്മാരകത്തിന്റെ ആദ്യത്തെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചു. 1959 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1966 പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1978 നവംബർ 9 കെ പി കേശവമേനോൻ അന്തരിച്ചു.
3: ഒരിക്കൽ വടക്കേ മലബാറിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുവാനായി പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിമുകളും വളരെയുള്ള ഒരു സ്ഥലമാണത്. 4:30 പൊതുയോഗം. ഞാൻ അവിടെ ചെന്നപ്പോൾ ആളുകൾ കൂടിയിരുന്നു. പ്ലാറ്റ്ഫോം വളരെ ക്ഷേമമായി അലങ്കരിച്ച് 8-ഓ 10-ഓ കസാലയും ഒരു മേശയും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യോഗം ആരംഭിച്ചു. എന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വേറെ 4 ആളുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താഴത്തിറങ്ങി ചില സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ പ്ലാറ്റ്ഫോം അലങ്കരിച്ചിട്ടുള്ള സമ്പ്രദായത്തിൽ സംതൃപ്തനായ ഞാൻ അവരെ അതിന് അഭിനന്ദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഒരു കിണറിന്റെ ആൽമരയുടെ ചുമരിന്റെ മേൽ പലകകൾ നിരത്തിയിട്ടായിരുന്നു എന്ന്. 8-ഓ 10-ഓ ആളുകൾ ഇരുന്നിരുന്ന ആ പലക വലുതും പൊട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും ആഴമുള്ള ആ കിണറ്റിൽ പെടുകയായിരുന്നു. ഭാഗ്യവശാൽ അതുണ്ടായില്ല. എന്തിനാണ് ആരോഗ്യമില്ലാതെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പലകയ്ക്ക് നല്ല ബലമുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന്. ദൈവസഹായം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഉണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടുത്ത വലിയ ഒരു ബലി ആകുമായിരുന്നു.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് കെ പി കേശവമേനോന്റെ ശബ്ദം.
1: പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. കണിയാപുരം ചിറയങ്കീട് റോഡിൽ വരിക്കമുക്ക് ഭാഗത്ത് ഓട നിർമ്മാണം പുനരാരംഭിക്കുന്നതിനാൽ ഈ മാസം 7 മുതൽ ഒക്ടോബർ 7 വരെ വരിക്കമുക്ക് മുതൽ മുരുക്കുംപുഴ വരെ പൂർണ്ണമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറയങ്കീഴ് ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ മുരുക്കുംപുഴ മംഗലപുരം വഴി NH-ലേക്കും കണിയാപുരം വഴി വരുന്ന വാഹനങ്ങൾ കരിച്ചാറയിൽ നിന്നും വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് പള്ളിപ്പുറം വഴി NH-ലേക്കും പ്രവേശിക്കണം. 1 വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തും. ഈ മാസം 10-നകം പിഴയില്ലാതെയും 600 രൂപ സൂപ്പർ ഫൈനോടെ 15 വരെയും ഫീസ് അടയ്ക്കാമെന്ന് HSS വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. മാർച്ചിലെ HSS പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയതിനെ തുടർന്ന് പരീക്ഷകൾ റദ്ദ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
5: പിട്ടപ്പിള്ളിയിൽ ബമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്

0: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീക്ക ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: Good English.
3: Good morning, everyone. I am Dr. Vishnu Narayanan, Assistant Professor of English at the University of Kerala. And in today's episode of Good English, I am going to talk about something we use every single day, but rarely stop to think about. Words and the fascinating stories behind them. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ദിവസം എത്രയോ ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, സാലറി, ക്വാറന്റൈൻ, മസിൽ, മെന്റർ, ഇവയൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയ വേർഡ്സ് ആണ്. പക്ഷേ ദീസ് വേർഡ്സ് ഹാവ് സ്റ്റോറീസ്. ഒരു വേർഡ് എവിടെ നിന്നാണ് വന്നത്? വാട്ട് ഡിഡ് ഇറ്റ് മീൻ? ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ട്രാവൽ ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ഓർ ചേഞ്ച് ഇറ്റ്സ് മീനിങ് ആൻഡ് ഫൈനലി ബിക്കെയിം ദ വേർഡ് വി യൂസ് ടുഡേ? ദിസ് ഈസ് വാട്ട് വി കോൾ എറ്റിമോളജി. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ വേർഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ, സാലറി. Salary means the money we receive for our work. Every month we wait for our salary, don't we? നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശമ്പളം. ഇപ്പോൾ ഓണം കഴിഞ്ഞ വേളയിൽ എല്ലാവരും ആകാംക്ഷയോടെ സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കുമല്ലോ. But what does salary have to do with salt? The Latin word sal, S-A-L, sal, meant salt. From this came the Latin word salarium, associated with an allowance or payment connected with salt. Roman soldiersinu salt ayirunnu salary ayi koduthirunnathu ennoru kada nammal kelkanulla kaaranavum idaanu. And through the journey of the word, this eventually gave us the English word salary. So there is a genuine linguistic connection between sal, meaning salt, and salary. And that's the fun of etymology. Now let's move on to another word that became very familiar to us in recent years, quarantine. We all know that quarantine means keeping someone separated from others for a period of time, especially when there is a possibility of infection, right? But here's the interesting part. The word quarantine is connected to the Italian word quaranta, which means 40. The connection comes from an old practice of keeping ships arriving from places affected by disease in isolation for 40 days. So they used to keep these ships in isolation for 40 days. So hidden inside the word quarantine is the number 40. Quarantine എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മളിൽ പലരും 40 days അല്ല 14 days ആയിരിക്കും ഓർമ്മ വരിക അല്ലേ? Because of the COVID-19 pandemic. But that's the fascinating thing about etymology. We use a word today without necessarily knowing that it carries a little piece of its earlier meaning in it. Okay, now let's look at a word that is very much part of the human body. Muscle. We know exactly what a muscle is, but the origin of the word is rather unexpected. Muscle comes ultimately from the Latin musculus, which means little mouse. Why a little mouse? The Romans apparently thought that a moving muscle under the skin looked like a small mouse moving around. So the Latin musculus, which means little mouse, eventually became our muscle. Of course, nobody thinks of a mouse when they say muscle today. The original image has disappeared, but the word has survived. And that's another interesting thing about etymology. And finally, let's look at a word that is especially familiar in education. Mentor. M-E-N-T-O-R. A mentor is someone who guides us or advises a less experienced person. We have mentors for students, researchers, and young professionals. But mentor was originally not a common name. It was a person's name. Mentor was a character in Homer's Odyssey. You might be familiar with the movie that is playing all around the theaters now, the Christopher Nolan movie Odyssey, and you might be familiar with this character. He was a trusted friend of Odysseus and was associated with guiding and advising Odysseus' son, Telemachus. Over time, the name mentor became associated with the idea of a wise and trusted advisor. And eventually, it entered English as the common noun mentor. അതായത് ഇന്ന് നമ്മൾ ഹീസ് മൈ മെന്റോർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ് ഒരു ഇംഗ്ലീഷ് വേർഡായി ഉപയോഗിക്കുന്നത്. And that is one of the fascinating things about language. Names can become words, meanings can travel, and words can carry stories that we have completely

0: forgotten. We use words every day, but we rarely stop to ask where they come from. A word may look ordinary on the surface, but underneath it could be a piece of history, mythology, another language, or even a little mouse. So the next time you use an English word, just pause for a second and ask, where did this word come from? You might be surprised by the answer. Keep that in mind. Keep listening and keep discovering the stories hidden inside English. Thank you all.
1: Good English.
2: പുലർവട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം റൺവേ എന്ന ചിത്രത്തിനായി ചിത്രപാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ആ കല്യാണം നടന്നു. ഖദീജയുടെ ആഹ്ലാദത്തിന് അതിലുണ്ടായിരുന്നില്ല. ആദ്യത്തെ കല്യാണ ദിവസം പോലും അവൾ ഇത്ര ആഹ്ലാദിച്ചിട്ടില്ല. അത് പ്രതീക്ഷിച്ചതായിരുന്നു. ഇത് അപ്രതീക്ഷിതമായി കിട്ടിയ ഭാഗ്യമാണ്. ആകെ മുരടിച്ചു പോകുമെന്ന് വിചാരിച്ച ജീവിതം വീണ്ടും പൊട്ടിത്തഴച്ചു വളരുകയാണ്. അടക്കിയാലടങ്ങാത്ത ചിരി.
4: ഉമ്മ എന്തിരുത്താ ബെറുക്കനെ ചിരിക്കുന്നു?
3: മകൾ ചോദിച്ചു.
4: എന്റെ പുന്നാരമോളെ.
3: ആ സ്ത്രീ മകളെ പിടിച്ചു ചുംബിച്ചു. ആ പെൺകുട്ടി അമ്പരന്നു. അവൾ ശകാരമായിരുന്നു പ്രതീക്ഷിച്ചത്. ഒരു പുതിയ വീട്, അതിൽ ഒരു പുതിയ കുടുംബം. അവരുടെ ജീവിതയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തനിക്കുള്ള ഈ ആഹ്ലാദവായ്പൊന്നും തന്റെ പുതിയാപ്ലയ്ക്കുണ്ടാകയില്ലെന്ന് ഖദീജ പ്രതീക്ഷിച്ചതാണ്. അയാൾ മരത്തടി പോലെയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടും സുലൈമാന്റെ പെരുമാറ്റത്തിന് വ്യത്യാസം വന്നില്ല. കാലത്തെഴുന്നേറ്റ് മരത്തടിയുന്താൻ പോവുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരിക, അയൽപ്പക്കക്കാർക്ക് മന്ത്രവാദം നടത്തുക, രാത്രി വന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഊണും കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഖദീജ ചോദിച്ചു,
4: പിന്നെ എന്നെ പിടിച്ചില്ലേ?
3: പിടിക്കാതെയാണോ കല്യാണം കഴിച്ചത്?
4: ഇക്ക് തോന്നുന്നത് പിടിച്ചില്ലാന്ന.
3: സുലൈമാൻ തലയുയർത്തി അവളെയൊന്ന് നോക്കി. വാതിൽക്കലൂടെ കടന്നുവരുന്ന സൂര്യകിരണങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ഖദീജയ്ക്ക് ഒരു പ്ലാന്തടി കാതൽ പോലെ തുടുപ്പുണ്ടായിരുന്നു. സുലൈമാൻ മന്ദസ്മിതം തൂകി. ആ മന്ദസ്മിതത്തിലൂടെ രണ്ടാത്മാക്കൾ അടുക്കുകയും ചെയ്തു. സുലൈമാന് ജോലി ചെയ്യാൻ പണ്ടെന്നത്തേക്കാട്ടിലുമധികം ഉഷാർ. എന്തെങ്കിലും നേടണം, സമ്പാദിക്കണം എന്ന വിചാരം കൂടിക്കൂടി വന്നു. കിട്ടുന്നതൊക്കെ അയാൾ ഖദീജയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. അവളാകട്ടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു ബാങ്കും. കാതരിഞ്ഞുകൊടുത്താലും കാലണ വെറുതെ ചെലവാക്കില്ല. പതുക്കെ ചായക്കട ഒന്നുയർന്നു. വ്യാപാരം ജാസ്തിയായി. രണ്ടുപേരും മുറയ്ക്ക് അധ്വാനിക്കും. രണ്ടു കാച്ചിയും രണ്ടു കുപ്പായവും രണ്ട് തട്ടനുമുണ്ടെങ്കിൽ ഖദീജ ഒരു കൊല്ലം കഴിച്ചുകൂട്ടും. എന്നിട്ടും നിത്യ വെള്ളയായിരിക്കുകയും ചെയ്യും. പെൺകുട്ടിക്കും അതുതന്നെ ക്രമം. ആൺകുട്ടിക്ക് സാധാരണ നിലവാരത്തിൽ ഉടുപ്പേ ആവശ്യമില്ലെന്ന് അവൾ തീർച്ചപ്പെടുത്തി. പെരുന്നാൾക്കൊരു കൊച്ചു കിണ്ടൻ, ഒരു തൊപ്പിയും ധാരാളിത്വവും കാട്ടണമല്ലോ എന്ന നിലയ്ക്ക് കഴുത്തിൽ കെട്ടാൻ ഒരു പച്ച തൂവാല കൂടി ചിലപ്പോൾ അവനു വാങ്ങിക്കൊടുത്തു. ആ കുടുംബത്തിൻ്റെ നില പതുക്കെ ഉയർന്നു. സുലൈമാൻ ബാങ്കിൽ പണമിട്ടിട്ടുണ്ടെന്ന് നാട്ടിലൊരു സംസാരം.
4: 1000 ഉറുപ്യാണോലും ബാങ്കില്, പോസ്റ്റ് ഓഫീസ് ബക ഒരു ബാങ്കില്ലേ, അയിലും കായുണ്ടോലും. ആള് വലിയ കുറുക്കനാ. ഖദീജ കൂടിയപ്പോ പൊട്ടാസും മനോലിയും പാടെ ചേർന്ന് ചേലിക്കായി. പക്കെങ്കില് നല്ലോല.
3: ഈ സംഭാഷണങ്ങളൊന്നും സുലൈമാൻ ശ്രദ്ധിച്ചില്ല. അയാളുടെ ഉള്ളിൽ പുതിയ പല പദ്ധതികളും ആസൂത്രണം ചെയ്യപ്പെടുകയാണ്. ഇതിനിടയിൽ ഒരാൺകുട്ടിയും പിറന്നു. ഒരു ചെറിയ സുലൈമാൻ തന്നെ.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി, സമയം 8:35. സ്മൃതിമധുരം. ആത്മാവിൽ ചേർന്ന സ്നേഹം വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ മായാതെ നിൽക്കും. ഏതെങ്കിലും കാരണങ്ങളാൽ പ്രിയപ്പെട്ടവർ തമ്മിൽ അകലേണ്ടി വന്നാലും ആ സ്നേഹം കൂടുതൽ തീവ്രമായി ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അകന്നുപോയവർ വീണ്ടും ഒത്തുചേരാൻ അതിയായി ആഗ്രഹിക്കും. അത്തരത്തിൽ തന്റെ പ്രിയപ്പെട്ടവരെ തേടി അലയുന്ന പ്രണയിതാക്കളുടെ മനോവികാരം വ്യക്തമാക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യം സിന്ധു എന്ന ചിത്രത്തിനായി വാണി ജയറാം പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: അടുത്ത ഗാനം സ്വപ്നം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

0: സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: യോഗ എന്നത് ജീവാത്മാ പരമാത്മാ ഐക്യമാണ്. അതായത് എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സന്തുലിതമായി കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ജീവിതചര്യയാണ് യോഗ. യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. യോഗാസനത്തിന്റെ തുടക്കവും ഒടുക്കവും വിശ്രമാവസ്ഥയിലായിരിക്കണം. യോഗാസനത്തിന് മുമ്പ് മലമൂത്രം ശോധന നടത്തുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ശുദ്ധമായ ജലം ആവശ്യത്തിന് കുടിക്കേണ്ടതാണ്. തിടുക്കത്തിൽ യോഗ ആരംഭിക്കരുത്. എപ്പോഴാണ് യോഗ പരിശീലിക്കേണ്ടത്? രാവിലെയോ വൈകുന്നേരമോ ആണ് നല്ലത്. രാവിലെ ഉത്തമമാണ്. രാവിലെ യോഗ ചെയ്ത ഊർജത്തെ അന്നേ ദിവസം നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നതിന് മുമ്പ് കുളി, ദന്തശുദ്ധി എന്നിവ ചെയ്യേണ്ടതുണ്ട്. അതിരാവിലെ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പരിശീലനം കഴിഞ്ഞ് വിയർപ്പോടെ ഉടനെ തന്നെ കുളിക്കരുത്. കുറച്ച് വിശ്രമിച്ചിട്ട് വേണം കുളിക്കേണ്ടത്. ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്? നല്ല കാറ്റും വെളിച്ചവും ശുദ്ധമായ വായുസഞ്ചാരവും ഉള്ള, വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലമാണ് ഉചിതം. യോഗാഭ്യാസത്തിനൂടെ മറ്റു വ്യായാമങ്ങൾ പരമാവധി ചേർക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ യോഗ ചെയ്യരുത്. അതുപോലെ തന്നെ യോഗ കഴിഞ്ഞ ഉടൻ തന്നെ ഭക്ഷണവും കഴിക്കരുത്. അയഞ്ഞ കോട്ടൺ വസ്ത്രമാണ് ഉചിതം. യോഗ പുസ്തകങ്ങളെയോ ഓൺലൈനിലൂടെയോ മാത്രം ആശ്രയിച്ച് പഠിക്കുന്നത് നീന്തൽ പഠനം കറസ്പോണ്ടൻസ് കോഴ്സ് വഴി പഠിക്കുന്ന പോലെയാകും. അതിനാൽ നല്ല ഒരു യോഗ പരിശീലകന്റെ സഹായത്തോടെ യോഗ അഭ്യസിക്കുക. വെറും തറയിൽ യോഗാഭ്യാസം പാടില്ല. യോഗ മാറ്റോ ബെഡ്ഷീറ്റോ വിരിപ്പോ പുൽപ്പായോ എന്തെങ്കിലും അതിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. രോഗമുള്ളപ്പോൾ യോഗ ചെയ്യരുത്. സ്ത്രീകൾ ആർത്തവ സമയത്ത് യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണ തേച്ചുകൊണ്ട് യോഗ ചെയ്യരുത്. ഹൃദ്രോഗികൾ, ഉയർന്ന രക്തസമ്മർദ്ദം, നടുവേദന തുടങ്ങിയ രോഗമുള്ളവർ ഡോക്ടറുടെ മാർഗനിർദ്ദേശം കൂടി പാലിക്കേണ്ടതാണ്. യോഗ പരിശീലനത്തിന് അമിതമായ ബലം പ്രയോഗിക്കരുത്. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റുക. യോഗ എന്നത് കേവലം ഒരു വ്യായാമത്തിനപ്പുറം പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. പുരാതന ശാസ്ത്ര മേഖല ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വളർന്ന് വികാസം പ്രാപിക്കുന്നു. യോഗയുടെ അനന്ത സാധ്യതകളെ നാം ഇനിയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മറ്റ് കഠിനമായ അഭ്യാസങ്ങൾ പാടില്ല. കാരണം ശരീരത്തെ യോഗാവസ്ഥയിലൂടെ കടത്തിയാണ് യോഗ ചെയ്യുന്നത്. പെട്ടെന്ന് മറ്റ് കഠിന വ്യായാമങ്ങൾ ചെയ്യുന്നത് ഹൃദയത്തിനൊക്കെ ദോഷകരമായി ബാധിച്ചേക്കാം. ഓരോ ആസനങ്ങളും സാവധാനത്തിലും അവധാനതയോടും കൂടിയാണ് ചെയ്യേണ്ടത്. ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും വിശ്രമം എടുക്കേണ്ടതാണ്. യോഗ ടൂളുകൾ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. അവയെല്ലാം തന്നെ യോഗ പരിശീലകന്റെ നിർദ്ദേശത്തോടെ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. തുടക്കത്തിൽ ലളിതമായ ശിഥിലീകരണ വ്യായാമങ്ങളും സൂക്ഷ്മാസനങ്ങളും ചെയ്യുക. തുടർന്ന് ക്രമേണ മറ്റ് ആസനങ്ങളിലേക്ക് കടക്കാം. യോഗ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ലഘുവായ ആസനങ്ങൾ നന്നായി പരിശീലിച്ചതിന് ശേഷം മാത്രമേ സങ്കീർണമായ ആസനങ്ങൾ പരിശീലിക്കാവൂ. മിതവും സ്വാത്വികവുമായ ഭക്ഷണം കഴിക്കുക. യോഗയെ ഒരു ജീവിതചര്യയാക്കി മാറ്റുക.
2: യോഗ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
8: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥന്റെ സംഗീതത്തിൽ വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം ജീവിതം ഒരു ഗാനം.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. 9495964321 മറ്റൊരു നമ്പർ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക്. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി. ജോക്കർ എന്ന ചിത്രത്തിനായി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താരം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അധ്യാപകർ യുവതയുടെ വഴികാട്ടികൾ. ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും പലപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഓർമ്മകളുണ്ടാകും. വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും മനസ്സ് ഓടിയെത്തുന്നത് പഴയ ക്ലാസ് മുറികളിലേക്കാണ്. ബെഞ്ചിൽ തട്ടി താളം പിടിച്ച ദിവസങ്ങൾ, ഗൃഹപാഠം ചെയ്യാത്തതിന് ടീച്ചർമാരിൽ നിന്ന് കിട്ടിയ വഴക്കുകൾ, ക്ലാസ്സിനിടെ ആരും കാണാതെ ഉച്ചഭക്ഷണം കഴിച്ചത്, അങ്ങനെ എന്തെല്ലാം. ഇതിനെല്ലാമൊപ്പം പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴോ കലാകായിക മത്സരങ്ങളിൽ സമ്മാനം ലഭിക്കാതെ വരുമ്പോഴോ നമ്മൾ നിരാശരായിരിക്കുമ്പോൾ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞ് തോളിൽ തട്ടിയ ഒരു മാഷിന്റെയോ ടീച്ചറുടെയോ മുഖം തീർച്ചയായും നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നുണ്ടാകും. ചില വഴക്കുകൾ ശിക്ഷയായിരുന്നില്ല, മറിച്ച് നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള കരുതൽ മാത്രമായിരുന്നു.

0: ഇരുന്നു എന്ന് കാലം നമ്മെ പഠിപ്പിച്ചു. കൃത്യമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവതലമുറയാണ് ഏതൊരു രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നത്. ആ യുവജനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന അധ്യാപകരെ ഓർമ്മിക്കുവാനും ആദരിക്കുവാനുമായി 1962 മുതൽ രാജ്യം എല്ലാ വർഷവും സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും പ്രശസ്ത തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകരെ ആദരിക്കുവാനായി പ്രത്യേക അസംബ്ലി, വിദ്യാർത്ഥികൾ അധ്യാപകരുടെ റോളിലെത്തി ക്ലാസുകൾ എടുക്കുന്ന സ്റ്റുഡന്റ് ടീച്ചർ ഡേ, വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള സൌഹൃദപരമായ സംവാദങ്ങൾ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടക്കും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ.
1: അറിവ് പകർന്നു നൽകുക എന്നതിനപ്പുറം ഒരു തലമുറയുടെ ചിന്തയെയും സ്വപ്നങ്ങളെയും ജീവിതത്തെയും രൂപപ്പെടുത്തുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ട് തന്നെ അധ്യാപക ദിനം അധ്യാപകരെ ആദരിക്കുന്ന ഒരു ദിവസം മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ ഭാവി രൂപപ്പെടുന്നതിൽ അധ്യാപകർക്കുള്ള മഹത്തായ പങ്ക് ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ്. അറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതിനപ്പുറം ഉത്തരവാദിത്വവും മനുഷ്യസ്നേഹവും ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതുകൂടി വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഏറ്റെടുത്ത് ഭംഗിയായി മുന്നോട്ടു പോകുന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.
0: മികച്ച അധ്യാപകർക്കുള്ള 2026 കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി നൽകുന്ന ദേശീയ അധ്യാപക അവാർഡുകൾ സെപ്റ്റംബർ 5 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാജ്യത്തുടനീളമുള്ള 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡിന് കേരളത്തിൽ നിന്നും അർഹത നേടിയ ഏക അധ്യാപകനാണ് കണ്ണൂർ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാർ. ഒപ്പം സംസ്ഥാന അധ്യാപക പുരസ്കാരത്തിന് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5 ഒരാളാകാനും ശ്രീ KP സുനിൽകുമാറിന് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമായ നേട്ടമാണ്. കേരളത്തിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും സംസ്ഥാന അധ്യാപക പുരസ്കാരത്തിന് അർഹരായ 23 അധ്യാപകർക്കുള്ള അവാർഡുകളും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരങ്ങളും ശനിയാഴ്ച അധ്യാപക ദിനത്തിൽ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ വെച്ച് വിതരണം ചെയ്യും. അധ്യാപകരാകാൻ സാധിക്കുന്നത് വലിയ പുണ്യമാണെന്നും ഏറ്റവും സമർപ്പണ മനോഭാവത്തോടെ കൃത്യനിർവഹണം നടത്തുന്നവരാണ് അധ്യാപകരെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു.
2: നമ്മുടെ അധ്യാപകർ നമുക്കറിയാം വളരെ സമർപ്പണ മനോഭാവത്തോടുകൂടി അവരവരുടെ കൃത്യം നിർവഹിക്കുന്നതാണ്. അധ്യാപകനാവാൻ സാധിക്കുക എന്നുള്ളത് സത്യത്തിൽ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ വലിയൊരു പുണ്യമാണ്. മാതാപിതാ ഗുരു ദൈവം അംഗീകരിക്കപ്പെട്ടൊരു തത്വമാണ്. കുട്ടികൾ മാതാപിതാക്കളെ പോലെ കാണുന്ന, ദൈവത്തിന് സമം ചേർത്ത് വെക്കുന്ന ഒന്നാണ് അവരുടെ ഗുരുനാഥന്മാർ. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. അത് സമുചിതമായി ഇത്തവണ നമ്മൾ ആചരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവുമാണ് ആ ചടങ്ങിൽ നടക്കുക. ഈ ചടങ്ങിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കപ്പെടുന്നുണ്ട്.
0: ഒരു കുഞ്ഞിന്റെ ആദ്യ ഗുരു അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്നത് അധ്യാപകരാണ്. കേവലം പുസ്തകത്താളുകളിലെ അറിവുകൾ മാത്രമല്ല, ജീവിതമൂല്യങ്ങളും സ്വപ്നം കാണാനുള്ള ചിറകുകളുമാണ് അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്. ഈ വർഷത്തെ ദേശീയ സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾക്ക് അർഹനായ ശ്രീ KP സുനിൽകുമാർ വാർത്താ തരംഗിണി ശ്രോതാക്കളോട് സന്തോഷം പങ്കുവയ്ക്കുന്നു.
3: ദേശീയ അധ്യാപക പുരസ്കാരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന അധ്യാപക അവാർഡ് കൂടി ലഭിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇരട്ടി മധുരമായി കാണുകയാണ്. വളരെയേറെ സന്തോഷം. എന്നെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എന്റെ കുടുംബം, എന്റെ നാട്ടുകാർ, അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിച്ച വഴികളിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ഏവരെയും എന്റെ ഈ സന്തോഷത്തിന്റെ ഭാഗമാക്കുകയാണ്. എനിക്ക് ലഭിച്ച ഈ ഒരു അവാർഡ് ഞാൻ അധ്യാപക സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു.

0: ഇന്ന് ഉന്നത പദവിയിൽ എത്തി നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ പിന്നിലും ഒരു അധ്യാപകന്റെ നിശബ്ദമായ പ്രയത്നമുണ്ട്. ഒരു കാലത്ത് ഭയവും ബഹുമാനവും ഇടകലർന്ന ഒന്നായിരുന്നു അധ്യാപക വിദ്യാർത്ഥി ബന്ധം. എന്നാൽ ഇന്ന് അധ്യാപകൻ ഒരു വഴികാട്ടി അല്ലെങ്കിൽ സുഹൃത്തായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സ് തുറപ്പിക്കാൻ അധ്യാപകർക്കിന്ന് വലിയ ക്ഷമയും ശ്രദ്ധയും ആവശ്യമാണ്. കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും തോൽവികളിൽ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. ശ്രീ കെ പി സുനിൽകുമാർ തുടരുന്നു.
1: സാങ്കേതിക വിദ്യയും സ്ക്രീനുകളും ലോകത്തെ വിരൽത്തുമ്പിലെത്തിക്കുന്ന ഈ പുതിയ കാലത്ത് അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ആ അറിവിനെ വിവേകവും കരുണയുമാക്കി മാറ്റുക എന്നതുതന്നെയാണ്. അവിടെയാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആത്മബന്ധം പ്രസക്തമാകുന്നത്. ഒരു ഇന്റർനെറ്റ് സെർച്ചിനും പകർന്നു നൽകാൻ കഴിയാത്ത സ്നേഹവും ജീവിതമൂല്യങ്ങളുമാണ് നമ്മുടെ ക്ലാസ് മുറികളിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ പങ്കുവെക്കുന്നവരല്ല, മറിച്ച് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ തൊട്ടുണർത്തുകയും തോൽവികളിൽ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാരായി മാറുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടാത്ത ഒരു സമൂഹമായി വിദ്യാർത്ഥികൾ ഉയരണം. അധ്യാപനം കേവലം തൊഴിൽ നിന്നും ഒരു സഹയാത്രയിലേക്ക് മാറ്റുമ്പോഴാണ് അതിന് ഭംഗിയേറുക. വിദ്യാർത്ഥിയിൽ നിന്ന് അധ്യാപകനും അധ്യാപകനിൽ നിന്ന് വിദ്യാർത്ഥിയും നിരന്തരം പഠിക്കുന്ന അറിവിന്റെ പുതിയ ആകാശങ്ങൾ തീർക്കുവാനുള്ള മനോഹരമായ യാത്ര. നമുക്ക് ഒന്നിച്ച് പരസ്പരം സ്നേഹിച്ചും പ്രകാശിപ്പിച്ചും മുന്നേറാം.
0: ബാഹ്യലോകത്ത് നിന്ന് കുട്ടികളിലേക്ക് എത്തുന്ന ദുസ്വാധീനങ്ങളെ ചെറുക്കുക എന്നതാണ് ഇന്നത്തെ അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരവും റീലുകളും വെർച്വൽ ലോകവും സൃഷ്ടിക്കുന്ന വ്യാജ കാഴ്ചപ്പാടുകളും കുട്ടികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും ഇല്ലാതാക്കുന്നു. സ്കൂൾ പരിസരങ്ങളിലേക്ക് വരെ പടരുന്ന ലഹരി ഉപയോഗം കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയും വാശിയും അക്രമവാസനയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് അധ്യാപകർക്ക് ഒരു കൌൺസിലറുടെ ചുമതല കൂടി നിർവഹിക്കേണ്ടി വരുന്നുണ്ട്. തിരുവനന്തപുരം കിളിമാനൂർ ഗവൺമെന്റ് HSS പ്രിൻസിപ്പലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച അധ്യാപകനുള്ള 2025 സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവുമായ ശ്രീ എ നൌഫൽ വാർത്താ തരംഗിണിയോട്.
2: അധ്യാപനം ഉത്കൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ്. വർത്തമാനകാലത്തെ അധ്യാപകർ രണ്ടു പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. ഒന്നാമത്തെ വെല്ലുവിളി, നമ്മുടെ കുട്ടികളെ ചെറുതല്ലാത്ത നിരയിൽ കീഴ്പ്പെടുത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, അക്രമം എന്നിവയാലും ഇത് തടയുന്നതിന് ശക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഭരണ നിർവഹണ സംവിധാനവും ആവശ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ എല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ വർത്തമാന കാലത്ത് അധ്യാപകന് ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് മറ്റൊരു വെല്ലുവിളി. ആധുനിക വിവര സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ അധ്യാപകൻ കേന്ദ്ര ബിന്ദുവായി നിന്ന് വിദ്യ അഭ്യസിപ്പിക്കുന്ന സമ്പ്രദായം തുടരണം. എന്തുകൊണ്ടെന്നാൽ അതിലൂടെയാണ് മാനുഷിക മൂല്യങ്ങളും ധാർമ്മികതയും നൈതികതയും തലമുറകളിലേക്ക് പകരാൻ കഴിയുന്നത്. തിയറിക്ക് അമിത പ്രാധാന്യം നൽകുന്ന രീതി മാറി പ്രായോഗിക പരീക്ഷകൾക്ക് തുല്യ ഊന്നൽ നൽകുന്ന കരിക്കുലം മാറ്റം അധ്യാപകരെ ക്ലാസ് മുറികളിലെ അനിവാര്യ ഘടകമാക്കി മാറ്റും.
0: സമൂഹം തങ്ങളിൽ വെച്ചു പുലർത്തുന്ന അമിത പ്രതീക്ഷയുടെ ഭാരത്തിനൊപ്പം വലിയ മാനസിക സമ്മർദ്ദങ്ങളും അധ്യാപകർ അനുഭവിക്കുന്നുണ്ട്. കുട്ടികളെ ശകാരിക്കാനോ തിരുത്താനോ ഉള്ള സ്വാതന്ത്ര്യം പരിമിതപ്പെടുമ്പോൾ അച്ചടക്കം നിലനിർത്താൻ ബുദ്ധിമുട്ടുന്നു. സിലബസ് പഠിപ്പിച്ച് തീർക്കുവാനും റിസൾട്ട് മികച്ചതാക്കിയെടുക്കുവാനുമുള്ള സമ്മർദ്ദം, കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളിൽ രക്ഷിതാക്കൾ അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ അധ്യാപകർ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. യുവതലമുറയ്ക്ക് വഴികാട്ടേണ്ട ചില അധ്യാപകർ തന്നെ ഈ അടുത്ത കാലത്ത് ലഹരി കേസുകളിലും കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന കേസുകളിലും പ്രതിസ്ഥാനത്ത് വന്നത് വലിയ ആശങ്കയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. എന്നാൽ ഇത്തരം ഒന്നോ രണ്ടോ പേരുടെ തെറ്റായ പ്രവൃത്തി കാരണം രാത്രി പകലാക്കി കുട്ടികളുടെ ഭാവിക്കായി നിരന്തരം അധ്വാനിക്കുന്ന ഭൂരിപക്ഷം വരുന്ന നല്ലവരായ അധ്യാപകരുടെ സേവനത്തെ നാം കാണാതെ പോകരുത്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നും രക്ഷിതാവായ സിന്ധു കെ കുറുപ്പ് ചേരുന്നു.
3: ഞാൻ രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും വ്യക്തിത്വ രൂപീകരണത്തിനുമെല്ലാം സ്കൂളിലെയും കോളേജിലെയും അധ്യാപകർ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്നാൽ ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്ത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടന്ന ലഹരി കേസുകളിൽ ചില അധ്യാപകർ പോലും ഉൾപ്പെട്ടു എന്ന വാർത്ത വലിയ ഉത്കണ്ഠയും സങ്കടവുമാണ് രക്ഷിതാക്കളായ ഞങ്ങളിൽ ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് നന്മയും അറിവും പകരേണ്ടവരിൽ നിന്നുള്ള ഇത്തരം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. എങ്കിലും അത്തരം ചില വ്യക്തികൾ കാരണം നല്ലവരായ ഭൂരിഭാഗം അധ്യാപകരുടെയും ത്യാഗത്തെ നാം കാണാതെ പോകരുത്. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ കുട്ടികൾ ലഹരിയുടെയും സമൂഹ മാധ്യമങ്ങൾ ഒരുക്കുന്ന ചതിക്കുഴികളുടെയും വലയിൽ വീഴുന്നില്ല എന്ന് ഉറപ്പാക്കുവാനും പ്രിയപ്പെട്ട അധ്യാപകർ ശ്രമിക്കണമെന്നാണ് രക്ഷിതാവെന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
0: ഇന്ന് കാലം മാറി. മിക്ക സ്കൂളുകളിലും ബ്ലാക്ക് ബോർഡുകളിൽ നിന്ന് സ്മാർട്ട് ബോർഡുകളിലേക്കും ഓൺലൈൻ ക്ലാസുകളിലേക്കും പഠനം വളർന്നു. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ സ്മാർട്ട് സ്ക്രീനുകൾക്കോ അധ്യാപകന് പകരമാകാൻ കഴിയില്ല. കാരണം കുട്ടികളുടെ സങ്കടവും സന്തോഷവും കഴിവുകളും തിരിച്ചറിയാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല. അത് മനുഷ്യ മനസ്സിന് മാത്രമേ കഴിയൂ. തിരുവനന്തപുരത്ത് നിന്നും പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ സനീറ്റ മറിയം ടോൺ വാർത്താ തരംഗിണിയോട്.
4: ഈ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാണെങ്കിലും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് അധ്യാപകർക്കുള്ളത്. AIയുടെ സഹായത്തോടെ വസ്തുതകളും വിവരങ്ങളും ലഭിക്കുമെങ്കിലും അവയിൽ ഏതാണ് ശരി, ഏതാണ് പ്രായോഗികമായി ഉപയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകവും ഒപ്പം ജീവിത മൂല്യങ്ങളും ദിശാബോധവുമാണ് അധ്യാപകർ പകർന്നു നൽകുന്നത്. വ്യക്തിപരമായ പ്രതിസന്ധികളിൽ ആശ്വാസം നൽകുന്നതിൽ സാങ്കേതിക വിദ്യ പരാജയപ്പെടും. എന്നാൽ അപ്പോൾ ആശ്വാസവും മാർഗനിർദ്ദേശവും നൽകാൻ ടീച്ചേഴ്സിന് മാത്രമേ സാധിക്കൂ. സിലബസിലെ പാഠങ്ങൾക്കപ്പുറം ആശയവിനിമയ ശേഷി, സഹാനുഭൂതി, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്നിവ വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർ വലിയ പങ്കാണ് വഹിക്കുന്നത്. കലാകായിക മേഖലകളിൽ നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിലും ടീച്ചേഴ്സ് പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട്. വിദ്യാർത്ഥികളായ നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിലും ഭാവി ജീവിതത്തിലും വഴികാട്ടിയാകുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ ഏറെ സ്നേഹത്തോടെ ഓർക്കുവാനും ആദരിക്കുവാനുമുള്ള അവസരമായാണ് അധ്യാപക ദിനത്തെ ഞാൻ കണക്കാക്കുന്നത്.
0: ഇന്ത്യയുടെ മിസൈൽമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഒരു വ്യക്തിയുടെ സ്വഭാവവും കഴിവും ഭാവിയും രൂപപ്പെടുത്തുന്ന അതിമഹത്തായ ദൌത്യമാണ് അധ്യാപനം. ക്ലാസ് മുറികളെ കൂടുതൽ സംവേദനാത്മകവും രസകരവുമാക്കാൻ അധ്യാപകർ മുൻകൈയെടുക്കണം. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനൊപ്പം സമൂഹ മാധ്യമങ്ങളുടെ നല്ല വശങ്ങൾ പഠനത്തിനായി പ്രയോജനപ്പെടുത്താനും അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം ഉറപ്പാക്കുകയും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരിവിരുദ്ധ കൌൺസിലിംഗും ജാഗ്രതാ സമിതികളും കൂടുതൽ ശക്തമാക്കുകയും വേണം. വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും വരും തലമുറയുടെ ഭാവി നമ്മുടെ അധ്യാപകരുടെ കൈകളിൽ എന്നും സുരക്ഷിതമാണ്. യുവതലമുറയ്ക്ക് അറിവും അനുകമ്പയും ജീവിത മൂല്യങ്ങളും പകർന്നുകൊടുക്കുന്നതിലൂടെ രാഷ്ട്രനിർമ്മിതിയിൽ മഹത്തായ പങ്കുവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
5: കിസാൻ വാണി.
6: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
5: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
7: ആകാശവാണി, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
8: ഹലോ സന്ദേശഗാനം.

0: വാക്കുകൾ കൊണ്ട് തോണിതുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം.
1: ഹലോ സന്ദേശഗാനം. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സന്ദേശഗാനത്തിൽ എന്റെ ചേച്ചിയെ ഉൾപ്പെടുത്തണേ. ഞാൻ രേഖ രാജീവൻ, ഹരിപ്പാട്. ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആശചേച്ചി എന്റെ അമ്മ, കൂട്ടുകാരി, ചേച്ചി ഒക്കെയാണ്. സുന്ദരിയായിരുന്ന ചേച്ചി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൗന്ദര്യം കൂടിക്കൂടി വരുന്നു. യോഗയാവും അതിൻ്റെ രഹസ്യം. ഞങ്ങൾ രണ്ടാളും ചേർന്ന ആകാശവാണിയിൽ കത്തുകളും SMS പ്രിയഗാനങ്ങളും ഗാനസല്ലാപത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പഴയ പാട്ടുകളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കുന്ന ചേച്ചിയെ വിളിക്കണേ. നമുക്ക് ആശാ രതീഷിനെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ആശാ രതീഷാണോ?
2: അതെല്ലോ.
1: ആശാ രതീഷ് തിരക്കിലാണോ?
2: പറഞ്ഞോ, ആരാ വിളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല.
1: ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിച്ചല്ലേ, തിരക്കിലാണോ ഇല്ലയോ എന്ന്. അപ്പോ ഇതെന്താ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കാവോ?
2: അങ്ങനെയൊക്കെ ചോദിക്കുക, എന്താണെന്നറിയോ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ടീച്ചർ. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ പറയാം എന്താന്ന്.
1: ആ ടീച്ചറിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലേ, പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങ് പൂർത്തീകരിക്കേ. എന്താ ഇത്?
2: ഞാൻ തിരക്കിലല്ല സാർ പറഞ്ഞു.
1: അല്ല, എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങ് പറ. ടീച്ചർ വന്നിട്ട്?
2: ടീച്ചർ ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളു എന്റെ ബിസി എന്ന് പറയുന്നത്.
1: ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ പ്രായം കൂടുന്തോറും ഈ സൗന്ദര്യം കൂടിക്കൂടി വരുന്നതിന്റെ രഹസ്യം എന്താ?
2: ആരാന്ന് പറയേ.
1: ഈ രഹസ്യം പറഞ്ഞാ മതി.
2: ഇല്ല, ഇത് ആരാന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ആരാന്ന് പറയും?
1: ഈ രഹസ്യം അറിഞ്ഞാൽ ബാക്കി പറയാം. ഇല്ലെങ്കിൽ
2: ഒന്നും പറയത്തില്ല. ആരാന്ന് പറയാം?
1: ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഹരിപ്പാടുള്ള ഒരു രേഖ രാജീവൻ പിണങ്ങും. ഏത് രേഖ രാജീവൻ? നിങ്ങൾ പഴയ പാട്ടുകളെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന രേഖ രാജീവൻ. ഞെട്ടി വട്ടായി നിൽക്കുകയാണ്. ഈ ഞെട്ടൽ മാറാൻ എന്തെങ്കിലും യോഗയുണ്ടോ? അതോ ഈ യോഗം?
2: നമുക്ക് ആരാന്ന് അറിയാതെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ.
1: ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചതാണ്. പോയോ വെച്ചിട്ട്?
2: ഇല്ല, പോയില്ല.
1: ആ, അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചേനെ. ഈ ലോകത്തൊന്നും അല്ലേ, വേറെ എവിടെയോ നിന്ന് ആരെയോ കുറിച്ച് സംസാരിക്കും പോലെ ഉണ്ടല്ലോ.
2: അയ്യോ, അല്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. രേഖ രാജീവൻ ഇപ്പൊ ഗൾഫിലാണ്. ഞങ്ങളൊരുമിച്ച് നമ്മക്കൊരു സ്ഥാപനം അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക.
1: അയാളെങ്ങാനും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരും.
2: അതെന്തിനാ?
1: ആ, അയാളാണ് എന്റെ ചേച്ചി, എത്ര സുന്ദരിയാണ്, ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ സുന്ദരിയായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകാശവാണിക്ക് സന്ദേശം അയച്ചിട്ട് ചേച്ചിയെ വിളിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് സന്ദേശം അയച്ചിട്ട് ആകാശവാണി എന്ന് വിളിക്കുമ്പോ ചേച്ചി ഏത് രേഖ രാജീവനെന്ന്
2: പറഞ്ഞപ്പോ എനിക്ക് എന്താ മനസ്സിലാവാനെന്ന് പറയട്ടെ. ഞാൻ അമ്പിളി അവളെ
1: വിളിക്കുന്നത്. ഇനി ഉരുണ്ടിട്ട് കാര്യൊന്നുമില്ല, പാവം.
2: സോറി,
1: അങ്ങോട്ട് പറഞ്ഞാ മതി, എനിക്ക് സോറി ഒന്നും വേണ്ട.
2: അമ്പിളിക്കുട്ടി സോറി കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ.
1: ആ, അത് ശരി, അത് എന്റെ ചെലവില്. സുഖായിരിക്കുന്നു. അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നീ എത്ര ധന്യയില്ല, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലും.
1: ഇനി ഗൾഫിലുള്ള ആള് വരാൻ താമസിക്കുമല്ലോ.
2: അത് സാരമില്ല, അത് കേട്ടോട്ടെ.
1: അകലെ ആയിരിക്കുമ്പോഴാണല്ലോ ഈ വരികൾക്ക് കുറച്ചുകൂടി അർത്ഥമുള്ളത് അല്ലേ?
2: അതെ സാറേ, കുറച്ചുകൂടെ ഫീലിംഗ്സ് വരും.
1: ശരി ശരി. ഓയൻവിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ സാർ.

0: പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ കരുവാറ്റയിൽ നിന്നും രതി ദേവി BSNL നിന്നും വിരമിച്ചു. എനിക്ക് ഇന്ന് സന്ദേശഗാനം പരിപാടിയിലൂടെ വിളിക്കേണ്ടത് എന്റെ സുഹൃത്ത് ഗീതയെയാണ്. ആലപ്പുഴ SD കോളേജിലെ 82-85 BSc മാത്തമെറ്റിക്സ് ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. കൊച്ചു ഗീത എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഞങ്ങൾ 7 പേര് ചേർന്ന ഒരു ഗ്യാങ് ആയിരുന്നു. കുഞ്ഞിക്കൂനിനിൽ ദിലീപ് വിമൽകുമാർ എന്ന് സ്വയം പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളെ തന്നെ 7 സ്റ്റാർസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോതി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എന്നത് ഒരു വലിയ വേദനയാണ്. ഗീത ഡയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചു. ഇപ്പോൾ സ്റ്റിച്ചിങ്, പെയിന്റിംഗ്, മ്യൂറൽ ആർട്സ്, എംബ്രോയിഡറി അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഗായിക കൂടിയാണ്. മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂരിൽ താമസിക്കുന്നു. ഗീതയെ സന്ദേശഗാനം പരിപാടിയിലൂടെ വിളിക്കാമോ? രണ്ടു വരി പാടിക്കുകയും വേണം. നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് കൊച്ചുഗീതയാണോ?
1: അതെല്ലോ.
0: കൊച്ചുഗീത ഇപ്പൊ തുന്നിക്കൊണ്ടിരിക്കുകയാണോ അതോ വരച്ചുകൊണ്ടിരിക്കുകയാണോ? ആണ്. എന്താണ് തുന്നിക്കൊണ്ടിരിക്കുന്നത്? ആണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് തുന്നും? പിന്നെ ഈ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ വിട്ടാ?
1: ഇല്ല, ഉണ്ട്.
0: അതുകൊണ്ട് അവസാനം വരച്ച ഏതാ?
1: അവസാനം വരച്ചത് ഒരു സീനറിയാണ്.
0: മ്യൂറലില് സീനറിയാ?
1: ആ, ഒരു അരയന്നം.
0: അങ്ങനെ
1: നിൽക്കുന്ന ഒരു അരയന്നം.
0: എനിക്ക് വയ്യ, വെറൈറ്റിയാണ്. ഇനി ഇന്നെല്ലാം വെറൈറ്റികളുണ്ട് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ശരിക്കും ഞാൻ വിളിച്ച ഇതിനൊന്നും അല്ല. എന്ത് മനസ്സിലായി?
1: അവന്റെ പേര് മനേഷ് MP.
0: അതാര്?
1: ശരിയല്ലേ, അത് ആകാശവാണിയില്. എനിക്ക് മനസ്സിലായി.
0: ഞാൻ ഈ 7 സ്റ്റാർസ് ഗീതയോട് ഒരു രണ്ടുപേര് പാട്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ച ആളാണ്. അപ്പോഴത്തേക്ക് എന്നെ വേറെ ആരോന്നൊക്കെ പറയുന്നു.
1: എനിക്ക് മനസ്സിലായി.

0: ഈ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നതല്ലാതെ എനിക്ക് രണ്ടുപേരും പാട്ട് കിട്ടുമോ? ഇപ്പം ഞാൻ നിർബന്ധിക്കണോ? ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു.
1: വേണ്ട വേണ്ട.
0: ആ താങ്ക് യു.
1: പ്രളയപ്രവാഹമായി വന്നു

0: സാന്ത്വ വരുന്നില്ല.
1: എന്തുപറ്റി
0: ആ ചെറിയ ഒരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക്.
1: പെട്ടെന്ന് 80സിലൊക്കെ പോയി SD കോളേജിന്റെ വരാന്തയിൽ കൂടിയൊക്കെ നടന്ന് അതുവഴി പാട്ടൊക്കെ പാടി ഹിമശൈല സൈകത ഭൂവിലല്ല SD കോളേജിന്റെ വരാന്തയിൽ നിന്നാണോ പ്രണയപ്രവാഹമായി വന്നത്? എല്ലാം അങ്ങ് സമ്മതിക്കുകയാണ്, ഒന്നും തിരിച്ചു പറയുന്നില്ല. അതെങ്ങനെ ശരിയാവും? എന്തെങ്കിലും കറക്റ്റ് അല്ലെന്ന്
0: പറഞ്ഞല്ലേ.
1: ഈ സെവൻ സ്റ്റാർസിലെ രതിദേവിയെയും ഗീതയെയും മാത്രമേ അറിയാവൂ.
0: രതിദേവി ആയിരിക്കും കത്തയച്ചതല്ലേ സാർ?
1: ആ, ഇതെല്ലാം ഇങ്ങനെ അരച്ചു കലക്കി കുടിച്ചു വെച്ചേക്കുവാണ്.
0: അതെ അതെ,
1: കംപ്ലീറ്റ് പെട്ടല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച മുതൽ നേരെ ഇവിടെ വന്നിരുന്ന് പരിപാടി അവതരിപ്പിക്കും, ഞാൻ അവിടെ ഇരുന്ന് കേൾക്കാം.
0: ശരി ശരി.
1: ഈ കണക്ക് പഠിച്ചവരൊക്കെ ഈ പല വഴി പല സ്ഥലത്ത് പിരിഞ്ഞു പോയെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു അടുപ്പമൊക്കെ സൂക്ഷിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം.
0: കഴിഞ്ഞ വർഷവും ഗെറ്റ് ടുഗെതറുണ്ടായിരുന്നു, ഈ വർഷവും പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: ആഹാ, അപ്പൊ അടുത്ത ഗെറ്റ് ടുഗെതറിനുള്ള ആശംസകൾ ഞാൻ ഇപ്പോഴേ അറിയിച്ചേക്കുന്നു.
0: താങ്ക് യു.
1: ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടത്?
0: പാട്ട് മഴവില്ലെന്നല്ല പേര്.
1: കഥ ഇതുവരെ എന്ന സിനിമയിലെ പാട്ടല്ലേ? പൂച്ചൽ ഖദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയ പാട്ടാണ്. അപ്പൊ അങ്ങനെ മുന്തിരിക്കണ്ണം നിറച്ച് വനം പെയ്യട്ടെ അല്ലേ? അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇനി അങ്ങോട്ടുള്ള എന്താണ് നിങ്ങളുടെ ഗെറ്റ് ടുഗെതറുകളെല്ലാം വളരെ സമ്പന്നമാവട്ടെ, അതിൽ അദൃശ്യമായി എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹായ്, ഹലോ സന്ദേശഗാനം. ഒത്തിരി കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. ഞാനൊരു റേഡിയോ ആരാധികയാണ്. എൻ്റെ കയ്യിലുള്ളത് വലിയൊരു റേഡിയോ ആണ്. കുടുംബത്തിലെ കൊച്ചുമോനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊച്ചു റേഡിയോ വേണം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. എന്തായാലും അവനൊരു കൊച്ചു റേഡിയോ ഉണ്ടാക്കി തന്നു, അത്യാവശ്യം സൗണ്ടുള്ള റേഡിയോ. അവനൊരു സർപ്രൈസ് കൊടുക്കണം. അവൻ്റെ പേര് നിസാം, എൻ്റെ പേര് സാലിഹ. നിസാമിന് പഴയ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഒരു കളക്ഷനുണ്ട്. ഈയിടെ വീഡിയോ കോളിലൂടെ എന്നെ അത് കാണിച്ചു തന്നു. അത്യാവശ്യം കീബോർഡ് വായിക്കും, അവനെ ഒന്ന് വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, നിസാമാണോ?
1: അതെ.
0: ഈ വലിയ ശബ്ദമുള്ള ചെറിയ റേഡിയോകൾ നിർമ്മിക്കുന്ന നിസാമാണോ?
1: വലിയ ശബ്ദമുള്ള ചെറിയ റേഡിയോകൾ
0: അങ്ങനെ നിർമ്മിച്ചിട്ടില്ലേ? സകലമായ ഇലക്ട്രിക് സാധനങ്ങളും അഴിച്ചു പൊളിച്ച് പഠിക്കുക, പുതിയതുണ്ടാക്കുക, പലതിന്ന് ചേർത്ത് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഹോബി എന്നറിഞ്ഞു. വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു റേഡിയോ ഉണ്ടാക്കി കൊടുത്തു എന്നറിഞ്ഞു. ആർക്കാ? ഈ പുറകെ നടന്ന് ശല്യം ചെയ്ത് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു, അതാണോ? ഇലക്ട്രിക് സാധനങ്ങൾ മാത്രമല്ല, കുറച്ച് ഇലക്ട്രിക് സംഗീതത്തിലൊക്കെ താല്പര്യം ഉണ്ടെന്നറിഞ്ഞല്ലോ. എന്നിട്ട് ഗാനമേളക്കൊക്കെ വായിക്കൂ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എന്നാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുടുംബം, അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാവരും കൂടി കുടുംബം,
1: ഓഫീസിലെ ഓണപരിപാടികള് അങ്ങനെയുള്ള
0: അതൊക്കെ തന്നെ. നമുക്ക് വളരെ സന്തോഷമല്ലേ, മൊത്തം തിരക്കിനിടയിൽ രണ്ട് വരി കീബോർഡില് കൈവച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ഇത് ആരാ, എന്താ, എവിടെ നിന്നൊക്കെ പറഞ്ഞ അമ്പരന്ന് നിൽക്കുകയാണ്. അല്ലെ,
1: അല്ല, ഇത് എവിടുന്നാണ് എനിക്ക് മനസ്സിലായി.
0: എവിടെ നിന്ന് മനസ്സിലായി?
1: ആകാശവാണി നിന്നാണ് മനസ്സിലായി.
0: അതെങ്ങനെ മനസ്സിലായി?
1: കൊളർനാട്ട്.
0: ഇവരെ കൊണ്ടൊരു നിവൃത്തി ഇല്ലല്ലോ. അതാണ്. എന്തായാലും കൊച്ചുമോനൊരു സർപ്രൈസ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സാലിഹവും നമുക്ക് മെസ്സേജ് അയച്ചത്. പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞുപോയി.
1: സർപ്രൈസ് പൊളിഞ്ഞു, അതാണ്. കൊളറിന്റെ
0: എന്നാലും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ആരായിരിക്കും, എന്തായിരിക്കും ഒന്നില്ലേ.
1: അല്ല, പെട്ടെന്ന് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കേട്ടോണ്ടോ അല്ല ഇതുമായിട്ട് എന്താ പറയുന്നത്, എല്ലാവർക്കും അതങ്ങോട്ട് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പഴയ സാധനങ്ങളും പഴയ സംഗീതമാണ് പറയുമ്പോ എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവരും ഇപ്പം എന്താ മൊബൈലും വാട്സപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോ എല്ലാം കൈപ്പൊപ്പിലും ഉണ്ട്. ചിലർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ചിലരായിരിക്കും പഴയ സാധനങ്ങൾ എന്തിനാണ് ചോദിക്കുന്നവരുണ്ട്,
0: എന്തിനാണ് ഈ ആക്രികളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ നേരിട്ടുണ്ടാവൂല്ലേ. നമ്മുടെ ജീവനാണെന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ അല്ലേ.
1: അതാ ഞാൻ സാങ്കേതിക എട്ടാം ക്ലാസ്സിന്റെ ഒരു കഥ പറഞ്ഞത്. ക്ലാസ് മുതൽ ഏകദേശം തുടങ്ങിയതാണ്.
0: എങ്ങനെയായിരുന്നു ഈ ഒരു താല്പര്യം? പിന്നെ ഇതെങ്ങനെയാ പഠിച്ചത്? സ്വന്തമായിട്ടുള്ള പഠിത്തമാണോ അത്?
1: സ്വന്തമായിട്ടാണ് സാർ. അത് ടെക്നിക്കൽ സ്കൂളിലാ പഠിച്ചത്.
0: അന്നേരം
1: അവിടുന്ന് ഈ വണ്ടിക്കൂലിയൊക്കെ വീട്ടിൽ നിന്ന് ഫാദർ തരും, 50 പൈസ ഒരു ദിവസത്തേക്ക് തരും. കൺസെഷൻ ഉണ്ട് കെ എസ് ആർ ടി സിയിൽ. കാരണം കെ എസ് ആർ ടി സി ആ സമയത്തുണ്ടെ 50 പൈസ നമ്മുടെ പോക്കറ്റിൽ കിടക്കും. ഇല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് ബസ്സാണ് എനിക്ക് വന്ന 10 പൈസ 20 പൈസ തന്നെ. അങ്ങനെ ഈ സ്കൂളിലോട്ട് പോകുന്ന വഴി സായങ്കളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു ഇലക്ട്രോണിക്സ്
0: കിടക്കുന്നു.
1: അല്ല, കൂടുതൽ ഇതായത് എന്റെ സുഹൃത്തിന്റെ അപ്പച്ചിയുടെ മകൻ സായങ്കളം മോഹൻ സൈറ്റീസിൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, ക്ലാസ്സിൽ ഓരോന്നോ ശരിയാക്കിക്കൊണ്ട് വരുമ്പോ എനിക്കും താല്പര്യമായി. ആദ്യമായിട്ട് എന്റെ സൈക്കിളിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സൈക്കിളിന്റെ അലാറം ഉണ്ട്, അത് കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് ആംബുലൻസിന്റെ ശബ്ദമൊക്കെ. അന്നതിനെങ്ങാണ്ട് നല്ല വിലയുള്ള

0: നല്ല 100 110 രൂപയുണ്ട്. 100 പെട്ടെന്ന് വാങ്ങിക്കുക.
1: എന്നാ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിലയല്ലേ?
0: ആ അത് തന്നെ. വേറെ ഈ സംഗതി മനസ്സിലായിട്ടുണ്ട്. അവിടെ ആ കടയിൽ ചെല്ലുകയും അതിന്റെ ഓരോ ഐറ്റംസ് മേടിച്ച് മേടിച്ച് അവസാനം എന്തായാലും ആദ്യം ഉണ്ടാക്കിയ സാധനം വിജയിച്ചു. അതേ തുടർന്ന് പിന്നെ അത് കച്ചവടമാക്കി അടുത്തത് അങ്ങനെ അങ്ങനെ പോയി. അവസാനം 10 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ഫാദർ മദറോടെ പറഞ്ഞു, ഈ 10 ഈ സംഗതി സോൾഡറിങ് ആണോ മറ്റുള്ളതൊന്നും എടുക്കരുത്, എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഒരു 500 പരീക്ഷ കഴിയുമ്പോൾ തരുമുണ്ട്. അങ്ങനെ ആ 500 കിട്ടി. അതുകൊണ്ട് ഞാൻ എന്റെ ആദ്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ അസംബിൾ ചെയ്തു.
1: അടിപൊളി.
0: ആ അസംബിൾ ചെയ്ത ടേപ്പ് റെക്കോർഡർ കുറച്ചുകൂടെ ലാഭം തന്ന് വാങ്ങിയ കക്ഷിയാണ് എനിക്ക് സർപ്രൈസ് തരാൻ ഇഷ്ടം മാഷിനെ ഏൽപ്പിച്ചത്.
1: അത് ശരി. അപ്പൊ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാലത്തും പ്രോത്സാഹനവുമായിട്ട്.
0: ഉണ്ടുണ്ട്, തീർച്ചയായും ഉണ്ട്. അത് ഒരു ഇതല്ലേ, കാലത്ത് റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ വെളിയിൽ കൊണ്ടിട്ട് അന്നത്തെ റേഡിയോ തന്നെ വീട്ടിനകത്ത് പൊതിഞ്ഞു വെച്ചേക്കുന്ന സംഭവമല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നാട്ടുകാർക്കും താല്പര്യമായിരുന്നു. അങ്ങനെ
1: എന്തായാലും വലിയ സന്തോഷം.
0: എഞ്ചിനീയർ ആണ് കേട്ടോ.
1: ആ അത് ശരി. ഇലക്ട്രോണിക്സ് മാറി സിവിലോട്ട് പോയി.
0: ഇലക്ട്രോണിക്സ് അല്ല, ഇലക്ട്രോണിക്സ് ഹോബിയായിരുന്നു സാറേ. പഠനത്തിനകത്ത് അന്ന് അങ്ങനെയാണ് കിട്ടി ആ രീതിയിൽ അങ്ങ് പോയി.
1: ശരി ശരി ശരി.
0: എനിക്ക് തോന്നുന്നു അതങ്ങനെ വ്യത്യസ്തമായ ഫീൽഡായ കാര്യമില്ല. ചിലപ്പം ഇലക്ട്രോണിക്സ് ബോറിംഗ് ആയാലും
1: കുറച്ചുകൂടി ഒരു മടി തോന്നിയല്ലേ?
0: തീർച്ചയായും. കാരണം നമ്മൾ ഈ പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാം അറിയാവുന്ന ഒരാൾ പിന്നെ തിയറിയിലേക്ക് അഗാധമായിട്ട് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു റേഡിയോ അസംബിൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ അടുത്ത സംഗതി ഒരു VCR റിപ്പയർ ചെയ്യുക, അതൊക്കെ ചെയ്ത് കാണുമ്പോൾ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് നല്ല. അല്ല അതിന്റെ അഗാധയിൽ ഒരുപാട് കയറി കുറെയൊക്കെ പഠിച്ചു. അപ്പോഴത്തേക്ക് പഠിച്ച് കുറെ എന്റെ സിവിൽ എഞ്ചിനീയറിംഗ് പുസ്തകത്തിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോണിക്സ് പുസ്തകങ്ങൾ ആ സമയത്തോളം എന്റെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
1: ഓ വലിയ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാല്. ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്, അപ്പൊ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: മിന്നാരത്തിനാത്ത നിലാവയമായിരുന്നു.
1: ആഹാ, അടിപൊളി പാട്ടാണല്ലോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, SP വെങ്കടേഷിന്റെ സംഗീതം. MG ശ്രീകുമാർ പാടിയത് വേണോ ചിത്ര പാടിയത് വേണോ? ചിത്ര പാടിയത് കേൾക്കാല്ലേ. നമുക്ക് പാട്ട് കേൾക്കാം. എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അതെ, സാധാരണ ഇങ്ങനെ ആൾക്കാർ തുറന്ന് സംസാരിക്കണമെന്നില്ലല്ലോ, താങ്കൾ അത് തുറന്ന് സംസാരിച്ചു, വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ സാറേ.

0: ഹലോ സന്ദേശഗാനത്തിലേക്ക്. എൻ്റെ പേര് വിധു രാജേഷ്. അമ്മ പ്രമീള, അച്ഛൻ തമ്പാൻ. ഞങ്ങൾ കാസർഗോഡ് നീലേശ്വരം നാട്ടിൽ നിന്നാണ്. ഗ്രാമത്തിൻ്റെ പേര് കൊട്രച്ചാൽ. അമ്മയ്ക്ക് വേണ്ടി ആകാശവാണിക്ക് കത്തെഴുതി എനിക്ക് ശീലമുണ്ട്. എല്ലാം ഒന്നും വായിക്കാറില്ല. ഓഗസ്റ്റ് 18 അമ്മയുടെ പിറന്നാളാണ്. ഈ വർഷം പിറന്നാളിന് ഞാൻ അമ്മയുടെ കൂടെ കാണില്ല. ബാംഗ്ലൂരാണ് ജോലി. ഇടയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ മോള് ജിയ കശ്വി അമ്മയ്ക്കും അച്ഛനും ഒപ്പം വീട്ടിലായിരിക്കും. ഭർത്താവ് പുറം രാജ്യത്താണ്. ഓണത്തിന് നാട്ടിൽ എല്ലാ വർഷവും പരിപാടി ഉണ്ടാകാറുണ്ട്. ഈ വർഷം എൻ്റെ മോളും കുട്ടികളോടൊപ്പം നൃത്തപരിപാടിക്കുണ്ട്. സന്ദേശഗാനത്തിലൂടെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പ്രതീക്ഷയോടെ മകൾ വിധു. വിളിച്ചു നോക്കാം. ഹലോ ഹലോ ഹലോ, ഇത് തമ്പാൻ ചേട്ടനാണോ?
1: അതെ.
0: പ്രമിള ചേച്ചി ഇല്ലേ?
1: ഉണ്ടല്ലോ.
0: കൊട്രച്ചാല് വേറെ എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല
0: വിശേഷങ്ങൾ. അവിടെ ജിയ കശ്വി എന്ത് പറയുന്നു? ആ, ഓണത്തിന് ജിയയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നോ? ആഹാ, ഏത് പാട്ടിനായിരുന്നു ഡാൻസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? അത് ശരി. അപ്പൊ ആരാ കൊണ്ടുപോയത്? പ്രമിള ചേച്ചി
1: കൊണ്ടുപോയോ?
0: ആണോ? ഇത് ഉണ്ടായിരുന്നോ അവിടെ? ആഹാ, എന്ന് തിരിച്ചുപോയി? ഇവിടെ ഉണ്ടോ? ആണോ? ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ബാംഗ്ലൂർ ആയിരിക്കും എന്ന്. ആഹാ, എന്ന് വന്നു? ആഹാ, അത് ശരി. അപ്പൊ ഇപ്പൊ വീട്ടിലില്ലേ? അല്ല, ഇദ്ദേഹം വീട്ടിലില്ലേ എന്ന് ചോദിക്കായിരുന്നു. തമ്പാൻ ചേട്ടാ, അപ്പൊ പ്രമിള ചേച്ചിയോ? അപ്പൊ വിധുവോ? ആ, അപ്പൊ വിധുവിന്റെ നിന്ന് കൊടുക്കുവോ? പിന്നെ വിശേഷങ്ങളല്ലേ ഉള്ളൂ. ഈ ഓഗസ്റ്റ് മാസം മൊത്തം അവിടെ വിശേഷങ്ങളായിരുന്നില്ലേ?
2: ഹലോ,
0: ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ വന്നു?
2: ആരിത്?
0: ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ വരുന്നു ചോദിച്ചപ്പോ ആരിതെന്നാണ് ചോദിക്കുന്നത്. എന്നെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നത് കഷ്ടമല്ലേ? എന്തോക്കെ എന്തോക്കെ
2: എനിക്ക് മനസ്സിലായി. ഞാൻ
0: എന്ത് മനസ്സിലായി?
2: ഹലോ,
0: 10-18 ദിവസം കഴിഞ്ഞ് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എടുക്കുവോ? ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് ഓണം, കൊച്ചുമോളുടെ നൃത്ത പരിപാടി, പിന്നെ ദൈവം മോള് നാട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാം ആഘോഷമാണല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ.
2: ഇല്ല, വിശേഷം എല്ലാം കഴിഞ്ഞു. എന്നാലും വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്.
0: ആര്
2: ആരും നമുക്ക് മനസ്സിലായി. ഞാനിപ്പോ റേഡിയോ കേൾക്കുന്ന ആളാണ്.
0: അതുകൊണ്ട്
2: റേഡിയോയിലത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലായി.
0: ഇതെല്ലാം ഏൽപ്പിച്ചു വെച്ചിട്ട് ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഇതെല്ലാം ഏൽപ്പിച്ചു വെച്ചിട്ട് ഈ വിളിക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് താമസിച്ച് വിളിച്ചത് എന്തുകൊണ്ട് നന്നായി. ആശംസ താമസിച്ചെങ്കിലും സന്ദേശം അയച്ച ആളെയും ആശംസ വാങ്ങിക്കേണ്ട ആളെയൊക്കെ ഒരുമിച്ച് കിട്ടിയല്ലോ. ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടത്? മഞ്ഞണിക്കൊമ്പിൽ കെങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്ന ഒരു സുബംഗലി കുരുവി. ബിജു തിരുമലയ്ക്ക് ഓരോന്ന് എഴുതി വെച്ചാ മതി. ആ, പോരട്ടെ.
2: മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. ആ പാട്ടെന്റെ ഫേവറേറ്റ് ആണ്.
0: അത് ശരി. തമ്പാൻ ചേട്ടന് പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്?
2: അങ്ങനെയൊന്നുമില്ല, പാട്ടെല്ലാം കേൾക്കുമ്പോ എല്ലാം മൂളിക്കും, പാടിക്കൊണ്ട് നിൽക്കും.
0: ആ, അതൊരു സന്തോഷമല്ലേ.
2: ആകാശവാണിയിലെ പാട്ടും ഓർമ്മച്ചപ്പിലെ പാട്ടെല്ലാം പാടുമ്പോ എല്ലാം കേൾക്കും. രാവിലെ റേഡിയോ ഓൺ ആക്കും.
0: കൂടുതലും ചലച്ചിത്ര ഗാന പരിപാടികളാണ് ഇഷ്ടം അല്ലേ?
2: അതന്നെ ഇഷ്ടം. ഒന്ന് പഴയ ഗാനങ്ങള്.
0: അപ്പൊ എന്തായാലും വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞാല് സന്തോഷം.
2: കഴിഞ്ഞ വലിയ സന്തോഷം എനിക്ക്.
0: ബിജു തിരുമലയുടെ വരികളാണ്, ജെറി അമൽദേവിന്റെ സംഗീതം, എസ് ജാനകി പാടിയ പാട്ടാണ്. നമുക്ക് കേൾക്കാം.
2: കേൾക്കാം. താങ്ക് യു.
0: താങ്ക് യു.

0: സന്ദേശഗാനത്തിലേക്ക് ലെറ്റർ എഴുതാൻ കാരണം എന്റെ പപ്പായ്ക്ക് വേണ്ടിയാണ്. പപ്പായുടെ പേര് ജോയ് എന്നാണ്. പപ്പായ്ക്കിപ്പോൾ 79 വയസ്സുണ്ട്. പപ്പായ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നതിനായി ഈ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കണം. ചെറുപ്പം മുതൽ റേഡിയോ പരിപാടികൾ വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു എന്ന് ജിൻസി ജിജോ, നോർത്ത് ആര്യാട്, ആലപ്പുഴ. വിളിച്ചു നോക്കാം ജിൻസിയുടെ പപ്പ സർപ്രൈസ് ആവുമോ. ഹലോ.
1: ഹലോ
0: ഹലോ, ജോയ് പപ്പ എന്ത് ചെയ്യുന്നു?
1: ജോയ് പപ്പ ഇവിടെ എന്റെ സുഹൃത്തിന്റെ ഒരു ചടങ്ങിന് പോയി തിരിച്ചു പോവുക.
0: ആണാ, വീട്ടിലെത്തിയില്ലേ?
1: വീട്ടിലെത്തിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു.
0: ജിൻസി ഉണ്ടോ കൂടെ?
1: ജോമാനുണ്ട്.
0: ജോമാനാണോ? ജിൻസി ഇല്ലേ?
1: ജിൻസി ഇല്ല, ജോജോ ഉണ്ട്. ജോജോ ഡ്രൈവ് ചെയ്യാ.
0: ആഹാ,
1: ആരാണത്?
0: ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ.
1: ജിജോ.
0: ജിജോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ എന്നിട്ട് ഇതിപ്പം ഓടി വീട്ടിൽ പോയിരുന്ന റേഡിയോ പരിപാടികൾ കേൾക്കാൻ വേണ്ടിട്ടല്ലേ പോന്ന് തിരക്കിട്ട്? ഏത് ശരി? പാട്ട് പരിപാടികളാണ് കൂടുതൽ കേൾക്കുന്നത് അല്ലേ? അപ്പൊ ആ റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോ ജോയ് പപ്പയെ വിളിച്ചിരിക്കുന്നത്. ജിൻസി ഞങ്ങൾക്കൊരു കത്ത് എഴുതിയിരുന്നു. ജോയ് പപ്പയെ വിളിക്കണം, സംസാരിക്കണം, ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടമുള്ള ഏത് പാട്ടാ വെക്കേണ്ടേ? ചോദിക്കുന്നതിന് ചട പടയെന്ന് പറഞ്ഞൊരു പാട്ട് വരികയാണ്.
1: ഇഴമുന്തു തകർന്നൊരു മണി വീണ ഞാൻ, ഇടനെഞ്ചിളവ ശ്രുതി മാത്രം, ഇപ്പോൾ വാടിക്കരിയുന്നകുളം, ഹൃദയത്തിലെരിവേനൽ മാത്രം. ഇഷ്ടമുള്ള പടങ്ങളുടെ പാട്ടുകളെല്ലാം ഞാൻ കേട്ടു.
0: പപ്പ വണ്ടിക്കകത്തോട്ട് കയറി പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ട് കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞെട്ടിയോ? അങ്ങനെ. ശരി, അപ്പോ വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. യാത്രയിലായതുകൊണ്ട് നമുക്ക് പിന്നൊരിക്കൽ കൂടുതൽ സംസാരിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഇടം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം: 9495946321, 9496 5563. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496 5963. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അന്ധതയുടെ ഇരുട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാനായി ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിൽ വെളിച്ചം പകരുന്ന ഈ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് സമൂഹത്തിൽ ഇന്നും നിരവധി സംശയങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. മരണശേഷം ഒരാളുടെ കണ്ണുകൾ എങ്ങനെ ദാനം ചെയ്യാം, ഇതിനായി നാം അറിഞ്ഞിരിക്കേണ്ട നടപടിക്രമങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രശ്മി പി ഹരിദാസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8

0: വരെ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: NPCB എന്ന് പറഞ്ഞ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ണിനെ സംബന്ധിക്കുന്ന പ്രമുഖമായ 5 രോഗങ്ങളുണ്ട്. അതായത് കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവ്, കാറ്ററാക്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ. അഞ്ചാമതായിട്ട് വരുന്നത് കോർണിയയുടെ ബ്ലൈൻഡ്നെസ് ആണ്. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള നേത്രപടലം എന്ന് പറയും. നമ്മുടെ കൃഷ്ണമണി എന്നൊക്കെ ചിലർ പറയും, ശരിക്കും നേത്രപടലം എന്നാണ് പറയുന്നത്. അപ്പം ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഇതിനും നമ്മളൊരു 2 weeks ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. ആ 2 weeks നമ്മൾ പലയിടത്തും ഇതിൻ്റെ അവയർനെസ്സും ആൾക്കാരെ ഇത് എന്താണ്, അസുഖങ്ങൾ എന്താണ് ഇത് ബാധിക്കുന്നത്, ഇതിന് എന്ത് ചെയ്യാമെന്നുള്ളൊരു ബോധവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേത്രപടലത്തിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ യങ്ങറായിട്ടുള്ള ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് സാധാരണ ബാധിക്കുന്നത്. തിമിരം പോലല്ല, കുറച്ചുകൂടി യങ്ങർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് ബാധിക്കാറ്. ഈവൻ 18 വയസ്സ് മുതൽ മുകളിലോട്ട്, ചിലപ്പോൾ അത് ജനിക്കുമ്പോഴേ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള, അത് രണ്ട് കൃഷ്ണ നേത്രപടലം കോർണിയയും വെള്ളയാവുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ കെർട്ടോകോണസ് എന്ന് പറഞ്ഞ ചില കണ്ണിൻ്റെ നേത്രപടലിൻ്റെ ഷേപ്പ് കാരണം കാഴ്ചക്കുറവ് വരണം. അതിന് പലപ്പോഴും നമ്മളത് ഈ നേത്രപടലം മാറ്റി തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല അസുഖങ്ങൾക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേത്രപടലം അല്ലെങ്കിൽ കോർണിയ മാറ്റി വെക്കുന്നതാണ്, അതായത് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ അവയവം എന്ന് പറയുന്നത് ആ കോർണിയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ ഒരാളുടെ കൃഷ്ണമണിയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്, കോർണിയാണ് മാറ്റി വെക്കുന്നത്. അപ്പം അത് നമുക്ക് ഒരാൾ തന്നാൽ, ഡൊണേറ്റ് ചെയ്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സർജറി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചൊരു 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് കാരണം അനുഭവപ്പെടുവാണ്. അത് അവർക്ക് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ മതിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന കൃഷ്ണമണി കോർണിയ വെച്ചിട്ട് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്നതും ഈ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസും തമ്മിൽ ഭയങ്കര ഒരു ഗ്യാപ്പുണ്ട്. അതായത് 1.5 ലക്ഷം ആൾക്കാർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഏതാനും ഒരു 20,000 അല്ലെങ്കിൽ 25,000 കോർണിയാണ് നമ്മുടെ എൻ്റയർ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ അത്രയും പേർക്ക് പിന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. മാത്രമല്ല ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രാഫ്റ്റ് റിജക്ഷൻ വരാം. അതായത് നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അക്സെപ്റ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തെങ്കിൽ അവർ വീണ്ടും പിന്നെയും ഈ ലിസ്റ്റിൽ പിന്നെയും അവർ പുറയിലോട്ട് പോവും. അതായത് വീണ്ടും അവരുടെ കൃഷ്ണമണി മാറ്റിവെക്കേണ്ടി വരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേർഡൻ ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ്, അതായത് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ആരുടെയെങ്കിലും ഈ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അതെല്ലാവരും അതിന് ഇറങ്ങത്തില്ല. അപ്പം അവരുടെ ആ ഒരു നല്ല മനസ്സിനെ കാത്തിരിക്കുവാണ് ഇത്രയും പേരും. അപ്പം അങ്ങനെ ആൾക്കാരെ ബോധവൽക്കരിച്ച് അവരെ ഡൊണേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 2 ആഴ്ച നമ്മളിത് മാറ്റിവെക്കുന്നത്. എന്നുവെച്ചാൽ ഈ 2 ആഴ്ച മാത്രം നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യമല്ല ഇത്, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്.
0: മേഡം, ഒരു സംശയമുള്ളത്, ഈ മരണം സംഭവിച്ചതിന് ശേഷം കണ്ണുകൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് കാഴ്ച നൽകാനായി ഉപയോഗപ്പെടുത്തുന്നത്? പലർക്കും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ഭയവും ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഇതിനെപ്പറ്റി കുറേ അവ്യക്തതകളുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ അവയവങ്ങളിൽ കോർണിയ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ഒരു സാധനമാണ്. അതായത് മറ്റെല്ലാ അവയവങ്ങളും നമ്മൾ ജീവൻ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹാർട്ടായാലും ലിവർ ആയാലും കിഡ്നി ആയാലും എല്ലാം ആ ജീവൻ തുടിപ്പ് നമ്മൾ അതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യും. വെന്റിലേറ്ററിൽ ആ പേഷ്യൻ്റെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി അവയവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കോർണിയയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മരിച്ച 6 മണിക്കൂറിനുള്ളിൽ മതി നമ്മൾ എടുക്കുന്നത്. അതായത് മരിച്ചതിന് ശേഷം നിങ്ങൾ അറിയിച്ച് ഒരു 6 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. അതും ഈ മറ്റ് അവയവങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഉണ്ടാവണം, വെന്റിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനാണെങ്കിൽ വെന്റിലേറ്റർ ചാർജ് ഉൾപ്പെടെ അവർ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണോ ആ ബോഡി, അതായത് ആ മരിച്ച ആളുടെ വീട് എവിടെയാണോ, അവിടെ ആ ഈ റിട്രീവൽ ടീം എന്നാണ് നമ്മളതിനെ പറയുന്നത്, അതായത് ആ കോർണിയ എടുക്കാനുള്ള ടീം 24 hours അവർ വെയിറ്റിംഗ് ആണ്. അതായത് അവർ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോള് കിട്ടിയാലൊരു ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ഒരു 3/4 അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മണിക്കൂറിനുള്ളിൽ പോലും ഇൻറ്റീരിയർ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ വീട്ടിലെത്തുക, കൺസെന്റ് വാങ്ങിക്കുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ മാത്രമേ നമുക്കതിന് വേണ്ടുള്ളൂ നമ്മൾ ആളുടെ. പിന്നെ മൊത്തം കണ്ണായിട്ടല്ല എടുക്കുന്നത്, അത് പണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളത് പുറത്തത് അറിയാത്ത രീതിയിലാണ്, അതായത് അഭംഗി അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് ഒന്നും തന്നെ അറിയില്ല. അതായത് നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്ന പോലെ തന്നെയായിരിക്കും, അത്രയും നല്ല കെയർഫുള്ളായിട്ടാണ് ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ പുതിയ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ആ കോർണിയ മാത്രമാണ് എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് ഒന്നിനും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അപ്പം അതിനോടുള്ള ഭയമാണ് പലർക്കും ഇത് മുന്നോട്ട് വരാനുള്ള ഒരു കാരണം. ഇത് രണ്ട്, അവരുടെ മനസ്സിൽ ഈ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ലേ, പിന്നെയും താമസം വരും, അവരുടെ മരണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾക്ക് താമസം വരും എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കടക്കാം, ഒരു കോള് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആ സമയം കൊണ്ട് ടീം വന്ന് ഇത് കഴിഞ്ഞിട്ട് അതേപടി പോകും. നിങ്ങളുടെ അതിനൊരു വിഘ്നവും സംഭവിക്കുന്നില്ല.
0: മാഡം, ഒരാളുടെ മരണശേഷം എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ് കണ്ണുകൾ ദാനം ചെയ്യേണ്ടത്?
1: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മണിക്കൂറാണ് പൊതുവേ നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ 8 മണിക്കൂർ വരെ പോകും. പക്ഷെ കേരളം അങ്ങനെയുള്ളൊരു സ്ഥലമല്ലല്ലോ. അപ്പം നമ്മൾ 6 മണിക്കൂർ എന്ന് തന്നെ എടുത്താൽ മതി. 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കണം. അപ്പം നിങ്ങൾ അറിയിക്കേണ്ടത് ഈ നടപടിക്രമമെന്ന് ചോദിച്ചത്, അപ്പം നിങ്ങൾ മരണശേഷം ഉടനെ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വന്ന് എത്തിപ്പെട്ട് കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ തീർത്ത് ഞങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പം മരണം കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്നുള്ളത് അത് പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പലരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലെ ആൾക്കാർ, മെമ്പർ അല്ലെങ്കിൽ ആശാ പ്രവർത്തകർ കാണും. പലയിടത്തും ചില സ്ഥലങ്ങളിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാവും, ഐ ഡൊണേഷൻ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പം അവരെ നിങ്ങൾക്ക് സമീപിക്കാം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടോൾ ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ണാശുപത്രിയാണ് നമ്മുടെ RIO എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഐ ബാങ്ക്, അതിൻ്റെ നമ്പറും ഞാൻ പറഞ്ഞുതരാം. 0471-230-40-46 ഈ നമ്പറിൽ വിളിക്കാം. അപ്പം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ടീം അത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ വന്നോളും. വേറെ ഒരു കാര്യവും നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. പിന്നെ അവർ വന്നിട്ട് കൺസെന്റ് എടുക്കും. അത് യൂഷ്വലി മകളോ മകനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ കൺസെന്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ തന്നെ ഇൻസ്ട്രുമെന്റ്സും എല്ലാം കൊണ്ടുവരും, ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അറിയിക്കുക എന്നുള്ളത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്.
0: മാഡം, എന്റെ മരണശേഷം എന്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
1: ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പല ഡൊണേഷനും ഉണ്ട്. അതിലൊന്ന് ബ്ലഡ് ഡൊണേഷനാണ്. അത് പക്ഷെ നമുക്ക് ജീവനോടൊപ്പം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ്. പക്ഷെ കണ്ണ് എന്ന് ഇവിടെ പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ കോർണിയ, നമുക്ക് ഐ ഡൊണേഷൻ നമ്മൾ ഒപ്പിട്ട് കൊടുത്താലും ഇത് നമ്മുടെ മരണശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പം അന്നേരം അവിടെ കൺസെന്റ് തരേണ്ടത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സോ ആണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും നമുക്ക് ഐ ഡൊണേഷന് ഫോംസ് ഉണ്ടാവും. അവിടെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഐ ഡൊണേഷൻ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഇപ്പം സാറിനാ ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ, സാറ് ഇത് ചെയ്തതിന് ശേഷം ക്ലോസ് ആയിട്ടുള്ള ഇതർ വൈഫ് അല്ലെങ്കിൽ മക്കളോട് പറയുന്നതാണ് നല്ലത്. മക്കളോട് ഇന്നുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് എന്നുള്ളത് പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ ഇത് ചെയ്യാനുള്ളത്, അത് അതിനേക്കാളും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഐ ഡൊണേഷൻ ഒരു ഫോം നിങ്ങളുടെ കയ്യിൽ തരും. ആ ഫോം നിങ്ങളൊന്ന് ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ നമ്മൾ കയറി ചെല്ലുന്ന ഇടം നമ്മുടെ ലിവിങ് റൂം എന്ന് വെക്കാം, അവിടെ ഒന്ന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെക്കുക. ഇതിൻ്റെ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മക്കൾ ഈ മരിച്ച ശേഷം ഇതല്ലല്ലോ ആദ്യം ഓർക്കുന്നത്, അവർക്ക് വേറെ പല കാര്യങ്ങളുണ്ട്, അവർ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഇത് അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ അവർ ഓർക്കും. രണ്ട്, മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനമാവും. സാർ ഇത് ചെയ്തിട്ട് വരുന്ന ദിവസം വേറൊരാൾ കാണുകയാണെങ്കിൽ ആൾക്കും അത് ചെയ്യാനൊരു ആഗ്രഹം തോന്നും. അപ്പം രണ്ട് രീതിയിലത് ഉപയോഗപ്പെടും. അപ്പം ഇതാണ് ചെയ്യാനുള്ളത്.
0: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ മരണപ്പെട്ട ഒരു വ്യക്തി മുൻകൂട്ടി നേത്രദാനം ചെയ്യാനുള്ള സമ്മതപത്രം നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നേത്രദാനം നടത്താൻ സാധിക്കുമോ?
1: അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം രണ്ട് പാർട്ടുണ്ട് ഇതിൽ. അതായത് മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവൻ സമ്മതപത്രം കൊടുത്താൽ പോലും മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൺസെന്റ് തന്നാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാം അതൊന്ന്. രണ്ട്, ഇങ്ങനെ ഒരു സമ്മതപത്രം തന്നില്ലെങ്കിൽ പോലും മക്കൾക്കെങ്കിലും അതൊരു നല്ല മനസ്സ് തോന്നി അവർ ചെയ്യുന്നത്, അങ്ങനെ അവർ പറഞ്ഞാലും മതി നമുക്ക് പോയി എടുക്കാം. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൺസെന്റ് തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
0: മേഡം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കുമോ?
1: ഡെഫിനറ്റ്ലി സാധിക്കും. അങ്ങനെ ഇരുന്നാലും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ചില ചില സാഹചര്യം, ചില അസുഖങ്ങളിൽ നമ്മൾ ഈ ദാനം കിട്ടിയ കണ്ണുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരു കൂട്ടം ഒരു വിരലിനെണ്ണാൻ തക്കുള്ള ചില അസുഖങ്ങൾ എന്ന് വെച്ചിൽ നമ്മൾ അത് എടുക്കാതെ പോകാറില്ല. നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ സമൂഹം അറിയേണ്ട ഒരു കാര്യം, ആർക്കും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും ഒരു രീതിയിലും കോൺട്രാഇൻഡിക്കേഷൻ അല്ല. അതായത് ചെയ്യാൻ പാടില്ലാത്തൊരു അസുഖങ്ങളല്ല. ഞാൻ പറയുന്ന അസുഖങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരിൽ കാണുന്നതാണ്. അത് അന്നേരമുള്ള ആ ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ സമൂഹം അറിയേണ്ടത് ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ, ജാതി ഭേദമില്ലാതെ, അസുഖങ്ങളുടെ ഭേദമില്ലാതെ എല്ലാവർക്കും ദാനം ചെയ്യാം. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ആര് വിളിച്ചാലും, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള അസുഖങ്ങളുടെ കോൾ വന്നാൽ പോലും നമ്മളത് എടുക്കാറുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ആ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് അവരുടെ കോർണിയ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ പോയി എടുക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാതിരിക്കാൻ, കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആൾ കേൾക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് പിന്നീടും നമ്മുടെ റേറ്റ്, ഈ റിട്രീവൽ, ഈ ഡൊണേഷൻ റേറ്റ് വളരെ കുറയ്ക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ക്ലിയർ കട്ടായിട്ട് പറയണം, ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് യൂട്ടിലൈസ്, അതായത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡ് കാര്യമാണ്, അത് ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്.
0: നേത്രദാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ രശ്മി പി ഹരിദാസിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്ന് അറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ഇന്ന് ബാംഗ്ലൂർ എസ് ശങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടുന്നത് ശ്രീ എസ് ശങ്കർ രമണി, ആവണീശ്വരം ശ്രീ എസ് ആർ വിനു വയലിൻ, പാലക്കാട് ശ്രീ മഹേഷ് കുമാർ മൃദംഗം, പെരുകാവ് ശ്രീ പി എൽ സുധീർ ഖടം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം പാഹി സദാ പത്മനാഭ എന്ന കൃതി കേൾക്കാം. രാഗം മുഖാരി, രൂപകത

ഇതുവരെ കേട്ടത് ബാംഗ്ലൂർ എസ് ശങ്കർ പാടിയ കൃതികൾ. കൂടെ പാടിയത് ശ്രീ എസ് ശങ്കർ രമണി. ആവണീശ്വരം ശ്രീ എസ് ആർ വിനു വയലിൻ, പാലക്കാട് ശ്രീ മഹേഷ് കുമാർ മൃദംഗം, പെരുകാവ് ശ്രീ പി എൽ സുധീർ ഖടം.

0: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
7: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
8: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇനി പരിപാടിയിലേക്ക്.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന അഭിഭാഷകനും നോട്ടറി പബ്ലിക്കുമായ ഡോക്ടർ എ ജഹാംഗീർ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: യെസ്,
1: നമുക്കറിയാം നമ്മുടെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്ന മിഷൻ, ആ വിമുക്തി മിഷൻ വഴി ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുടെ ചികിത്സ തേടിയെത്തിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആൾക്കാർ 200,000 ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. എത്രത്തോളം ഭീകരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു പിടി എത്രത്തോളം മുറുകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്.
2: തീർച്ചയായിട്ടും
1: പുതുതായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇതിനെ ശക്തമായി നേരിടാൻ വേണ്ടി വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ശക്തിയായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. എങ്കിലും ഇത് ഇത്രയൊക്കെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിൽ നമുക്ക് തടയാൻ കഴിയുന്നത്, സമൂഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം, സമൂഹത്തിലെ നമ്മളെല്ലാവരും ഇതിനെ ഒരുപക്ഷെ ഗവൺമെൻറ് നടപടി കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം. ഇതിനെ അല്ലെങ്കിൽ ഏതിനെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒരു ആവശ്യം വളരെ ശക്തമായ ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിയമങ്ങളുടെ ഒരു അഭാവം അല്ല എന്ന് തോന്നുന്നു. നമ്മൾ 1985 തന്നെ NDPS ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഈ നിയമങ്ങളുടെ ഒരു അത് നടപ്പിലാക്കുന്ന രീതി ഏതൊക്കെയാണ്, നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
2: തീർച്ചയായിട്ടും. ഇപ്പോൾ സന്തോഷ് സാർ പറഞ്ഞതുപോലെ NDPS ആക്ട് 1985 വന്നതാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ നിയമമെന്ന് പറയുന്നത്. ഇതിനകത്ത് അനുബന്ധമായിട്ട് പഴയ നമ്മുടെ IPC ഉണ്ട്. അതിപ്പോൾ 2023 നമ്മുടെ BNS ആയിട്ട് വന്നതും പിന്നെ CRPC BNSS അങ്ങനെ അതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് പോലീസിൻ്റെ ഒരു ഭാഗം, എക്സൈസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ സംസ്ഥാനത്ത് ഈ 3 വകുപ്പുകളും കൂടിയാണ് ഇതിനകത്ത് നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതിനകത്ത് NDPS ആക്ട് തന്നെയാണ് അതിനകത്തുള്ളത്. അത് 1985 ശേഷം 88 അല്ല 98, അതുപോലെ തന്നെ 2001, 2012, 14, 22 അങ്ങനെ ഒത്തിരി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ടൊരു 10 നിയമങ്ങൾ NDPSമായി ലിങ്ക് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. അതായത് ആദ്യത്തത് NDPS ആക്ട് 1985 തന്നെ, അത് ഒരു 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകളിലായിട്ട് 1 മുതൽ 83 വരെ സെക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷ മറ്റു കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ശിക്ഷയുടെ ഇതെന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആണ്,
1: പിടിച്ചെടുക്കുന്ന
2: ക്വാണ്ടിറ്റി. അത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മുതൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം 3 വരെ ശിക്ഷിക്കാവുന്ന കേസുകൾ, 10,000 രൂപ മുതൽ 50,000 രൂപ മുതൽ അങ്ങോട്ട് 500,000 രൂപ വരെ, 1,000,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒരു ഇടപാടുകളുണ്ട്. പിന്നെ ഈ നിയമത്തിൻ്റെ ഏറ്റവും ഫലപ്രദ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ്

0: മറ്റ് നിയമങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത ഈ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുവാൻ ഈ നിയമം മൂലം സർക്കാരിന് കഴിയും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച് അത് ഈ അടുത്ത കാലത്ത് 2022 വന്ന ഒരു ഭേദഗതിയിലൂടെ കൂടുതൽ ഫലപ്രദമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ആഭ്യന്തരവകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ഇതിൽ ഓപ്പറേഷൻ തൂഫാൻ, അത് അവരുടെ തന്നെ ഒരു പ്രകടന പത്രികയുടെ ഒരു ഭാഗം പോലെ അതാക്കി എടുത്തപ്പോൾ വൻപിച്ച ഒരു ഇത് ജനപങ്കാളിത്തമുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഇത് എല്ലാം മികവെല്ലാം കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായി അത് പോകുന്നുണ്ട്. മന്ത്രിയുടെ നേരിട്ടുള്ള ഇത് വരുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അതാണ് ഏറ്റവും പ്രധാനം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അവിടെ നിന്നാണല്ലോ തൊട്ടടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗവും അതുപോലെ വിമാനമാർഗവും ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്.
1: അതാ നിയമത്തിൻ്റെ ഒരു ഒരു ചില ക്ലോസ് അത് ദുരുപയോഗം ചെയ്യും. ആ
0: ചില ഗ്രൂപ്പ് ഹോൾസ് ഉണ്ട്, അതായത് 18 വയസ്സിന് താഴെയുള്ള. അപ്പോൾ ഇതിനകത്ത് വേറെ ബാലനീതി നിയമം കൂടി ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും ഈ കുട്ടികൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ, അതായത് സീനിയർ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെയും ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അവരെ പരിശോധിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തടവിൽ പാർപ്പിക്കുന്നതിനുമൊക്കെ കുറേ നിബന്ധനകളുണ്ട്. 18 വയസ്സിന് മുമ്പുള്ള കുട്ടികളെപ്പോലും പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് നമ്മുടെ ഒരു SHO സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ ഇപ്പം നമ്മൾ വീണ്ടും അത് തിരിച്ച് സബ് ഇൻസ്പെക്ടറുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പല സ്റ്റേഷനുകളും. അപ്പോൾ അവർക്ക് മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മേളിലോട്ടുണ്ട്. പക്ഷേ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവർക്കും അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഇതിനകത്ത് പദവികൾ കൊടുത്തിരിക്കുന്നത്,
1: അധികാരം
0: കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് റേഞ്ചർ. അപ്പം ഇതേപോലെ SHO പോലെ താഴേത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരിത് ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഇപ്പം അതിനകത്ത് ഡെപ്യൂട്ടി സൂപ്രണ്ടും അതുപോലുള്ള മറ്റുള്ളവർ നിർദ്ദേശം കൊടുത്ത് അവരുടെ നിർദ്ദേശാനുസരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന പോലും നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒത്തിരി എന്താ പറയുക,
1: നിയമം
0: കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ ലൂപ്പ് ഹോൾസിൽ പലരുമൊക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിതിനെ ഇത് വേപ്രൈസ് ചെയ്ത് പോകുന്ന ചില സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഈ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനം, നമുക്കിപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കുറേ ചെടികളാണ്, ഈ OPM ചെടി, അതുപോലെ തന്നെ
1: കഞ്ചാവ്
0: ചെടികൾ, അതുപോലുള്ള കുറേ ചെടി. അതിൽ നിന്ന് സംസ്കരിച്ചാണ് പലതരത്തിൽ ഇപ്പം നമുക്കിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ഫുഡ്സ് കൊണ്ട് എടുക്കുന്നുണ്ട് പല തിളനില അനുസരിച്ചെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ പല അതിനകത്ത് കഞ്ചാവ്, മരിജുവാന, അതുപോലെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ MDMA പോലുള്ള പദാർത്ഥങ്ങൾ ഇത്. അപ്പം അതിൻ്റെ 0.005% മുതൽ, അതായത് 0.005 gram. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ സ്വർണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രാമിൽ 8 gram ഒരു പവൻ എന്ന് പറയുന്ന പോലെ, ഇത് 0.005 gram വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു വളരെ കുറ്റകരമായ ഒരിതിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് കിലോ കണക്കിനാണ് ഇപ്പം പിടിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് അധ്യാപിക ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ദിനംപ്രതി ഓരോ ജില്ലകളിലും ഗവൺമെൻറ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് ലിങ്ക് ചെയ്താണ് പോകുന്നത്. കാരിച്ച ഈ വനാന്തരം കാട്ടിൽ ഇത്തരം ചെടികൾ വളർത്തി രഹസ്യമായി പോയി കൊണ്ടുവന്ന് സംസ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടാലേ അത് കാര്യം നടക്കും. പിന്നെ ഇതിനകത്ത് വാറ്റിയെടുക്കുന്ന ഇത്, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പണ്ടത്തെ പോലെ ഇപ്പോൾ ചാരായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും അവിടെ റോളുണ്ട്. പിന്നെ പോലീസുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ആവശ്യത്തിന് വാഹനങ്ങൾ കിട്ടാത്തത്. പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആരെങ്കിലും പിടിച്ചാലോ, ഇൻഫർമേഷൻ അനുസരിച്ചാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവരെ ദേഹപരിശോധന നടത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് പാർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി നടപടികൾ അതിനകത്തുണ്ട്, പേപ്പർ വർക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രതികൾക്ക് ചാടിപ്പോകാനുള്ള ലൂപ്പ് ഹോൾസ് വളരെ ഇതുണ്ട്. പിന്നെ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാമെന്നുള്ളൊരിതുമുണ്ട്.

0: നമുക്കിവിടെ സാധാരണ നമ്മുടെ പഴയ ഐ പി സി ഇപ്പം ബി എൻ എസ് വഴിയാണെങ്കിൽ 24 മണിക്കൂറിനകത്ത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള, പക്ഷെ അവർക്ക് അതിനകത്ത് ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലൂപ്പ് ഹോളാക്കി എടുത്തുകൊണ്ട് പെട്ട, അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ വാഹന സൗകര്യവും അതിനുവേണ്ടി പ്രത്യേകം പ്രത്യേകം ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതാത് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിന് സ്റ്റാഫുകളെയും വിട്ടുകൊടുത്താൽ ഇത് ഒരു പരിധി വരെ ഒരു കാര്യം. ഇനി എത്ര ചെയ്താലും ശരി, ഈ കുട്ടികളും അതുപോലുള്ള മറ്റുള്ളവരും ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ രക്ഷകർത്താക്കൾക്കൂടെ പങ്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യുന്നത് ഈ ബാംഗ്ലൂർ പോലുള്ള മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും മറ്റുമൊക്കെ ഇതിൻ്റെ കരിയറായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഇത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരണമായിട്ടും അതിനേക്കാൾ കൂടുതലും ക്യാഷ് ഓഫർ ചെയ്യുന്നു, വിദേശത്ത് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ അവരറിയുന്നില്ല, തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഇത്തരം സാധനങ്ങൾ അതിനകത്ത് പാക്കേജായി വരുന്നു, പിടിച്ചാൽ അവർ അനുഭവിക്കണം. ഇതൊക്കെയാണ്. അതുപോലെ
1: നമുക്കൊരു കോൾ ഉണ്ട്. യെസ്, ഹലോ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാനിത് കൊല്ലം കുടിക്കോടി സദാശിവനാണ്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? അഡ്വക്കേറ്റ് ജഹാംഗീർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: യെസ്, സദാശിവൻ ചോദിക്കൂ.
2: ഇത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ നമ്മളൊക്കെ സംശയം തോന്നി കഴിഞ്ഞാൽ അത് ആരോടാണ് അറിയിക്കേണ്ടത്? ഞാൻ
0: അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓരോ സ്ഥലത്തും അതിനകത്ത് ഇതുണ്ട്. നിങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് പറയാം. ലോക്കൽ നിങ്ങളുടെ പേരൊക്കെ അവിടെ വളരെ ഇതായിട്ട് സൂക്ഷിക്കും, ഒരിക്കലും അത് പുറത്തൊന്നും വിടത്തില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് എക്സൈസ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ, എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെടാം. അതിപ്പം ആർക്കെങ്കിലും ഇപ്പം പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന സർക്കാരിനോ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് ഒന്നും വല്ലതും പറയാൻ പറ്റുമോ? അവർ തന്നെ സ്വയം മനസ്സിലാക്കുക, അവരുടെ ആശ്രിതരായ രക്ഷിതാക്കൾ മറ്റുള്ളവരൊക്കെ അവർ ഇതിനകത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് ചികിത്സ കൊടുക്കുക, അവരെ തിരിച്ച് വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക, കുറേ കാലത്തേക്ക് അവരൊന്ന് ബന്ധുക്കൾ തന്നെ നിരീക്ഷിക്കുക. അല്ലാതെ പോലീസിന് വേറെ കാര്യമുണ്ട്, അവർ വീണ്ടും അതിനകത്ത് മറ്റൊരു കുറ്റത്തിലേക്ക് സമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരട്ടി ശിക്ഷ കൊടുത്തുകൊണ്ടും ഇരട്ടി ഫൈൻ അടിപ്പിച്ചുകൊണ്ടും വീണ്ടും ഇതിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യും.
2: അപ്പം വ്യാപാരികളെ
0: അതും, പക്ഷെ വേറൊരു കാര്യമുണ്ട്, മറ്റു നിയമങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് വ്യാപാരം ചെയ്ത് ആർജിച്ച സ്വത്തുക്കൾ എന്ത് തന്നെയായിരുന്നാലും അത് സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റും, പിന്നെ തീർച്ചയായിട്ടും കണ്ടുകെട്ടാം.
2: എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, കേസില് പിടിച്ചു ജയിലിട്ടതായിരുന്നു. കൊറോണ സമയത്ത് അത് വെളിയിൽ വിട്ടയച്ചു. അയാളിപ്പം നല്ല നല്ല സാമ്പത്തിക ശേഷി, വലിയ വീടുകൾക്ക് വെച്ച് നല്ല സുഖമായിട്ട് കഴിയാണ്.
0: ആ, നമുക്കൊരു നമ്മുടെ നാട്ടിലെ നമ്മളിപ്പം റൂൾ ഓഫ് ലോ അല്ലേ, നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ ഇല്ലേ, എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത പരിധി വരെ മാത്രമേ ഏതൊരു എത്ര തീവ്രമായ കേസിൽ ഉൾപ്പെട്ടാലും അവർക്ക് അവരുടേതായ ഒരു സമയം കഴിയുമ്പോൾ ജാമ്യം ലഭിക്കും. ഇപ്പോൾ 90 ദിവസത്തിനകത്ത് ബന്ധപ്പെട്ട് നമ്മൾ ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ നീതി ലഭിക്കും. ആ, അതാണ്, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ തീവ്രത അളക്കുന്നത് ഇതിനകത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഈ ക്വാണ്ടിറ്റിയും വേണം, ഈ സാധനങ്ങളുടെ ക്വാളിറ്റിയും വേണം. ചില ഇതെല്ലാം രാസപദാർത്ഥങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. നമ്മളിപ്പം ഇപ്പം കെമിസ്ട്രി പഠിച്ച് അവർക്കറിയാൻ പറ്റും, ഇത് ഈഥേൻ്റെയും മീഥേൻ്റെയും ഡെറിവേറ്റീവുകളായിട്ടാണ് ഇത് വരുന്നത്. പല ബോയിലിംഗ് പോയിൻ്റിൽ ഇതിനകത്ത് സംസ്കരിച്ചെടുക്കുന്നു, പിന്നെ അതിനകത്ത് ഇതിനകത്ത് വീര്യം കൂട്ടുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾ, അസംസ്കൃത സാധനങ്ങളും കൂടി ചേർക്കുന്നു, അതാണ് മാരകമാകുന്നത്. പിന്നെ ഇതിനകത്ത് മെഡിസിൻ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഓസ്ട്രേലിയ ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങൾ ഇതെല്ലാം മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മാത്രം ചെറിയ ഒരു ഇത്, അവിടെ മരുന്ന് സംസ്കരണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾ

0: ൾക്കും വേണ്ടി ഇത് ലീഗലായി, മറ്റിടത്തെല്ലാം ഇല്ലീഗലാണ്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും ഈ വേദന സംഹാരികളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഈ അസുഖങ്ങൾ ഹെൽത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത്. ഈവൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മുതൽ ബി ഫാം പഠിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ എം എസ് സി കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഈ ആക്റ്റിൽ തന്നെ അതിനകത്ത് പ്രത്യേകം ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ഈ ബെൻസീൻ്റെയും മീഥൈൽ ഈഥൈൻ തുടങ്ങിയ സാധനങ്ങളുടെ ഡെറിവേറ്റീവ് ആയിട്ടാണ് വരുന്നത്. എല്ലാത്തിനും കെമിക്കൽ നെയിം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് സിന്തറ്റിക്കായിട്ട് നമ്മൾ ദുരുപയോഗം, മയക്കുമരുന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ദുരുപയോഗമാണ്. അതാണ്
1: നമുക്ക് വേറൊരു കോളുണ്ട്, കോൾ കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും പിടിക്കപ്പെട്ടിട്ട് അത് 90 ദിവസം കഴിയും, അതിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വീണ്ടും ഇതേ തൊഴിലിൽ തന്നെ ഏർപ്പെടുന്നതിനുള്ള ഒരു അങ്ങനൊരു ടെൻഡൻസിയും കൂടെ ഉണ്ടാവും. കാരണം ഇതിനകത്ത് നിന്നുള്ളൊരു പ്രോഫിറ്റും അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് കൂടുതലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് പോകാനുള്ളൊരു മടിയും ഒക്കെ കാരണം അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ 90 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന അതനുസരിച്ച് ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ പിന്നീട് ഉണ്ടാവാതിരിക്കാനും പല കാരണങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ
0: കഴിയും? നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ ഒരു ഇപ്പം ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള കേസുകൾ പിടിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത്തരം കേസുകൾ ഇല്ലാതിരുന്നത് അല്ല. അപ്പം ഫലപ്രദമായി അത് നേരിടാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് പലരും എന്ത് ചെയ്തു, അതൊരു മറയാക്കിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഈ ക്യാഷ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള, കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിൻ്റെ വാഹകരായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനു തന്നെ പല, അപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ചില കാര്യങ്ങളിലൊക്കെ വക്കീല നിലയിലൊക്കെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് പോലീസുകാർ പറയാറുണ്ട് ചിലയിടത്ത് ചില വാഹനങ്ങൾ കൊണ്ടുവച്ചിരിക്കും, 2-വീലർ മുതലുള്ള സാധനങ്ങൾ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആരാണോ അത് അതിനകത്ത് സാധനം കൊണ്ടുവന്ന് ചെറുതായിട്ട് വെച്ചിട്ട് അവരങ്ങ് പോകും, മറ്റേയാൾ ആരും അറിയാത്തവണക്ക് എടുത്തുണ്ടങ്ങ് പോകും, അത് കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് വെക്കുമ്പോൾ അത് എടുക്കേണ്ടവർ അവിടെ നിന്ന് എടുത്തുണ്ട് പോകും. അപ്പോൾ നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു
1: വാഹനത്തിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ.
0: ആ അപ്പം അങ്ങനെ ഓരോരോ, അപ്പം ഇതൊക്കെ ചില സ്ഥിരമായിട്ടൊരു വാഹനം ഒരിടത്ത് കൊണ്ട് വെക്കുകയും അതിനകത്ത് വേറൊരാൾ അവിടെ വരികയും എന്തോ അവിടെ വെക്കുകയും പിന്നെ എടുത്തുകൊണ്ട് പോകുകയും കാണുമ്പോഴത്തേക്കാണ് ചിലരിങ്ങനെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ വന്ന് വാഹനം എടുത്തുകൊണ്ട് പോകും, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു വാഹനം പിടിച്ചാൽ അത് പിടിക്കുന്ന ഉദ്യോഗസ്ഥന് ഒത്തിരി കടമ്പകൾ ഉണ്ട്. ബന്ധപ്പെട്ട മേലധികാരി അറിയിക്കണം, അത് കഴിഞ്ഞിട്ടുടനെ മറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ഈ വാഹനം ആർ ടി ഒയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ RC ഓണർഷിപ്പ് ആരാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതിനിടക്ക് ആ നടപടിക്രമങ്ങളുടെ ആ ടൈമിനകത്ത് വല്ല രാഷ്ട്രീയക്കാരോ വേറെ വല്ലവരോ സ്വാധീനമുള്ളവരോ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു. അപ്പോൾ ഒരു FIR പോലും ചിലപ്പോൾ ഇടാൻ, ഇതിനകത്ത് NDPS ആക്ട് അനുസരിച്ച് വളരെ കുറ്റകരമായ ഒരു ഇതാണെന്ന് പോലീസിന് തോന്നിയാൽ FIR പോലും ഇടാതെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: സമയം കിട്ടുന്നുണ്ട്,
0: മനസ്സിലായല്ലേ? മറ്റതുപോലെ FIR ഇട്ട് ഇന്ന ഇന്ന ആൾക്കാരുടെ നിർദ്ദേശാനുസരണം കാത്തിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും ഫലപ്രദമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഈ ലാഭേച്ഛ, അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പം നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചതുപോലെ ഇറങ്ങിയിട്ട് വീണ്ടും അത് അവരാവർത്തിക്കുന്നത് ഈ പ്രതിഫലം ലഭിക്കുന്നത് കൊണ്ടാണ്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചോളൂ, എന്താണ്?
0: ചോദിച്ചോളൂ.
2: നമസ്കാരം സാർ, ഞാനൊരു സംശയം അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്.

0: ഈ അടുത്ത കാലത്തായിട്ട് ഈ പത്ര മാധ്യമങ്ങളിലും ടിവിയിലൊക്കെ പല കൊലപാതകങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു. ഇതിൽ പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് മയക്കുമരുന്ന് ശീലമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കുള്ള സംശയം, ഇയാൾക്ക് മയക്കുമരുന്ന് ശീലം ഉണ്ടെങ്കിൽ ഇയാളുടെ ശിക്ഷയിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ, ഇല്ല സാധാരണ ശിക്ഷയായിരിക്കുമോ കിട്ടുന്നത്? ഇതാണ് എന്റെ സംശയം.
1: അതങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരാളിനെ കൊലപ്പെടുത്തുകയോ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്യുകയോ ചെയ്താൽ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ സ്വാഭാവിക മനസ്സിൻ്റെ ഉടമയായി ചെയ്തതല്ല, ഒരു ഹാലൂസിനേഷൻ കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും NDPS ആക്ട് അനുസരിച്ച്, അപ്പോൾ അതിന് പ്രത്യേക നിയമമാണല്ലോ. നമ്മൾ പഴയ IPC പോലെ അല്ല, BNS പോലെ അല്ല NDPS ഇത് വരുന്നത്. മയക്കുമരുന്ന് ഉപയോഗം തന്നെ കുറ്റകരമല്ലേ? അപ്പൊ പിന്നെ അതിനകത്ത് ആനുകൂല്യം കൊടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
0: ശരിയാണ്, പക്ഷെ പലപ്പോഴും ഈ ഇയാൾക്ക് സ്വബോധമില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഇയാൾക്ക് ചാൻസ് ഉണ്ടോ?
1: അതിപ്പോ ഞാനും വക്കീലല്ലേ, ഞങ്ങൾ സാധാരണ പ്രതികൾക്ക് വേണ്ടി കയറുമ്പോൾ ഡിഫൻസ് ഒരു മെക്കാനിസം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറയും, പക്ഷെ അത് കിട്ടണമെന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് അത് വ്യാപകമായ കുറ്റകരമായ ഒരിതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ അതേപോലെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവർ ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കും. കാര്യം സ്വന്തം മനസ്സോടുകൂടി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരാണോ ആ ചാർജ് ഫ്രെയിം ചെയ്യുന്നത്, അവരുടെ നിരീക്ഷണത്തിൽ അതിനകത്ത് എന്തെങ്കിലും ബന്ധപ്പെടുത്തി വന്നാൽ അത് കോടതിയിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഉപയോഗപ്പെടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിനും ഇതുപോലുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. കാരിച്ച ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ലൈഫ് സ്പാൻ അല്പം കൂടുതലാണ്. എങ്കിലും ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവർക്കും ചിലപ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ട് ഈ മറവിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് മുതലെടുത്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ കരിയറാക്കുകയോ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, പൂർവ്വകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ ബന്ധുക്കൾ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യം എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉണ്ട്. പക്ഷെ അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. ഇദ്ദേഹം നേരത്തെ ഒരു എന്താണ് ഇദ്ദേഹം ഒരു ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിനെ ആരോ ഉപയോഗപ്പെടുത്തിയതാണ്, അദ്ദേഹത്തിന് മറവി രോഗമുണ്ട്, അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നൊക്കെ കാണിച്ചാൽ അതിനകത്ത് ചെറിയ ഒരു എക്സെപ്ഷൻ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ.
0: അതെ അതെ, മയക്കുമരുന്നിന് അടിമയായ ഒരാൾക്ക് ശീലം, അടിമയായ ഒരാൾക്ക് ഇതിനുള്ള യാതൊരു ഇളവുകളില്ല എന്നാണ് സാർ പറഞ്ഞത്.
1: ഇല്ല, അദ്ദേഹത്തിന് പിന്നെ നിയമം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അടിമയാണെങ്കിൽ അതിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, വിമുക്തി മിഷൻ ഉണ്ടല്ലോ, ആ വിമുക്തി മിഷൻ അതുപോലുള്ള മറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ മാത്രമല്ല, അദ്ദേഹം വളരെ ഇതിനകത്ത് അടിമയാണെങ്കിൽ, ഇതിനകത്ത് അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേസ് നടത്താനും പറ്റൂല. അപ്പൊ അദ്ദേഹത്തിനെ ഒരു അസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച് പഴയ നിലപാടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാനും പറ്റുക. അതാണ് തീർച്ചയായിട്ടും.
2: ഓക്കെ ആൻഡോ, താങ്കൾ ബാംഗ്ലൂർ സ്ഥിരതാമസമാണോ?
1: ബാംഗ്ലൂർ ഹബ്ബാണ് ഇതിന്റെ. അല്ല, ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ കേരള സർക്കാർ തന്നെ കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: അത് ശരിയാണ് സാർ, പക്ഷെ നമ്മൾ ഈ കാണുന്ന വാർത്തകൾ മുഴുവൻ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും
1: കൂടുതൽ. കേരളത്തിൽ പൊതുവേ ഇത് കൂടുതലാണെന്ന് നമ്മളും പറയുന്നുണ്ടല്ലോ.
0: ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലുള്ളത്. ഇപ്പൊ ഈ തൂഫാൻ തുടങ്ങിയതിന് ശേഷം 10,700 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആകെ ജയിലുകളിൽ എണ്ണം 7,000 പേരെ നമുക്ക് ജയിലിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ?
1: അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്രാവശ്യം കേരളത്തിൽ ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം പശ്ചിമബംഗാളിലും ഒറീസയിലും ആസാമിൽ നിന്നും ഇവിടെ വന്ന തൊഴിലാളികൾ തിരിച്ചു വന്നിട്ടില്ല.
0: ഇല്ല, ശരിയാണ്, കറക്റ്റ്.
1: മനസ്സിലായില്ലേ? കാരണം ഇവിടെ പഴയതുപോലെ നിന്ന് ജീവിച്ചു പോകാൻ പറ്റത്തില്ല ഇത്തരം വിപണനങ്ങൾ നടത്തി.

0: എന്ന്
1: ശരിയാണ് ഞാൻ
0: മനസ്സിലാക്കിക്കൊണ്ട്
1: പറഞ്ഞത്, സാർ സാർ
0: ഒത്തിരി
1: അല്ല ഞാൻ പറഞ്ഞത് ശരിയാണ്.
0: ആ
1: അല്ല അല്ല സാർ പറഞ്ഞത് ബാംഗ്ലൂർ ആണതിന്റെ, ബാംഗ്ലൂരിൽ നിന്നാണെന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബാംഗ്ലൂർ ഏതാണ്ട് 35 വർഷമായി ജീവിക്കുന്ന ആളാണ്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ,
1: എനിക്കറിയാം ഞാൻ എല്ലാ വാർത്തകളും നോക്കുന്നതാണ്. നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്.
0: അല്ല വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയ മലയാള മനോരമയുടെ ഒരു പേജ് മുഴുവനും അതിൻ്റെ വാർത്തയാണ്. അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ദുരുപയോഗപ്പെടുത്തി വൻ ഓഫർ കൊടുത്ത് വിദേശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഈ സാധനം ഒളിപ്പിച്ചു കൊണ്ടുവരികയാണ് അവർ പോലും അറിയാതെ. പൊതുവെ പറഞ്ഞേ ഉള്ളു. ഓക്കെ
2: ആൻഡോ, താങ്കൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
1: ഞാനൊരു റേഡിയോ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്.
2: ഓക്കെ,
1: ഞാൻ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാറുണ്ട്. ഞാൻ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്. ഞാൻ ലോകത്തിലുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനും കേൾക്കാറുണ്ട്.
2: ഓക്കെ,
1: തിരുവനന്തപുരം റേഡിയോ ഞാൻ 6 മണി തുടങ്ങി എന്റെ ഓൺലൈൻ ഓപ്പൺ ആണ്. ഞാൻ എപ്പോഴും
0: കേൾക്കാറുള്ളതാണ്.
2: അപ്പൊ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിനും വളരെ സന്തോഷം അറിയിക്കുകയാണ്.
1: വളരെ സന്തോഷം, വളരെ സന്തോഷം.
2: ഈ നിയമങ്ങൾ ഇപ്പം സാറ് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി, 10,000 ചില്ലോനം ആൾക്കാരെ നമ്മൾ ഇതിനകം തന്നെ തൂക്കാൻ വഴി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അവരെയൊക്കെ ഈ പാർപ്പിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഈ കൃത്യസമയത്ത് ഇത് കേസ് ചാർജ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉണ്ടാക്കിയ ആഡംബര ജീവിതം, അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകകൾ,
2: ഒരു പക്ഷേ ഒരു പുതിയ കൂടുതലായ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാൻ തന്നെ ഒരു അതിനൊരു ടെൻഡൻസി
0: ഉണ്ട്. അതുകൊണ്ടാണ് 2022 ഈ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയതിന് ശേഷം ഈ തിരിച്ചു പിടിച്ച വസ്തുക്കൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കേസ് അങ്ങനെ അല്ല, ഇതെൻ്റെ ബന്ധുക്കൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുണ്ടാക്കിയതാണ്, ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കേണ്ടുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകമായ സംവിധാനം വേണം. അപ്പോൾ അതിന് നിയമം പ്രത്യേകമായ ഒരിത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാടേൻ്റെ ഒരു എക്സൈസ് സർക്കിൾ ഓഫീസ് അതിനുവേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ട്. അത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നെടുമങ്ങാട്. അതുപോലെ കൊല്ലത്ത് തന്നെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ഏകദേശം 10 ജില്ലകളിൽ ബന്ധപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ പിടിച്ചു വയ്ക്കുക, സീസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം. അപ്പം അത് പക്ഷെ അത് കഴിഞ്ഞ കാലങ്ങളിൽ അത് കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടില്ല,
2: ആയിരുന്നില്ല.
0: പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഇതൊക്കെ സജീവമാക്കുകയും അവിടെ ഈ പറയുന്നത് പോലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇതായിപ്പോൾ പാലക്കാടും അതുപോലെ തൃശ്ശൂരും മഞ്ചേരിയിലും പുതുതായിട്ട് 3 കോടതികൾ കൂടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പോക്സോ കോടതികൾ ഇപ്പോൾ എല്ലായിടത്തും ഏറെക്കുറെ വ്യാപകമായതുപോലെ, ഫാമിലി കോടതികൾ വ്യാപകമായതുപോലെ, ഈ NDPS സ്പെഷ്യൽ കോടതികളും അതിന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ്, അത്രത്തോളം കേസുകൾ നിലവിലുള്ള കോടതികളിൽ നിന്ന് വിഭിന്നമായി വീണ്ടും കോടതികൾ സമാനമായി ഉണ്ടാകുന്നത് അത്തരം കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ്. അതാണ് പിന്നെ.
2: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം, ഞാൻ മോഹൻ കുമാറാണ്.
2: ട്രിവാൻഡ്രത്തുനിന്ന്. ഓക്കെ, ചോദിച്ചോളൂ ജഹാംഗീറിനോട്.
3: സാറേ, ഇത് നമ്മുടെ പേപ്പറിലൊക്കെ പലരും പിടിക്കുന്നതായി കാണുന്നുണ്ട്, ഒരുപാട് മയക്കുമരുന്ന് കേസൊക്കെ. പക്ഷെ അവർക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചിട്ടൊന്നും കാണാതെയാ. അവർക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അത് ശരിക്കും പബ്ലിക്കിനോട് പത്രങ്ങൾ ചെയ്യുന്ന ഒരു അനീതിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും.
0: പക്ഷെ അത് സ്വാഭാവികമായും നിങ്ങൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു പോക്സോ കേസിൽ ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ അത് അപ്പോൾ തന്നെ പത്രത്തിൽ വരും. നമുക്കറിയാം 20 കൊല്ലം, 40 കൊല്ലം, 60 കൊല്ലം ഒക്കെയാണ് ശിക്ഷ വരുന്നത്. പക്ഷെ ഇവിടെയും നമ്മുടെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ഒരു 3 കൊല്ലത്തിനകത്തുള്ള ശിക്ഷകളാണെങ്കിൽ സ്വാഭാവികമായും പത്രക്കാരത് കൊടുക്കാറില്ല. അതിന് അങ്ങനെയല്ല, ഇതിനകത്ത് ക്വാണ്ടിറ്റിയും ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിയും, കൈ പിടിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് ഇതിനകത്ത് ശിക്ഷ വരുന്നത്. ഇപ്പം 0.2

0: ഒരു ഇപ്പം രണ്ട് ഗ്രാം സാധനം പിടിച്ചാൽ അതിന്, അപ്പോൾ ഇത് മെഷർ ചെയ്യാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് മെഷർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത്, അപ്പോൾ അത് അതിനനുസരിച്ചാകുമ്പം 3 കൊല്ലവും ചിലപ്പോൾ ഒരു 5000 രൂപ പിഴയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും അതിനകത്ത് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്വാഭാവികമായും 3 കൊല്ലത്തിന് താഴെയാണെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും ജാമ്യത്തിൽ വിടുകയാണ്, പിടിച്ച ഉടനെ ജയിലിൽ ഇടുന്നില്ല, കാര്യം അവർക്ക് അപ്പീൽ പോകാനുള്ളൊരു പ്രൊവിഷനുണ്ട്. എന്നാൽ 10 കൊല്ലം 20 കൊല്ലമൊക്കെ ഉണ്ട് ശിക്ഷ. അതുപോലെ തന്നെ 5 ലക്ഷം 10 ലക്ഷം രൂപ ഉണ്ട് സാധനങ്ങൾ അവർ അവർ അത് അവരിൽ നിന്ന് കിട്ടിയ സാധനങ്ങളും അതുകൊണ്ടുണ്ടാക്കി കഴിഞ്ഞ 8 കൊല്ലമായി അല്ലെങ്കിൽ 6 കൊല്ലമായി, അതായത് അറസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നിൽ 6 കൊല്ലമായി ഇവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കും. ആ 6 കൊല്ലത്തിനകത്ത് അവരുടെ വീടിൽ പുതിയ ആഡംബര വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ വാഹനം മേടിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും നിർമ്മിതികളുണ്ടെങ്കിൽ, അത് ഇയാൾ ഇതിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി അത് സീസ് ചെയ്യാം. പിന്നീട് അവർക്ക്
1: അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോന്നാ എനിക്കറിയാം. തീർച്ചയായും പലപ്പോഴും രഹസ്യ വിവരത്തെ തുടർന്ന് പിടിച്ചുന്നാ കാണുന്നത്. ഈ രഹസ്യ വിവരം എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തന്നെ പിടിപ്പിക്കുന്ന പോലെ തോന്നി എനിക്ക്.
0: അപ്പൊ ഇത് നിയമം പറയുന്നത് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് ദി ലോ സേസ് സോ.
1: നിരാശ കൊണ്ട് വിളിക്കുകയാണ് പൗരനെന്ന നിലക്ക് ഈ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി കാണുമ്പോ.
0: തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മുടെ ഭാഗത്ത് ഇപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പൊ ഈ പലർക്കും പലതും നിങ്ങൾ പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാരണം ഇതാണ്: ആ പിടിച്ച സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു, അതുപോലെ പിടിച്ച സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് ബെയിലബിൾ ഒഫൻസിനകത്ത് നിൽക്കുകയാണ്. അത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രയൽ സാധാരണ രീതിയിൽ 6 മാസം മുതൽ 6 കൊല്ലം വരെയും ട്രയൽ നടക്കും. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇപ്പോൾ ഒരു സാധനം എടുത്തു, ആ സാധനം ഇത് ചെയ്തു, പിന്നെ അതിനകത്ത് കോടതിയിലൊക്കെ വരുമ്പം ചിലത് വേപ്പറൈസ് ചെയ്തു പോകും. അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി പോലും അതിനകത്ത് ഇതേതിൽ നിന്ന് പിടിച്ചതാണെന്ന് കണ്ടെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ എടുക്കുന്ന സാധനം അവസാനം കൂവമാവെന്നോ അല്ലെങ്കിൽ വേറെ ഗോതമ്പമാവെന്നോ പറഞ്ഞ് അവസാനം കോടതികളിൽ എത്തുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇതിനകത്ത് പോലീസ് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരേപോലെ റോളുണ്ട്.
1: ഞാൻ സന്തോഷം സാറേതായാലും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞതിൽ വളരെ സന്തോഷം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ
2: ഓക്കെ, വിളിച്ചത് സന്തോഷം മോഹൻകുമാർ. ഇപ്പം അദ്ദേഹം സൂചിപ്പിക്കാൻ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഈ പല കേസുകളും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ശിക്ഷ എത്രത്തോളം എത്ര പേരെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് ഒരു കണക്കോ അല്ലെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ ഒന്നുമില്ല എന്നുള്ളതാണ്.
0: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരിത് സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. ഒരു കുറ്റകൃത്യം വന്നാൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഒരു റോൾ അതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് ഇതിനകത്ത് പ്രതി ചിലപ്പോൾ അപ്സ്കോണ്ടിങ് ആയിരിക്കും. ആരുടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് എടുത്തു, മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തു, പക്ഷേ അതിൻ്റെ RC ഓണറെ തേടി പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ആളിനെ കിട്ടുന്നില്ല. അവനിത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ സോഴ്സ് തേടി പോകുമ്പോഴാണ് നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും പരിമിതികളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്.
2: ഈ നിയമം ഇപ്പം കൂടുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം, ഒരുപക്ഷെ താങ്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുപക്ഷെ
0: ഈ ലഹരി മാഫിയെ കൂടുതൽ ഫലപ്രദമായി ചെറുക്കാൻ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ, ഇപ്പം നേരത്തെ അജിത് കുമാർ സാറ് ഇതിൻ്റെ ഒരു ഇതായിരുന്നു, അദ്ദേഹം തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെയും പലരും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്ന് പറയുന്നത് സംസ്ഥാനത്ത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനക്ഷമമാകണം. തമിഴ്നാട്ടിൽ അത് വളരെ ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിലും. അപ്പോൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ
2: സംസ്ഥാനത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനം നടക്കുന്നില്ല,
0: നടക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് അതിന് കൂടുതൽ ഇതായത്. നേരത്തെ അതിനകത്ത് നാമം മാത്രമായേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ നടപടികൾ എടുക്കണമല്ലോ, അതിനുവേണ്ടിയുള്ള ഇതുമായിട്ട് വന്നു. പിന്നെ അതിനകത്ത് പറ്റുന്നത് നിലവിൽ ലഹരി മരുന്ന് കേസുകൾ പിടികൂടുന്ന എക്സൈസ് പോലീസ് വിഭാഗങ്ങൾക്ക് മറ്റ് ജോലികളുടെ തിരക്ക് കാരണം സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല.

0: അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫലപ്രദമായി ഇത് നേരിടുന്നതിനുള്ള വാഹനത്തിൻ്റെ ഒരു ഇതുണ്ട്, കുറവുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ട്.
1: അവർ പ്രത്യേക വിങ്ങായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു സൗകര്യമുണ്ട്,
0: കൊടുക്കണം അഡീഷണലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ. എങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. പിടിച്ച് 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള ഇതുണ്ട്. ആ സമയത്ത് തന്നെ പല തിരിമറികളും നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തൊരു സംവിധാനം പുതുതായിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ഡിസ്ട്രിക്ട് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറയുമല്ലോ ഈ ഡാൻസ് ഓഫ്, ലഹരി മരുന്ന് അന്വേഷണം മാത്രമായി ചുമതല നൽകണം. ഇപ്പോൾ അതല്ല, അവർക്ക് വേറെയും പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു മിനിസ്റ്റർ പെട്ടെന്ന് പോകുന്നു, വേറെ ആൾക്കാരില്ലെങ്കിൽ അവരെയാണ് അങ്ങോട്ട് വിടുന്നത്. മറ്റേ അപ്പോൾ അവർക്ക് പ്രത്യേകം അവരുടേതായ ആ രീതിയിലുള്ള ചുമതല നൽകിയാൽ ഫലപ്രദമായി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു നിർദ്ദേശമുണ്ട്, റേഞ്ച് തലത്തിലുള്ള ലഹരി കേസുകളുടെ അവലോകനത്തിന് ഈ റാൻസാഫ് ഉണ്ടെങ്കിലും ആളുകൾ തീരെ കുറവായതിനാൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാരെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ തന്നെ ഇപ്പം തന്നെ ഇപ്പം പലരും ഒക്കെ, ഇപ്പം നമ്മുടെ 14 ജില്ലകളുണ്ട്, ഇനി അത് 17, 18 ജില്ലകളാക്കി മാറ്റണമെന്ന് പലരും ഒക്കെ മറവിളി കൂട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ജില്ലകളിൽ തന്നെ ചില ജില്ലകളിലൊക്കെ രണ്ട് RDO മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ആണല്ലോ. അപ്പോൾ അവർക്കും കൂടിയൊക്കെ ഇത് ചുമതല കൊടുത്തുകൊണ്ട് ഫലപ്രദമായി അതാത് സ്ഥലങ്ങളിൽ തന്നെ നേരിടുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടായാൽ നമുക്ക് ഏറെക്കുറെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാലനീതി നിയമവും അതുപോലെ ഈ സീനിയർ സിറ്റിസൻസിനെ കൈകാര്യം ചെയ്യുന്നതും അതിനും പ്രത്യേകമായ ചില ഇത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആ ഒരു ഇത്, പിന്നെ ഈ സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുമ്പും ഒരു രീതിയും ഈ മയക്കുമരുന്ന് കേസുകളുടെ കൈകാര്യം ചെയ്യുന്നത് സൂര്യാസ്തമയത്തിന് ശേഷം അടുത്ത സൂര്യോദയത്തിനകത്ത് രാത്രിയിൽ പിടിക്കുന്ന കേസുകൾ, അതിനും പല വിഭിന്നമായിട്ടാണ് നടപടിക്രമങ്ങൾ.
1: അതെന്താണ് അതിൻ്റെ പ്രധാന വ്യത്യാസം? എന്തുവാണ്
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്? അങ്ങനെ രാത്രികാലങ്ങളിൽ ഒരു വീട്ടിൽ പോയി പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി വേണം. പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം രാത്രി സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞും വെളുപ്പാൻ രാവിലെ 4 മണിക്ക് മുമ്പും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വിളിച്ചുണർത്തി അവിടെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് വാറണ്ടോട് കൂടിയേ പോകാൻ പറ്റത്തുള്ളൂ. അതൊന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാധനം പെട്ടെന്ന് പിടിച്ചെടുക്കണം. ആള് പ്രതി ഒളിവിലിരിക്കുകയാണെങ്കിൽ അയാളെ പോയി തപ്പണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ പോലീസിന് വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി എക്സൈസ് ഓഫീസർമാർക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, അപ്പോൾ ഒരു സംയുക്തമായ ഒരു ഓപ്പറേഷനിലൂടെ അത്തരം ആൾക്കാരെ ഏത് സമയത്തും പിടിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അനുമതി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി നേരിടാൻ പറ്റൂ. ചിലപ്പോൾ ഈ ബന്ധപ്പെട്ട ഒരു കീഴുദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ പോകാൻ പറ്റാത്തത് കൊണ്ട് സമയം താമസിക്കും. അപ്പോൾ അവിടെ പ്രതി രക്ഷപ്പെടും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും ഫലപ്രദമായി ചെയ്യേണ്ടത്.
1: ഇപ്പം ഈ കുട്ടികളെ ഒക്കെ ഈ കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്കുള്ള ചില റിലാക്സേഷൻ ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടേ, ബാലനീതി നിയമം പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഏത് രീതിയിലാണ് ഇതിനകത്ത് ബാധകമാവുന്നത്?
0: ഇപ്പം നമുക്ക് ബാലനീതി നിയമത്തിൽ കുട്ടികളെ നമുക്ക് നിയമം ഒരു പ്രത്യേക പരിരക്ഷയിലാണ് കാണുന്നത്. കുട്ടികളെ ഇതിനകത്ത് പ്രതിയായി കഴിഞ്ഞാൽ ഉടനടി അവരുടെ രക്ഷിതാവിനെ അറിയിക്കണം. എന്നിട്ട് അവരുടെ കസ്റ്റഡിയിൽ നിന്ന് കുട്ടിയെ ഈ ബാലനീതി നിയമം പറയുന്ന ബാലഭവനിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകണം. ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അവരുടെ വേഷം, ഔദ്യോഗിക വേഷത്തിൽ അവരെ നേരിടരുത്. അതും പറയുന്ന എന്താണ്, കുട്ടികൾ അത് കണ്ട് പേടിക്കും.
1: അവരുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നാലും ഇത് തന്നെയാണ്
0: ബാധകമാകുന്നത്. പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ, പിന്നെ അവർ പോലീസ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ കൂടുതലായതുകൊണ്ട് അത് മറ്റു രീതിയിൽ വരുന്നത് കൊണ്ട് ഞങ്ങളത് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുട്ടികളുടെ കയ്യിലൊന്നും ഇത്രയും കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി അവർ കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് പെൺകുട്ടികളാണെങ്കിൽ വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവരെ കസ്റ്റഡി എടുക്കാവുന്നുണ്ട്.

0: അതുപോലെ പിന്നെ അവരെ ഈ അസമയത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം അവരെ കസ്റ്റഡി എടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകൾ നമ്മുടെ സാധാരണ പഴയ ഐ പി എസ്സിയിലും ബി എൻ എസിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തുമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഈ കുട്ടിയെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഒരു മറയായി നിൽക്കുകയാണ്.
1: അതുപോലെ തന്നെയാണെങ്കിലും സീനിയർ സിറ്റിസൺ
0: സീനിയർ അതെ തന്നെ
1: ഈ ഇത് കൂടാതെ ഈ ഒരു ജനകീയ പങ്കാളിത്തം. ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ നമ്മൾ തന്നെ ഇപ്പം സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലാവുന്നത് പോലീസിന് അവരുടേതായിട്ടുള്ള ജോലികൾ വളരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകളും കൂടി അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഡിലേയും കാര്യങ്ങളും അതിനകത്ത് അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇതൊരു ജനകീയ പങ്കാളിത്തത്തോട് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ
0: ഇപ്പം നമ്മുടെ ഇതിൽ നേരത്തെ എസ് എച്ച് ഒമാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ, ഇപ്പോൾ അത് മാറി സബ് ഇൻസ്പെക്ടറുടെ പഴയ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ താഴേക്കിറങ്ങിയിട്ട് അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലുള്ള മറ്റു സന്നദ്ധ സംഘടനകൾ, അവരുടെ മീറ്റിംഗ്, ഇപ്പം മുഖ്യ ആഭ്യന്തരമന്ത്രിയുടെ സ്ട്രിക്റ്റ് നിർദ്ദേശം തന്നെയുണ്ട്. അതായത് ഈ വെളിയിൽ നിന്ന് വന്ന് പാർക്കുന്ന തൊഴിലാളികൾ, അവർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഒരു ഹബ്ബാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനവും ഈ അവിടുത്തെ കൗൺസിലർമാരുണ്ടെങ്കിൽ, പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ, അവർ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ജനകീയ പോലീസ് കൂട്ടായ്മ 15 ദിവസത്തിലൊരിക്കൽ അതാത് സ്റ്റേഷനുകൾ വിളിച്ചുകൂട്ടി ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. എപ്പോഴും പെട്രോളിംഗ് ഉണ്ടാവണം. അവർ ആര് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഉടനടി സ്പോട്ടിൽ പോയി അത് അന്വേഷിക്കണം. ഇതൊക്കെ പ്രത്യേക നിർദ്ദേശം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രാദേശിക സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ അസമയത്ത് ആരെങ്കിലും ഇതിനകത്ത് യാത്ര ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൻ്റെ പരിസരത്ത് വണ്ടി അനാഥമായി ഇരിക്കുന്നത് ശ്രദ്ധിച്ചാലോ ഒക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ, ഈ അവർ ഈ പാൻ പരാഗ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെറിയ കടകളുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പോലീസ് സംവിധാനം വളരെ
1: ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് സംസാരിക്കാനുള്ളത്?
2: ആദ്യമേ നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാം അനന്തപുരി കൈകാര്യം ചെയ്യാൻ എടുത്തതിൽ ആദ്യമേ സന്തോഷം പങ്കെടുത്തു. അപ്പോ ഇപ്പൊ ഇപ്പോ വളരെയേറെ ആൾക്കാരെ ഈ കാര്യത്തില് ജനങ്ങളെ പോലീസ് സെർച്ച് ചെയ്യുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ മറ്റു ഒരു കാര്യം കൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്
0: പറയൂ, ചോദിക്കൂ.
2: സാർ, കേൾക്കാമോ? അത് നമ്മുടെ ഈ ഇപ്പൊ ഈ നമ്മളെ മയക്കുമരുന്നിനേക്കാളും പുകയില ഉൽപ്പന്നങ്ങളിൽ എല്ലായിടത്തും നിരന്ന് കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് അതിലൂടെയാണ് ഈ ജനങ്ങൾ ഈ നാർക്കോട്ടിക്കിലോട്ട് മാറുന്നത്. ആദ്യം പുകയില ഉൽപ്പന്നം ഒന്ന് ബാൻ ചെയ്യാനുള്ള സംവിധാനം സർക്കാരിൻ്റെ നടപടിയിൽ ഉണ്ടായാൽ വളരെയേറെ ഗുണകരമായിരിക്കും. ആദ്യം സിഗരറ്റായാലും പാൻ പരാഗ് ആയാലും പാൻ മസാലയിലൂടെയാണ് ഈ പുകയില പുകയിലുൾപ്പെടെ അതെയാണ് ജനങ്ങൾ ആദ്യമായി കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. കുട്ടികളായാലും സിഗരറ്റല്ലോ മേടിച്ചതൊക്കെ തുടക്കം. അതൊന്ന് ഒഴിവാക്കി കിട്ടുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാറിന്റെ ഒരു നിർദ്ദേശം കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല ഫലപ്രദമാകുന്നത്. ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏർപ്പാടാണ്.
0: എന്തായാലും താങ്കളുടെ ഈ ചോദ്യം സർക്കാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാമല്ലോ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ലേബലിലൂടെയാണ് ആ സാധനം വിൽക്കുന്നത്. അതുപോലെ തന്നെ ചാരായ നിരോധനം വന്ന നമ്മുടെ സ്റ്റേറ്റാണ്. പിന്നീട് ഇവിടെ ആൾക്കഹോളുണ്ട്. ഇപ്പോൾ ദിനംപ്രതി ഇതിനകത്ത് ലക്ഷക്കണക്കിന്, ഇപ്പോൾ ഈ ഓണത്തിന് തന്നെ എത്ര കോടി രൂപയുടെ വരുമാനമാണ് ഇതുവഴി കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ ഗവൺമെൻറ്റാണ്, ഇതൊരു അതൊരു പോളിസി മാറ്ററാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ ആകാശവാണിയിലൂടെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം പറയാം. പോളിസി, ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളീ പറയുന്നത്
2: കേട്ടിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
2: നമ്മളെ വളരെയധികം, ഞാൻ ഈ വളരെ ലളിതമായ കാര്യമാണ് അത്, ആ കാര്യമാണ് ഈ കുറ്റങ്ങൾ വരെ അതിലാണ് തുടക്കം തുടങ്ങുന്നത്.
0: അത് തന്നെ ഈ പുകയിൽ, നിങ്ങളീ പറയുന്ന പുകയിലയും ഇതിനകത്ത് നർക്കോട്ടിക് ഈ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന സാധനമാണ്, മനസ്സിലായില്ലേ?
2: അതെ.
0: ആ ഇപ്പൊ നമ്മള് ഈ വെറ്റില മുറുക്കിന് ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഉണ്ടല്ലോ, പോകയില്ല, ആ സാധനം ഉൾപ്പെടെ എല്ലാം അതിനകത്ത്, അത് അത് വാറ്റിയാണല്ലോ ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള കഞ്ചാവ് ഉണ്ടാക്കുന്നത്. അത് തന്നെ. അപ്പൊ അതിന്റെ മൂല വസ്തു എന്ന് പറയുന്നത് ഈ പുകയിലയാണ്. അപ്പൊ പുകയിലയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ NDPS പരിധിക്കകത്ത് വരുന്നതാണ്. അത് വിൽപ്പന നടത്തുന്നതും തെറ്റാണ്.
2: അതിനൊന്ന് വാണിംഗ് കൊടുത്താൽ മതി. തൽക്കാലം വാണിംഗ് കൊടുത്തെങ്കിൽ അവരെ നിരോധിക്കാം. ചെറിയ കൊച്ചു കച്ചവടക്കാരുണ്ട്, വലിയ വലിയ പേരും ഉണ്ട്. അവർ രഹസ്യമായിട്ട് വെച്ച് പാൻപരാകൊക്കെ വിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ.
0: ഇതിനകത്ത് ഞാനൊരു ഇതിനകത്ത് മറ്റൊരു ഉദാഹരണം, സൗദി അറേബ്യയിൽ ഒരു കുറ്റം ചെയ്താൽ തലവെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കുറ്റം നടക്കാതിരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം നിയമം കൊണ്ട് നമുക്ക് കാർക്കശ്യമാകുമോ അത്രത്തോളം തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യതയും കൂടുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധവാന്മാരാകുക, മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കാതിരുന്നാ പോരെ?
1: അതിനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക.
2: ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ള ചിന്തയിലുള്ള അവരാണ് ഇവിടെ ആരെങ്കിലും തടസ്സപ്പെടുത്തി അവരെ അവർക്കെതിരെ അവർ പ്രകോപനം അച്ചുവിടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത്ര പേടിയാണ് ജനങ്ങൾക്ക്, കാരണം അവർക്ക് എന്തും ഉണ്ടായിട്ടും പോലെയാണ് ചെയ്യുന്നത്. അത് ഒരു ഗ്യാങ് പിള്ളേരുണ്ട്.
0: അതെ അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചോദ്യം വളരെ ഇതാണ്, സുവ്യക്തമാണ്. അത് കേൾക്കുന്ന അധികാരികൾ തീർച്ചയായിട്ടും നടപടികൾ എടുക്കട്ടെ. നമുക്ക്
1: ശശിധരഞ്ജയെ വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നമ്മുടെ സ്കൂളുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സമീപത്തായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്.
0: ഇപ്പോൾ ഒരു പുകയില ഉൽപ്പന്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ ഈ കടയിൽ വിൽപ്പനയ്ക്കില്ല എന്ന ബോർഡ് വരെ പോലീസ് ഇപ്പോൾ വിപ്പിക്കുന്നുണ്ട്
1: ഈ സ്കൂളുകളുടെയൊക്കെ
0: പരിസരത്ത്. അതെ, പുകയില ഉൽപ്പന്നങ്ങളോ അതുപോലുള്ള എന്ന് വിചാരിച്ചിട്ട് അവിടെ വിൽപ്പന ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വരുന്ന ആൾക്കാർ ആ പരിസരത്ത് അല്ലെങ്കിൽ ആ കടയിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുന്നവരാണെങ്കിൽ അതൊക്കെ കൊടുത്ത് വിട്ടതിന് ശേഷമാണ് ഈ സാധനം രഹസ്യമായിട്ട് എടുത്തു കൊടുക്കുന്നത്.
1: അതെ. അതിൽ ഒരു നമുക്ക് അവിടെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരെ അതുപോലെ തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനകത്തൊരു വലിയ റോളുണ്ട് ഇത് നിയന്ത്രിക്കാൻ. അവർ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും.
0: അതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആൾ ചോദിച്ചല്ലോ, ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ എൻ്റെ പേര് പറയുകയും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ശ്രദ്ധാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും കരിച്ച ഇത്തരം കാര്യങ്ങൾ വിൽക്കുകയും അത് പ്രചാരത്തിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഏജൻസിക്ക് ഒരു ഗുണ്ടായിസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവർ മറ്റ് രീതികളിൽ ഇതിനകത്ത് ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ട് ആരും എന്ത് ചെയ്യാറില്ല, പ്രതിഷേധിക്കാറില്ല, പ്രതികരിക്കാറില്ല. ആ പ്രതികരണശേഷി കുറയുന്ന ഒരു സമൂഹത്തിലാണ്
1: ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട്
0: നടക്കുന്നത്.
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
3: ഞാറ്റിങ്ങളിൽ നിന്നും ശാന്ത ശ്രീകുമാറാണ്.
1: ചോദിച്ചോളൂ, എന്താണ് പറയാൻ?
3: ഞാനിത് ആദ്യം മുതലേ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാറിപ്പോ സൗദി അറേബ്യയിലെ കാര്യം, ദുബായിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സാറിനെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചതാണ്.
0: തീർച്ചയായിട്ടും.
3: നമ്മളെ നാട്ടില് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ഇപ്പം മയക്കുമരുന്നാണ്. നമ്മക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കൈയും കാലും വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഗൾഫിലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അവരതിനുള്ള ശിക്ഷ അപ്പോഴേ കൊടുക്കും. സാറ് ചോദിക്കും അവിടെ ഇതൊന്നും ചെയ്യുന്നില്ലേ ഉള്ളെന്ന് ചോദിക്കും. ഉണ്ട്, ഞാൻ മറ്റാളിന്റെ പേര് പറയുന്നില്ല, സാറ് അത് ഊഹിച്ചിട്ടുണ്ടാകാതെ. അവര് വരെ ഇപ്പൊ പഠിച്ച് പാറ്റാനും കുടിക്കാനും എല്ലാം പഠിച്ചിട്ടുള്ളവരുണ്ട് അവിടെ ഉള്ളവര്. ഞാൻ ഇത് പറയുന്നില്ല, മതം പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പൊ സാറിനടുത്ത് ഒരു ചോദ്യം, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് ഫ്രീ എന്നുള്ള നിലയ്ക്ക്
0: ചോദിക്കുന്നതാണ്.
3: എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടില് എന്ത് കൃത്യങ്ങൾ ചെയ്തിരുന്നാലും അവർ പിടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരാളെ കണ്ടുപിടിച്ചു, അവര് അറസ്റ്റ് ചെയ്തു, ഓ ഇത്ര മില്യൺ പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു, അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ പിടിച്ചു, ഇതെല്ലാം പിടിച്ചെന്ന് മാത്രമേ നമുക്ക് റിപ്പോർട്ട് വരുന്നുള്ളൂ. പക്ഷെ ഈ സാധനങ്ങൾ പിടിച്ചിട്ട് ഇവർ എന്താണ് ചെയ്യുന്നെന്നുള്ളത് ജനങ്ങളെ കാണിക്കാത്തെന്താ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നമ്മളെ ഈ മേലധികാരികള് എല്ലാം പിടിച്ചിട്ടുണ്ട്, ഇന്ന സാധനം പിടിക്കുന്നുണ്ട്, ഇന്നടത്തിന് പിടിക്കുന്നുണ്ട്, ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇത്ര പേരെ ജയിലിലിട്ടു, അത് ചെയ്തത്. പക്ഷെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എവര് പിടിച്ചു? സ്വർണം തൊട്ട് ഞാൻ അങ്ങോട്ട് പറയാം, സ്വർണമായാലും കള്ളനോട്ടായാലും മയക്കുമരുന്നായാലും എല്ലാം എവര് ജനങ്ങൾക്ക് ബോധ്യം കൊടുത്ത് ഞങ്ങൾ ഇത്ര പിടിച്ചു. പക്ഷെ ഈ പിടിച്ച സാധനം പിന്നീട് അവർ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും.
0: ഓക്കെ മാഡം, നിങ്ങളുടെ ചോദ്യത്തിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതിന് പറയാം. കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മറ്റു നിയമങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത ഈ NDPS ആക്ടിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മറ്റ് നിയമങ്ങളിൽ നിന്നും വിഭിന്നമായി കുറ്റകൃത്യത്തിൽ നിന്നും ആർജിച്ച വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള സമഗ്രമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ സെക്ഷൻ 68A മുതൽ 68Z വരെ അതാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഇതിനകത്ത് നിന്ന് പിന്തിരിയാനുള്ള ഒരിതാണ്. കാരണം അതിനകത്ത് ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ട്, അതിലൊരു ഒരു കുട്ടി ചിലപ്പോൾ ഒത്തിരി കുഴപ്പക്കാരനാണ്. അവൻ വഴി ചിലപ്പോൾ അവൻ ഒരു പെറ്റിക്കേസിലായിരിക്കും ഇതുമായി മയക്കുമരുന്നിൽ പെട്ടത്. പക്ഷേ അവൻ വഴി ആഡംബരമായി അവിടെ മറ്റു വരുമാനമുള്ള ആൾക്കാരുണ്ട്, മാന്യമായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അതുപോലും കണ്ടുകെട്ടാനുള്ള അവസരമുണ്ടെങ്കിൽ കുട്ടികളോ അതുപോലുള്ളവരോ ഇതിനകത്ത് ഉൾപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതൊരു അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത. പിന്നെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പം തന്നെ നമ്മൾ നോക്കണം, ഇപ്പം ജയിലെന്ന് പറയുന്നത് ഇനി ഉപയോഗിക്കാൻ പാടില്ല. കറക്ഷൻ സെൻ്റർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ബോർഡ് മാറ്റി ജയിലിൻ്റെയൊക്കെ. അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് പോലും എന്താണ്, വെൽനസ് സെൻ്റർ എന്ന് പേരിട്ട് ബോർഡ് മാറ്റുകയാണ്. അപ്പം നിയമം എന്ന് പറഞ്ഞ സർക്കാർ എന്ന് പറയുന്നത് നിയമം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ മാഡത്തിന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ. അപ്പം അതുകൊണ്ട് ഇവരെ ഒരു നിയമത്തിൽ ഒരാൾ പെട്ടുപോയാൽ ഇന്നത്തെ കാലത്ത് അത് നിരപരാധിയുമാകാം. അപ്പം അത് കണ്ടെത്തി അവനെ കറക്റ്റ് ചെയ്ത് പഴയ നിലപാടിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിനുണ്ട്. ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളിനെ പിടിച്ചാൽ അവൻ എന്നേക്കും കുറ്റവാളിയാണ്. അതായത് ഓൺസ് എ കോൺവിക്ട് ഈസ് ആൾവൈസ് എ കോൺവിക്ട് എന്ന് പറയാതെ അവനെ അതിൽ നിന്ന് തിരിച്ച് അവൻ ഒരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് അവനെ പഴയ നിലപാടിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുമ്പോഴാണ് ഇപ്പോൾ ഭവതിയെ പോലുള്ള ആൾക്കാരുടെ ആ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ?
3: മനസ്സിലായി.
0: അതാണ്,
3: അതല്ല സാർ ഞാൻ ചോദിച്ചത്. ശരിയാണ് സാർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ആൾക്കാരെ നേരെ കൊണ്ടുവരാനും ഇതിൽ നിന്നും പിൻവലിച്ചാനും നമ്മളെ കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടാനാണ് നമ്മളെ ഗവൺമെന്റ് ഇതിന് നടപടി ഇറങ്ങുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഈ സാധനങ്ങൾ പിടിച്ചിട്ട് കഞ്ചാവൊക്കെ പിടിക്കുന്ന മാത്രമേ കാണിക്കുള്ളൂ. എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പായിട്ട് അത് നശിപ്പിക്കുന്നില്ല? ഇവര് പിടിച്ച്
1: എവിടെയാണ്?
0: പിടിച്ച സാധനം അവിടെ നശിപ്പിച്ചാൽ അതോടുകൂടി തെളിവ് നശിച്ചില്ലേ? ആ കേസ് കോടതിയിൽ
3: നശിപ്പിക്കണ്ടല്ല സാർ. ഇതെല്ലാം കേസ് ആയതിന് ശേഷം ഇതെല്ലാം അവർ വട്ടിക്കണക്കിന് ആ വണ്ടി കണക്കിന് പിടിക്കുന്നുണ്ട്, അവർ ഇത്തരത്തിൽ നിന്ന് അവർ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പിന്നീട് എവിടെ എന്ത് ചെയ്തെന്നും ആളുടെ കയ്യിലേക്ക് മറിഞ്ഞു പോയെന്നും എവിടെ പോയെന്നും ജനങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്ന റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. അവർ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, അതിന് വേണമെന്ന് ശിക്ഷ കൊടുത്തു, കോടതി കൊണ്ടുപോയി എന്നൊക്കെ മാത്രമേ നമ്മളെ ന്യൂസിൽ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ വെളിരാജ്യത്ത് അപ്പൊ ചോദിക്കും വെളിരാജ്യത്ത് നടക്കുന്നില്ലെന്ന്. വെളിരാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ
0: ഓക്കെ ഓക്കെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഈ പിടിക്കപ്പെടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച് അത് കോടതിയിൽ വിചാരണ വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് അവനെ നിയമത്തിൻ്റെ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനും അല്ലെങ്കിൽ സ്വതന്ത്രനാക്കാനുമുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വസ്തുക്കളെല്ലാം അതേപോലെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അത് പൊതുജനങ്ങളുടെ മുമ്പേ വെച്ച് നശിപ്പിക്കണമെന്ന് നമുക്ക് പറയാനേ പറ്റൂ. നിയമം അത് അനുശാസിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ.
1: ഓക്കെ, ഇപ്പം നമ്മുടെ സമയം ഏകദേശം തീരാറാവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ ഒരു റോള്, ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ ഇതുമായിട്ടുള്ളൊരു ബോധം, ഇതുമായി സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുമായി സഹകരിക്കുക, ഈ കാര്യങ്ങൾ അവർ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും
0: തീർച്ചയായിട്ടും അവർ നമ്മുടെ ലോക്കൽ പോലീസുമായിട്ടും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഒരു കാര്യം ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. പലരും ചിലർ ചോദിക്കണം, നിങ്ങൾ ഫോറസ്റ്റ് കാര്യം, നിങ്ങൾ വനത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ വന്ന് മറ്റ്

0: ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്നും അതിൻ്റെ കരിയറായിട്ടുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കുമെന്നും ഒരു ധാരണ വന്നാൽ അവരതിൽ നിന്ന് പിന്തിരിയും. അങ്ങനെ തൊട്ടടുത്തും വന്നാൽ നമ്മുടെ കേരളം സമ്പൂർണമായ ഈ മയക്കുമരുന്ന് നിർമ്മാർജ്ജനത്തിൻ്റെ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാൻ പറ്റും.
1: അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളെ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരുടെ നടപടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്.
0: ഒരു കുട്ടി തന്നെ അതിനകത്ത് പെട്ടുപോയാൽ അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ വഴിയാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടായത് എന്ന് വരികയും അത് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന നിയമമുള്ളത് കൊണ്ട് അവരും അത് ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നവരുടെ വിവരങ്ങളൊക്കെ
0: വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക നമ്പർ വരെ കൊടുക്കുന്നുണ്ട്. അവർ നിങ്ങൾ ആ നമ്പറിൽ മാത്രം ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു.
1: ഓക്കെ. ഏതായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങൾ ഉയർന്നുവരികയും അതിനൊക്കെ വിശദമായ മറുപടി നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യം ഇത്ര സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീറിന് ആകാശവാണിയുടെ അതുപോലെ ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, വർഗീസ് ജോർജ്. ഒപ്പം സ്റ്റുഡിയോയിൽ ഗായത്രി ദേവി, സോഹ്ര മമ്മു

0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1152 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെഡ്സ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാം
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: അദൃശ്യമായ ഒന്നിൽ വേരൂന്നി യാഥാർത്ഥ്യത്തിന്റെ മഹാമരങ്ങൾ തളിർക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണിതമെന്നത് വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് തുറന്നുവെച്ച ഒരു ദൂരദർശിനിയാണ്. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു ഏകാന്ത തീർത്ഥയാത്രയാണത്. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമെന്ന ഒറ്റ നോട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് സമ്മിശ്ര സംഖ്യകളുടെ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മാന്ത്രിക പ്രപഞ്ചം വിടരുന്നത്. വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ കോംപ്ലക്സ് സംഖ്യകളുടെ ഉത്ഭവം വളരെ സങ്കീർണമായിരുന്നു എന്ന് കാണാം. പലരും കരുതാറുള്ളതുപോലെ ദ്വിമാന സമവാക്യങ്ങളുടെ പരിഹാരം അന്വേഷിച്ചല്ല ഗണിതശാസ്ത്രജ്ഞർ ഈ സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. മറിച്ച് 16 ഇറ്റാലിയൻ ഗണിതജ്ഞരായ ഗിരോലാമോ കർദാനോ, റാഫേൽ ബോംബെല്ലി തുടങ്ങിയവർ ത്രിമാന സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സമസ്യ ജനിക്കുന്നത്. ചില ത്രിമാന സമവാക്യങ്ങൾക്ക് വ്യക്തമായ യഥാർത്ഥ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഗണിതക്രിയകൾക്കിടയിൽ നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലം ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന വിരോധാഭാസം അവരെ കുഴക്കി. ബോംബെല്ലിയാണ് ഈ അസാധ്യതയെ ഒരു ഗണിത വസ്തുതയായി അംഗീകരിക്കുകയും അവയെ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യാനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പിന്നീട് റെനേ ഡെസ്കാർട്ടസ് ഇതിനെ ഇമാജിനറി എന്ന് വിളിച്ചെങ്കിലും കാലാന്തരത്തിൽ അവ ഭൗതിക ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലിയോണാർഡ് ഓയിലർ, ആർഗൻ, കാൾ ഫ്രെഡറിക് ഗോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ കാലത്താണ് കോംപ്ലക്സ് സംഖ്യകൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കൈവന്നത്. ഏതൊരു സംഖ്യയുടെയും വർഗം

ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കുമെന്ന സാമാന്യ ധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം നെഗറ്റീവ് ആകുമോ എന്ന കൗതുകകരമായ ഗണിതശാസ്ത്ര അന്വേഷണത്തിൽ നിന്നുകൂടെയാണ് കോംപ്ലക്സ് സംഖ്യകളുടെ പിറവി ഉണ്ടാകുന്നത്. ഇതിനായി നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമായി ഐ എന്ന ആശയത്തെ കണക്കാക്കുമ്പോൾ ഐയുടെ വർഗം നെഗറ്റീവ് ഒന്നായി മാറുന്നു. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലത്തെ കുറിക്കാൻ ഓയിലർ ആണ് ഐ എന്ന ചിഹ്നം ഉപയോഗിച്ചത്. പിന്നീട് ഗണിതശാസ്ത്രജ്ഞനായ റെനെ ഡെസ്കാർട്ടസ് ആവിഷ്കരിച്ച നിർദ്ദേശാങ്ക ജ്യാമിതിയുടെ ചുവട് പിടിച്ച് ഇത്തരം കോംപ്ലക്സ് സംഖ്യകളെ ജ്യാമിതീയമായി അടയാളപ്പെടുത്താനുള്ള വിപ്ലവകരമായ ഒരു രീതി 1806 ജീൻ റോബർട്ട് ആർഗൻറ് എന്ന ഗണിതജ്ഞൻ വികസിപ്പിച്ചെടുത്തു. ആർഗൻറ് പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ തിരശ്ചീനമായ എക്സ് അക്ഷത്തെ യഥാർത്ഥ അക്ഷമായും ലംബമായ വൈ അക്ഷത്തെ സാങ്കല്പിക അക്ഷമായും നിശ്ചയിച്ചുകൊണ്ടാണ് സംഖ്യകളെ അടയാളപ്പെടുത്തുന്നത്. അതോടെ ഗണിതത്തിൽ പുതിയൊരു ഗണിത വ്യാഖ്യാന തലം സൃഷ്ടിക്കപ്പെട്ടു. ഇസഡ് ഈക്വൽ ടു a+ib എന്ന ലളിതമായ രൂപത്തിൽ യാഥാർത്ഥ്യവും റിയൽ പാർട്ട് എ, ഭാവനയും ഇമാജിനറി പാർട്ട് ബി കൈകോർക്കുന്ന ഒരു പുതിയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അത് അടിത്തറ പാകി. ഈ അടിത്തറയിലാണ് കാൾ ഫെഡറിക് ഗോസ് തന്റെ അടിസ്ഥാന ബീജഗണിത സിദ്ധാന്തം സ്ഥാപിച്ചത്. കോംപ്ലക്സ് സംഖ്യകളുടെ പ്രായോഗിക തലത്തിൽ നിർണായകമായ ഈ സംവിധാനത്തിൽ അക്ഷങ്ങളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് പ്രസ്തുത സംഖ്യയിലേക്കുള്ള ദൂരത്തെ അതിന്റെ മോഡുലസ് എന്നും എക്സ് അക്ഷവുമായി അത് സൃഷ്ടിക്കുന്ന കോണിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണിതത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യമായി വാഴ്ത്തപ്പെടുന്ന ഓയിലറുടെ e⁻⁶ എന്ന സമവാക്യം സാങ്കല്പിക സംഖ്യയുടെ അപാരമായ സൗന്ദര്യത്തെയും ഗണിത പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്ഥിരാംഗങ്ങളുമായുള്ള ഐക്യത്തെയും വരച്ചുകാട്ടുന്നു. ഇന്ന് കോംപ്ലക്സ് സംഖ്യകൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകില്ല. അവ കേവലം ഗണിതശാസ്ത്രജ്ഞരുടെ ചിന്താവിനോദമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകളുടെ ആണിക്കല്ലാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉപയോഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. AC സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സൈൻ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എഞ്ചിനീയർമാർ ഫേസർ എന്ന ആശയം ഉപയോഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു പ്രായോഗിക രൂപമാണ്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് എന്നിവ ചേർന്നുള്ള ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമായ ഇംപീഡൻസ് കണക്കാക്കാൻ കോംപ്ലക്സ് സംഖ്യകൾ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിനീയറിംഗിൽ കറണ്ടുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഐക്ക് പകരം ജെ ആണ് ഉപയോഗിക്കാറുള്ളത്. സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ കഴിയുമായിരുന്ന സർക്യൂട്ട് പ്രശ്നങ്ങളെ ലളിതമായ ആൾജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇത് എഞ്ചിനീയർമാരെ പ്രാപ്തരാക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ശബ്ദ തരംഗങ്ങൾ, റേഡിയോ സിഗ്നലുകൾ, ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ വിശകലനത്തിനായി ഉപയോഗിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം തുടങ്ങിയ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് അനാലിസിസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു യന്ത്രമോ വാഹനമോ റോബോട്ടോ എത്രത്തോളം സുസ്ഥിരമായി പ്രവർത്തിക്കും എന്ന് നിർണയിക്കാൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർമാർ ആശ്രയിക്കുന്നതും കോംപ്ലക്സ് സംഖ്യകളെയാണ്. ഒരു സിസ്റ്റത്തിന്റെ എസ്പ്ലെയിൻ എന്ന കോംപ്ലക്സ് തലത്തിലുള്ള പോളുകളുടെയും സീറോകളുടെയും സ്ഥാനം പരിശോധിച്ചാണ് ആ സിസ്റ്റത്തിന്റെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലെ കോംപ്ലക്സ് സംഖ്യകൾക്കും ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇത്രയും മനോഹരവും കൃത്യതയും ഉള്ളതാകുന്നതിന് പിന്നിൽ കോംപ്ലക്സ് സംഖ്യകളുടെ അദൃശ്യമായ ഒരു വലിയ പങ്കുണ്ട്. നാം ഫോണിലോ ക്യാമറയിലോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറുമൊരു ചിത്രമായല്ല, മറിച്ച് നമ്പറുകളുടെ ഒരു കൂട്ടമായാണ് ക്യാമറ സേവ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കാനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കാനും ക്യാമറയുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ചില ഗണിത ക്രിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എന്ന ഗണിതശാസ്ത്ര രീതിയാണ്. കൂടുതൽ മെഗാപിക്സലുള്ള ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിന്റെ മെമ്മറി വേഗം നിറയാതിരിക്കാൻ ചിത്രത്തിന്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യന്റെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയാത്ത അനാവശ്യ ഡേറ്റകൾ ഒഴിവാക്കി ഫയൽ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന അൽഗോരിതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.
ക്യാമറ ലെൻസുകളിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് ചിത്രത്തിന്റെ ഭംഗി നശിക്കാതിരിക്കാൻ ലെൻസുകൾക്ക് പുറത്ത് വളരെ നേർത്ത പ്രത്യേക തരം കോട്ടിങ്ങുകൾ നൽകാറുണ്ട്. പ്രകാശം ഒരു തരംഗമായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ തരംഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളും ഫേസും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഈ കോട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒരൊറ്റ സമവാക്യത്തിൽ ഉൾപ്പെടുത്തി കണക്കുകൂട്ടാൻ എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് കോംപ്ലക്സ് സംഖ്യകളാണ്. നാം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ തനിയെ ആളുകളുടെ മുഖം കണ്ടെത്തി ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു വസ്തു എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് ക്യാമറ തിരിച്ചറിയുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും വ്യത്യാസങ്ങൾ ഗണിതശാസ്ത്രപരമായി പരിശോധിച്ചാണ്. ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയർ പ്രക്രിയകൾ വേഗത്തിൽ നടക്കാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖലയും കോംപ്ലക്സ് സംഖ്യകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ ഗണിതശാസ്ത്ര ആശയത്തിന് നിർണായക പങ്കുണ്ട്. കേവലം സാങ്കല്പികമെന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഈ സംഖ്യകൾ ഇന്നത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന അദൃശ്യമായ കണക്കുകൂട്ടലുകളുടെ യഥാർത്ഥ ഭാഷയാണ്. ഭൂകമ്പം, ശക്തമായ കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ എഞ്ചിനീയർമാർ നിർണയിക്കുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് വഴിയാണ്. ഈ പ്രകമ്പനങ്ങളെ ഗണിതശാസ്ത്രപരമായി നിർവചിക്കുന്നത് സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിലൂടെയാണ്. ഈ സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിൽ ലഭിക്കുന്ന കോംപ്ലക്സ് സംഖ്യകളുടെ റിയൽ പാർട്ട് കെട്ടിടത്തിന്റെ പ്രകമ്പന ഊർജം എത്ര വേഗം ക്ഷയിക്കുന്നുവെന്നും ഇമാജിനറി പാർട്ട് പ്രകമ്പനങ്ങളുടെ ആവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൂട്ടലുകൾ കൃത്യമല്ലെങ്കിൽ തായ്പേയ് 101 പോലുള്ള അമ്പരചുംബികൾ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുക അസാധ്യമാണ്. അണക്കെട്ടുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നിവയുടെ അസ്ഥിവാരത്തിലൂടെയും ചുറ്റുമുള്ള മണ്ണിലൂടെയുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലോ നെറ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഫിക്കൽ രീതികൾ ഉപയോഗിക്കുന്നു. കോംപ്ലക്സ് അനാലിസിസിലെ കൺഫോമൽ മാപ്പിംഗ് എന്ന സങ്കേതമാണ് ഇത്തരം ദ്വിമാന ജലപ്രവാഹങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മണ്ണിലുണ്ടാകുന്ന മർദ്ദം കണക്കാക്കി അസ്ഥിവാരം കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിലെ സങ്കീർണമായ ഇലക്ട്രിക്കൽ HVAC സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയോടുകൂടിയാണ്. ഭീമമായ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഇത്തരം കെട്ടിടങ്ങളിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഗ്രിഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത് കോംപ്ലക്സ് സംഖ്യകൾ ഉപയോഗിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച ഇംപീഡൻസ് കണക്കാക്കാതെ സുരക്ഷിതമായ ഒരു വൈദ്യുത വിതരണ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയില്ല. നിർമ്മാണ രംഗത്തെ ഈ കോംപ്ലക്സ് സംഖ്യാപ്രയോഗങ്ങൾക്ക് അനിഷേധ്യമായ സൈദ്ധാന്തിക പിൻബലമുണ്ട്. ലിയോണാർഡ് ഓയിലറുടെയും ഡാനിയൽ ബെർണോളിയുടെയും പ്രശസ്തമായ ഓയിലർ ബെർണോളി ബീം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഭാരം താങ്ങുന്ന ബീമുകളുടെ വളവും ഭാവിയിൽ വന്നേക്കാവുന്ന ആന്തരിക ഘടനാമാറ്റങ്ങളും കൃത്യമായി പ്രവചിക്കുന്നതിന് കാലങ്ങളായി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു. കൂടാതെ ജോസഫ് ഫൊറിയർ 18th century വികസിപ്പിച്ചെടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം എന്ന സങ്കേതം ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിനായി സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെട്ടിടത്തിന്റെ ചട്ടക്കൂടിന്റെ സ്ട്രക്ചറൽ മാട്രിക്സുകളുടെ ഐഗൻ വിലകൾ പലപ്പോഴും കോംപ്ലക്സ് സംഖ്യകളായിരിക്കും എന്ന ഗണിതശാസ്ത്ര സത്യമാണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ഭൗതികമായി നിർണയിക്കുന്നത് എന്ന് ആധുനിക എഞ്ചിനീയറിംഗ് ഗ്രന്ഥങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ അമൂല്യമായ ഈ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ആധുനിക നിർമ്മാണ വിദ്യകൾ കേവലം സ്വപ്നമായി തന്നെ അവശേഷിക്കുമായിരുന്നു. വ്യോമഗതാഗത നിയന്ത്രണ മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ സ്വാധീനം വളരെ വലുതാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ വിമാനങ്ങളുടെ യാത്രയും ഗണിതശാസ്ത്രത്തിലെ സാങ്കല്പിക സംഖ്യകളും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആയിരക്കണക്കിന് വിമാനങ്ങളെ ഒരേ സമയം ആകാശത്ത് സുരക്ഷിതമായി നയിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും ജീവനാഡി യഥാർത്ഥത്തിൽ ഈ സംഖ്യകളാണ്. കോംപ്ലക്സ് സംഖ്യകൾ വെറുമൊരു അക്കാദമിക് ആശയമല്ല, മറിച്ച് ആധുനിക വ്യോമയാന മേഖലയെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന അദൃശ്യ ഉപകരണമാണ്. ആകാശത്തെ തിരക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പിന്നിൽ ഈ സാങ്കല്പിക സംഖ്യകളുടെ വളരെ യാഥാർത്ഥ്യമായ പ്രായോഗിക തലമുണ്ട്. ഗണിതശാസ്ത്രമെന്ന മഹാസാഗരത്തിൽ ഗിരോലാമോ കർദാനോ 16th century കണ്ടെത്തിയ ഒരു ചെറിയ അലേടിയായിരുന്നു നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലമെന്ന ആശയം. റെനെ ഡെസ്കാർട്ട് സൂചിപ്പിച്ച സാങ്കല്പികം എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ചിന്തയ്ക്ക് ലിയോണാർഡ് ഓയിലറുടെയും
കാൾ ഫെഡറിക് ഗോസിന്റെയും സ്പർശം

0: ഏറ്റപ്പോൾ ലഭിച്ചത് അനന്തമായ അർത്ഥതലങ്ങളുള്ള ഒരു ഗണിതകാവ്യ രൂപമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ നിലത്ത് നിന്ന് ഭാവനയുടെ അദൃശ്യമായ ആകാശത്തേക്ക് പടർന്നു കയറുന്ന ഒരു വടവൃക്ഷമായി അത് മാറിയതിന് കാലം സാക്ഷിയാണ്. കേവലം സമവാക്യങ്ങളുടെ തടവറ ഭേദിച്ച് ജ്യാമിതിയുടെ വിശാലമായ പ്രതലത്തിൽ ഒരു ശലഭത്തെ പോലെ അതിനെ പാറിപ്പറക്കാൻ ആർഗന്റും കാൾ ഫെഡറിക് ഗോസും പ്രാപ്തമാക്കി. ഗണിതമെന്നാൽ കേവലം അക്കങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ ഏറ്റവും അഗാധവും സങ്കീർണവുമായ ദാർശനിക തലങ്ങളെ സ്പർശിക്കുന്ന ഒരു കലയാണെന്ന് ഈ മഹാഗണിതജ്ഞർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് സംഖ്യകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാർശനിക പാഠം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. നാം കണ്ണുകൊണ്ട് കാണുന്ന, സ്പർശിച്ചറിയുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അദൃശ്യവും എന്നാൽ അനിവാര്യവുമായ മറ്റൊരു തലം കൂടി ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ താളം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് സംഖ്യകൾ കേവലം ഒരു ഗണിതശാസ്ത്ര സമസ്യയല്ല, മനുഷ്യന്റെയും പ്രകൃതിയുടെയും അസ്തിത്വത്തെ നിർവചിക്കുന്ന അതിസൂക്ഷ്മമായ രൂപകങ്ങളാൽ സമ്പന്നമായ ഒരു ഉത്തമ കവിതയാണ്. ദൃശ്യമായതിനെ പൂർണ്ണമാക്കാൻ അദൃശ്യമായതിന്റെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന ഈ തിരിച്ചറിവിലാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും സാർത്ഥകമാകുന്നത്.
1: അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: രുചികരമായ ഓണസദ്യേനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വയലാർ ശരചന്ദ്രവർമ്മ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ശങ്കർ മഹാദേവനും ചിത്രയും പാടിയത്. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് ഒരു വട്ടം കൂടി കേൾക്കാം. ആകാശവാണി ഇപ്പോൾ കാഞ്ചന ശ്രീറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഗാനരചന അനിൽ നീണ്ടകര, സംഗീതം രാജൻ കോസ്മിക്. ആദ്യം, എത്ര ഞാൻ പാടിയിട്ടും പാടുവാനായില്ല നിൻ നിസ്തുല പ്രണയത്തിൻ ഹൃദയഭാവം എന്നാരംഭിക്കുന്നു.

0: അനിൽ നീണ്ടകര വരികൾ എഴുതി രാജൻ കോസ്മിക് ഈണം പകർന്ന് കാഞ്ചന ശ്രീറാം പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രി ബാർക്ക് ഡി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ISROയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബെൽജിയം പ്രധാനമന്ത്രി ബാർക്ക് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിലധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപ്പേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണാപഹരണ കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ നിന്ന് UDF സർക്കാർ പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. SFI മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികളെയടക്കം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന് പരിശീലനം ലഭിച്ച കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിച്ചിരിക്കുകയാണ്. സർക്കാർ തിരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിലും വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. നിയന്ത്രിതമായ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്.
1: കൊല്ലം നേവൽ NCC യൂണിറ്റ് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതത്തെ തിരിച്ച് തേവള്ളിയിലേക്ക് മടങ്ങുന്ന 8 ദിവസത്തെ യാത്രയിൽ 65 കേഡറ്റുകളും 30 ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ 5.5 kg കഞ്ചാവുമായി കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവാണ് കണ്ടെടുത്തത്. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ISRO അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടമുണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കായി ഓണക്കാലത്ത് പൂവിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16 ലക്ഷത്തിലേറെ രൂപയാണ് സ്വരൂപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവനിയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഓണക്കാലത്ത് പൂക്കച്ചവടം നടത്താൻ തീരുമാനിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മുൻപാണ് ചാല ടൌണിലും പരിസരങ്ങളിലുമായി അവർ പൂക്കളുടെ വിൽപ്പന നടത്തിയത്. പൂക്കളുടെ വില പോലും ചോദിക്കാതെ പലരും കൈമറന്ന് സഹായിച്ചു. പൂക്കച്ചവടത്തോടൊപ്പം പായസ വിൽപ്പനയും നടത്തിയിരുന്നു. 16,32,014 രൂപയുടെ ചെക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു കുടുംബത്തിന് കൈമാറി.
1: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചു യു ആണ് എതിരാളി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741 നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തിലേക്കുള്ള PIB മാധ്യമപ്രവർത്തക പര്യടനത്തിന്റെ ഭാഗമായി ജാർഖണ്ഡിൽ നിന്നെത്തിയ 12 മാധ്യമപ്രവർത്തകർ കൊച്ചി ജലമെട്രോ, റബ്ബർ കൃഷി തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.

0: 5 ദിവസത്തെ സന്ദർശന പരിപാടി നാളെ സമാപിക്കും. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. UGC നെറ്റ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയ്ക്കുള്ള ആദ്യഘട്ട പരീക്ഷാ നഗരപട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ അടുത്ത വർഷം ജൂലൈ ടേമിലേക്കുള്ള 8-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ NTA ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 15-16 തീയതികളിലും 17 മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 18 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി ബെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാഭരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതില് 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പൊ അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ, വെള്ളിക്കെട്ടൻ എന്ന് എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടമണ്ടലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമ്മൾ പാമ്പുകടി ഏറ്റ വ്യക്തി ആശുപത്രിയിൽ എത്തിച്ചു കഴിയുമ്പോൾ മിക്കവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പാമ്പ് കടിച്ചു, ഏത് പാമ്പാണ് കടിച്ചതെന്നും കൂടെ കൊണ്ടുവന്നവർക്കും ഒക്കെ മനസ്സിലായി. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന് അതിനുള്ള മറുമരുന്നായ ASV കൊടുക്കുന്നില്ല. ASV എന്ന് പറയുമ്പോൾ ആന്റി സ്നേക് വെനമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പാമ്പുകടികൾക്കും ASV കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആന്റി സ്നേക് വെനം കൊടുക്കേണ്ട ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അത് ലോക്കലായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം, എന്ന് വെച്ചാൽ കടിയേറ്റ ഭാഗത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഉദാഹരണത്തിന് പാമ്പ് കുത്തി, പെട്ടെന്ന് തന്നെ കാല് നല്ല രീതിയിൽ നീര് കയറിക്കൊണ്ടു. നമ്മൾ കാല് നോക്കുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ആശുപത്രിയിൽ എത്തിച്ച ഒരാളാണെങ്കിൽ വലത് കണങ്കാലിന് കടിയേറ്റ് കഴിഞ്ഞാൽ വലത് കണങ്കാല് മുതൽ മുട്ടുവരെയും നല്ല രീതിയിൽ നീര് കയറിക്കൊണ്ടു, അല്ലെങ്കിൽ ഒരു ജോയിന്റും കടന്നുപോയി അത്രമാത്രം നീര് കയറിക്കൊണ്ടു. കുത്തിയ ഭാഗത്ത് നിറവ്യത്യാസം നല്ല രീതിയിൽ കാണുന്നു, അവിടെ കുമിളകൾ പോലെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലോക്കലായിട്ട് നമ്മൾ കാണപ്പെടുന്ന എഫക്ട്സ്. അവിടുന്ന് നല്ല രീതിയിൽ രക്തം ഒഴുകി വരുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പം കയ്യിൽ സ്കാനല് ഇടുന്നു, സ്കാനല് ഇട്ട ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ASV കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ലോക്കലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. സിസ്റ്റമിക് ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, കൺപോള തുറക്കാൻ ബുദ്ധിമുട്ട്, ഇരട്ടയായിട്ട് കാണുന്നു, എന്തെങ്കിലും ഒരു സംഭവം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ സംസാരത്തിൽ കുഴച്ചിൽ വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ASV കൊടുക്കാം. ഇനി ഇത് രണ്ടുമല്ല, നമുക്കിനി രക്തം പരിശോധിച്ച് നോക്കാം. രക്തത്തിൽ നമ്മൾ എന്ത് പരിശോധിക്കും? നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയും. നമ്മൾ നമ്മുടെ രക്തമെടുത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ വെക്കുന്നു, 20 മിനിറ്റ് നമ്മൾ അനക്കാതെ വെക്കുന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ചലിപ്പിക്കുമ്പോൾ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കണം. നോർമലായിട്ടുള്ള ഒരു വ്യക്തിയിൽ ആ രക്തം കട്ട പിടിച്ചിട്ടില്ല, രക്തം വീണ്ടും നമ്മളിങ്ങനെ കുപ്പി ചലിക്കുമ്പോൾ രക്തം ഒഴുകുന്ന പോലെ കാണിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം രക്തം കട്ട പിടിച്ചിട്ടില്ല, രക്തത്തിനകത്ത് വിഷാംശം ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ASV കൊടുത്തിരിക്കണം. അത് വൈപ്പർ പോലത്തെ, അതായത് അണലി പോലത്തെ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന കോബ്ര ക്രേറ്റ്, ഇതാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, സിംഗിൾ ബ്രെത്ത് കൗണ്ട് എന്ന് പറയും. അതായത് ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അദ്ദേഹത്തോട് 1 മുതൽ 30 വരെ എണ്ണാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് 1 മുതൽ 30 വരെ എണ്ണാൻ പറ്റുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അദ്ദേഹത്തിനെ കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ 1 മുതൽ 30 വരെ എണ്ണാൻ പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് 30 വരെ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. 25 or 20 അത്രമാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് എണ്ണാൻ പറ്റുന്നുള്ളൂവെങ്കിൽ അതൊരു സൂചനയാണ് പാമ്പുകടി കാരണം അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലേക്കുള്ള നാഡീ വ്യവസ്ഥയെ അത് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ എണ്ണിപ്പിക്കണം. അതായത് ഒറ്റ ശ്വാസത്തിൽ 1 മുതൽ 30 വരെ, പോകെ പോകെ അത് കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്കതിനൊരു ന്യൂറോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട ഒരു പാമ്പുകടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. എന്നിട്ട് നമുക്ക് ASV കൊടുക്കാം. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ASV റോൾ ഉള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾക്ക് ASV കൊടുക്കണ്ട. സപ്പോർട്ടീവ് ആയിട്ടുള്ള ചികിത്സാരീതികൾ മാത്രം മതിയാവും. ഇനി നല്ല രീതിയിൽ വിഷമേറ്റു, ആശുപത്രിയിൽ എത്തിയപ്പോൾ 2 or 3 മണിക്കൂർ കഴിഞ്ഞുപോയി, അത്തരമുള്ള സാഹചര്യങ്ങളിൽ നല്ല രീതിയിലുള്ള വിഷമേറ്റതിന്റെ ലക്ഷണങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും 20 മിനിറ്റിന്റെ WBCT ചെയ്യണം എന്നില്ല, സിംഗിൾ ബ്രത്ത് കൗണ്ടും ചെയ്ത് സമയം കളയണം എന്നില്ല. വിഷം വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ASV കൊടുക്കാൻ പറ്റും. ASV കൊടുക്കുമ്പോൾ 80% ആൾക്കാരിലും ASV കാരണം ചെറിയൊരു അലർജി റിയാക്ഷൻ വരാനുള്ള സാധ്യതകളുമുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ASV നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 10 വയലൊക്കെ ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഒരു ലോഡിൽ പേഷ്യന്റ് ഉള്ളിലേക്ക് ഈ ആന്റിബോഡീസ് ചെല്ലുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള അലർജിയോ ദേഹം ചൊറിഞ്ഞുതടിച്ചു വരുന്നത് പോലെയോ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. നമ്മളൊരു അലർജി എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു. ആ അലർജിയുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ASV തുടരണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ASV നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ശരീരത്തിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അത് നമ്മുടെ വൃക്കയൊക്കെ ബാധിക്കും. കാരണം അത്രമാത്രം മസിൽ ഡാമേജ് വരുന്നു, അത്രമാത്രം പൊട്ടാഷ്യം പുറത്തേക്ക് വരുന്നു. അങ്ങനെ ലവണങ്ങളിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അത് വൃക്കയെ നല്ല രീതിയിൽ ബാധിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഡയാലിസിസോ ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ ASV കൊടുത്തതുകൊണ്ടല്ല, അത് വിഷം ശരീരത്ത് വ്യാപിച്ചത് കൊണ്ടുണ്ടാവുന്നതാണ്. അതുപോലെ കോബ്ര ക്രേറ്റ് ഇതൊക്കെ കുത്തിയാലും നമ്മൾ പറഞ്ഞു ASV കൊടുക്കുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയോ റെസ്പിറേറ്ററി അറസ്റ്റ് വരികയോ ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും ഒരു പരിധിവരെയും ASV കൊടുക്കുന്നത് കൊണ്ട് ആ ഡിസീസിന്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. ആന്റി സ്നേക് വെനം നമ്മൾ ഡോസേജ് നോക്കുകയാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേ ഡോസ് തന്നെയാണ് വരിക. അതുപോലെ തന്നെ ആൾക്കാർ പറയും പാമ്പ് കടിക്കുമ്പോൾ മൂർഖന്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ അണലിയുടെ കുഞ്ഞാണ്, അപ്പം ചെറിയ പാമ്പുകളാകുമ്പം കുറച്ചളവിലുള്ള വിഷമേ ചീറ്റുകയുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയും നമുക്കുണ്ട്. അങ്ങനെയല്ല, വിഷപ്പാമ്പ് ഏത് പ്രായത്തിലുള്ള പാമ്പാണെങ്കിലും അത് ചീറ്റുന്ന വിഷം ഉഗ്രമായ വിഷം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമ്മൾ ഒരേ ഡോസിൽ തന്നെ ആന്റി സ്നേക് വെനം കൊടുക്കുന്നതും. അപ്പൊ പ്രതിരോധ മാർഗ്ഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെട്ടമുള്ളിടത്തൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ടോർച്ച് ഉപയോഗിക്കുക, കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബൂട്ട് ധരിക്കുക, മുട്ടുവരെ പൊക്കമുള്ള ബൂട്ട് ധരിക്കുക, പിന്നെ വീടിനോട് ചേർന്നുള്ള ഈ കുറ്റിക്കാടുകൾ വിറകുകൾ അടുക്കി വെക്കുക, ഇഷ്ടികക്കട്ടകൾ അടുക്കി വെച്ചിരിക്കുക, അതുപോലെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആലങ്കാരികമായി കുളങ്ങളൊക്കെ സൃഷ്ടിക്കും, അതിൽ മീനൊക്കെ ഇടും. അപ്പം അത്തരം സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാമ്പിന്റെ പ്രധാന ഭക്ഷണം എലിയാണ്. വീട്ടിലും പരിസരത്തും എലി അതൊന്നും വരാതിരിക്കാനുള്ള വൃത്തിഹീനമായ സാഹചര്യം

0: ങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കുക. പിന്നെ കഴിവതും നിലത്തുറങ്ങുന്നത് ഒഴിവാക്കുക. ചൂട് സമയങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശംഖുവരൻ പോലത്തെ പാമ്പുകളുടെ വിഷകടിയേറ്റ് വരുന്നത്. അപ്പോൾ നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രതിരോധ മാർഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാമ്പുകടിയേറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, വൈകിക്കാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അതും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
2: Currently, India and Belgium share warm and long-standing relations founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium strategic dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
1: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രതിരോധമന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും വെല്ലുവിളികൾക്കും ഇടയിൽ ലോകം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിളിൽ കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മേഖലയിലടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഠനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുക എന്നിവയിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായും യോഗം ചേർന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റൂൾസ് 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് പൊതുവായതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ സമയക്രമമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നതിന് ഈ നീക്കം സഹായകമാകും. ഒരൊറ്റ രാജ്യം ഒരൊറ്റ സമയം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
4: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 a.m. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
1: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനലിൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741. നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2,440.

0: അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ഉറപ്പു നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് August 6 പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:15. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ഇന്ന് ഒരു വട്ടം കൂടിയിൽ ഗാനങ്ങളുമായി ഞാൻ അനീഷ് പി നായർ. ഒരു വട്ടം കൂടിയിലെ ആദ്യ ഗാനം പാടിയത് ചിത്രയാണ്. ചിത്രം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്. ബിച്ചു തിരുമല വരികൾ എഴുതി SP വെങ്കടേഷ് ഈണം പകർന്നിരിക്കുന്നു.

0: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: അടുത്ത ഗാനം അണിയിച്ചൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയും ബേഡി ഇഗ്നേഷ്യസും. ചിത്രം രഥോത്സവം. ഈ ഗാനം പാടിയിരിക്കുന്നു KS ചിത്ര.

ഒരു വട്ടം കൂടിയിൽ ഇനി നമുക്ക് എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവരും കൂട്ടരും പാടിയ ഗാനമാണ് കേൾപ്പിക്കുന്നത്. എസ് രമേശൻ നായർ വരികളെഴുതി, വിദ്യാസാഗർ ഈണമിട്ടത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി മോഹൻ സിത്താര ഇണം പേർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം മേരിയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും.

ആകാശവാണിയിലൂടെ നമ്മൾ കേൾക്കുന്നു ഒരു വട്ടം കൂടി. ഇനി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഇളയരാജ ഇണമിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും പാടിയ ഗാനം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം September 4, അതായത് നാളെ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുവാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496596321. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക്. അറിയിപ്പ് കഴിഞ്ഞു. ഒരു വട്ടം കൂടിയിൽ ഇനി മനോയും ഗംഗയും കൂട്ടരും പാടിയ ഗാനമാണ്. എസ് രമേശ് നായരുടെ വരികൾ സംഗീതാർത്ഥമാക്കിയത് സുരേഷ് പീറ്റേഴ്സ്. ചിത്രം മലയാളി മാമന് വണക്കം.

0: ഭക്ഷണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ബിജു തിരുമലയുടെ വരികൾക്ക് തങ്കരാജ് ഈണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും കൂട്ടരും പാടിയത്.

0: Through dialogue, high-level visits and capacity building. Finance Minister Nirmala Sitharaman meets investors at high-level business roundtable in New York, highlights government's focus on artificial intelligence, data centers and global capability centers. In Bihar, water level in Ganga River rises, increasing flood threat in new areas. And in badminton, Kidambi Srikanth beat Victor Lai of Canada to enter men's singles quarterfinals of China Masters in Shenzhen. With that, we end the midday news.
1: ആകാശവാണി സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 8-ാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, ഇന്ദുലേഖ, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേഠ്, മൃദുൽ ജേക്കബ്, മിന്ന രഞ്ജിത്ത്. സംവിധാനം റൂബി ബാബു.

0: ആ സമയം കരുണ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കയ്യിലെ സിറിഞ്ച് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അയാളെ തന്നെ കുറച്ചു നേരം തുറിച്ചു നോക്കി നിന്നു. എന്നിട്ടെന്തോ അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുറിയിലേക്ക് തിരികെ പോയി. ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം തോളിലൊരു ബാഗും കയ്യിൽ കുഞ്ഞുമായി അവൾ പുറത്തേക്ക് വന്നു. എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണ്. നമ്പ്യാരുടെ അടുത്തേക്കായിരിക്കും. അങ്ങോട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്കുള്ള ഒളിച്ചോട്ടം മുൻപും. ദേവനാകെ കലികേറി. എങ്ങോട്ടാടി പോകുന്നത്? അയാൾ അലറി.
1: നിങ്ങളെ പോലെ ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ കൂടെ താമസിക്കാൻ ഇനി വയ്യ. ഇനിയും തുടർന്നാൽ എന്റെ മോളുടെ ഭാവിയും നശിക്കും. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകുന്നു.
2: എന്നാ പൊക്കോടി, എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ പൊക്കോ. ഐ ഡോണ്ട് കെയർ, പക്ഷേ പോകുന്നത് ഒറ്റയ്ക്ക് മതി. കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് പോണം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നീ പോ, നിന്നെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാ. എങ്ങോട്ട് വേണോ പൊയ്ക്കോ, പക്ഷേ എന്റെ മോളെ ഇങ്ങ് തരണം.
1: എന്താ പറഞ്ഞത്? നിങ്ങളുടെ മോളോ? ഹേ മനുഷ്യ, ഇതെന്റെ കുഞ്ഞാ. എന്റെയും നിങ്ങളെപ്പോലെ അധമനല്ലാത്ത ഒരു നല്ല മനുഷ്യന്റെയും. ഇത് നിങ്ങളുടെ മകളല്ല. എന്നെ സ്നേഹിക്കുന്ന നീച സ്വഭാവങ്ങൾ ഇല്ലാത്ത ഒരാളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ് ഇവളെ. അങ്ങനെയും ഒരാളുണ്ടടോ. ഞാനിപ്പോ എന്റെ മോളെയും കൊണ്ട് പോകുന്നത് എങ്ങോട്ടെങ്കിലും അല്ല, ആ മനുഷ്യന്റെ അടുത്തേക്കാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക്. നിങ്ങൾ ഒരിക്കലും എന്താ എന്നോട് പറഞ്ഞത്? ഡ്രഗ്സ് ആണ് നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ എന്ന്.
2: അതേടി,
1: ഞാൻ വെറും വെപ്പാട്ടിയാണെന്ന്. നിങ്ങളുടെ ശരീരത്തിന്റെ വിശപ്പ് മാറ്റാനുള്ള യന്ത്രമെന്ന് അല്ലേ?
2: അതെ.
1: അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്?
2: അതെ.
1: അന്ന് എന്നെ എത്രമാത്രം തല്ലിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നും അതിന് മുൻപും പിൻപും. എനിക്ക് പറ്റിയ തെറ്റ് ഞാനൊന്നും എന്റെ അച്ഛനെ അറിയിച്ചില്ല എന്നുള്ളതാണ്.
2: ഓ,
1: പറ്റിപ്പോയി. നിങ്ങൾ എന്നെ വെപ്പാട്ടി എന്ന് വിളിച്ച ആ നിമിഷം തീരുമാനിച്ചതാണോ? നിങ്ങൾ എന്ത് കരുതി? അതിനുശേഷവും നിങ്ങളെപ്പോലെ ഒരുത്തന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുമെന്നോ? ലഹരിക്ക് അടിമപ്പെട്ട നിങ്ങൾ ചെയ്യാത്ത വൃത്തികേടുകളുണ്ടോ? അങ്ങനെ ഒരാളിൽ നിന്നും ഗർഭം ധരിക്കാൻ ഏത് സ്ത്രീയും അറയ്ക്കും. എനിക്കത് സംഭവിക്കില്ല എന്ന് ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാ. അതിന് വേണ്ട മുൻകരുതലുകളും ഞാൻ അന്നേ എടുത്തിരുന്നു, നിങ്ങൾ അറിയാതെ. ഇതേ, ഇതെന്റെ കുഞ്ഞ. സ്നേഹത്തിന്റെ, തമ്മിൽ സ്നേഹിക്കുന്നവരുടെ കുഞ്ഞ്. ഒരവകാശവും ഇല്ല നിങ്ങൾക്ക് ഇവളുടെ മേൽ. നിങ്ങളുടെ നിഴല് പോലും ഇനി ഇവളുടെ പുറത്ത് വീഴാൻ പാടില്ല.
2: കരുണേ, എടി,
1: നോവുന്നുണ്ടല്ലേ ഇത് കേട്ട്. എനിക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ഈ സത്യം

0: തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ആണത്വത്തിന്മേൽ ക്ഷതമേൽക്കുന്നത് കാണാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ നിമിഷത്തിനു വേണ്ടി, ഈ നിമിഷം വരെ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കഴിഞ്ഞത് ഇവളുടെ അച്ഛനെ ഞങ്ങളെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയാ. ഞാൻ പോകുന്നു.
1: അഗ്രം കൂർത്ത ഇരുമ്പ് കമ്പികൾ ചുട്ടുപഴിപ്പിച്ച് കാതുകളിലേക്ക് കുത്തി ഇറക്കിയതുപോലെ തോന്നി ദേവൻ മേനോന്. ആ ചൂടിൽ ഹൃദയം പോലും ഉരുകുന്നതായി അനുഭവപ്പെട്ടു. വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചത് കണക്കെ മസ്തിഷ്കത്തിൽ എന്തൊക്കെയോ പൊട്ടിച്ചിതറി. ഈ ചതി, തന്നോട് പകപോക്കാൻ ഇവൾ കണ്ട മാർഗം.
2: മുറിവേറ്റ വ്യാക്രത്തെ പോലെ എന്റെ മനസ്സ് വന്യമായി പാഞ്ഞു. അന്യരുടെ പാപം എന്റെ ജീവിതത്തിൽ കറവീഴ്ത്തിയിരിക്കുന്നു. എന്റേതെന്ന് കരുതി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ എന്റെ മകൾ, അവള് വേറെ ഏതോ ഒരുത്തന്റെയാണെന്ന്.
1: ലഹരി പൂർണമായും അയാളുടെ ബോധമണ്ഡലത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു.
2: ഈ കറ തുടച്ചു നീക്കണം. അവൾ എന്റേതല്ല. തീർക്കണം, എല്ലാം തീർക്കണം. ഇപ്പോ ഇവിടെ വച്ച്
1: അയാളിലെ മൃഗമുണർന്നു. അന്നും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു.

0: സ്വാമിജി, സ്വാമിജി.
1: അവൾ എത്തിയോ?
0: സ്വാമിജി, ഇത് ഞാനാ പൂജ.
1: അവളുടെ നൃത്ത പരിപാടി കഴിഞ്ഞു കാണും. നേരം അത്രയുമായോ? ഭൂതകാലത്തെ പറ്റി ഓർത്തിരുന്ന സമയം പോയതറിഞ്ഞില്ല.
2: വരുന്നു മോളെ. പൂജ ദാ വരുന്നു.
3: മേശപ്പുറത്ത് ഒരു തട്ടത്തിൽ വെച്ചിരുന്ന ലഡുവിലേക്ക് അയാളുടെ ദൃഷ്ടി പാഞ്ഞു. ഒരു തുണി കൊണ്ട് തട്ടം മൂടിയിട്ട് അയാൾ ക്ലോക്കിലേക്ക് നോക്കി. സമയമാകുന്നു. തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ സ്വാമി അഥവാ ദേവൻമേനോൻ പുറത്തേക്ക് നോക്കി. കുറച്ചു മുൻപ് മുറ്റത്താരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഇപ്പൊ പക്ഷേ ആരുമില്ല. അമ്പലപ്പറമ്പിന്റെ അങ്ങേവശത്ത് ഉയർത്തിയിരിക്കുന്ന സ്റ്റേജിനടുത്ത് വെളിച്ചവും ആൾക്കൂട്ടവുമുണ്ട്. ഇനി അടുത്തത് ഒരു നാടകമാണ്, കലാപരിപാടികളിലെ അവസാന ഇനം. അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം കമ്പക്കെട്ടാണ്. എല്ലാം ചോദിച്ചറിഞ്ഞു വെച്ചിരുന്നുവല്ലോ. ഇനിയുള്ള കുറച്ചു നേരം എല്ലാവരുടെയും ശ്രദ്ധ നാടകത്തിലായിരിക്കും. നമ്പ്യാറാണ് നാടകത്തിൻ്റെ പ്രോംപ്റ്റർ. അതുകൊണ്ട് നാടകം തീരുന്നതുവരെ അയാളും അവിടെ തന്നെയായിരിക്കും. അയാൾ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് നൃത്തവേഷത്തിൽ പൂജ, മറ്റാരുമില്ല.
0: നമസ്തേ സ്വാമിജി.
1: വരൂ കുട്ടി, വരൂ.
0: സ്വാമിജി, എനിക്ക് പെട്ടെന്ന് പോണം. സ്വാമിജി പറഞ്ഞതുപോലെ

0: ലഞ്ച് കഴിഞ്ഞതും ഞാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് പോന്നു.
1: മിടുക്കി
0: മുത്തശ്ശൻ തിരക്കും.
1: തിരക്കും അതിനു മുൻപ് പോകണം. നീ കസേരയിലേക്ക് ഇരിക്ക, എന്നിട്ട് ഇതാ ഈ ലഡു കഴിക്ക്, പ്രസാദമാണ് നിനക്കായി. നിന്റെ നന്മയ്ക്കായി ഞാനൊരു പൂജ കഴിച്ചിരുന്നു, അതിൻ്റെയാ. നിനക്ക് സർവമംഗളങ്ങളും ഭവിക്കും.
2: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 8 സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, കരുണ ഇന്ദുലേഖ, ദേവൻ മേനോൻ അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, ദേവൻ മേനോന്റെ ചെറുപ്പം മൃദുൽ ജേക്കബ്, പൂജ മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 9 നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 4 September, അതായത് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുവാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9495596321. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
7: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്രം മേഘസന്ദേശം.

ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാന്ത്രികം.

ഗാനഭാരത്തിലെ ഒരു ഗാനം കൂടി കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതിയ ഔസേപ്പച്ചൻ ഇണം പകർന്ന് യേശുദാസ്, സി ഒ ആൻ്റോ, ജി വേണുഗോപാൽ, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ചിത്രം അനിയത്തിപ്രാവ്.

0: കർണന്റെ രംഗപ്രവേശത്തെയും തുടർന്നുള്ള സംഭവങ്ങളെയും ഏറെ ഭാവാത്മകതയോടെ പുനരാവിഷ്കരിച്ച് അതിന്മേൽ യുക്തിവിചാരം നടത്തുകയാണ് ഭാരത പര്യടനത്തിൽ. സഹോദരന്മാർ തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരപ്പോരിന്റെ അന്തരീക്ഷം അത്രമേൽ വൈകാരിക തീവ്രമായിരുന്നു.
1: ആ സമയത്ത് ആകാശത്ത് ഇടിയും മിന്നലും മഴവില്ലും വെള്ളിൽ പറവകളുമായി മേഘങ്ങൾ വന്നു നിന്നിരുന്നു. ആ വിധത്തിൽ ദേവേന്ദ്രൻ പുത്രസ്നേഹം മൂലം ആ രംഗം കാണാൻ വന്നപ്പോൾ സൂര്യൻ തന്റെ അരികെ വന്നു മൂടിയ മേഘങ്ങളെ മുടിച്ചുവിട്ടു. അർജുനന്റെ മേൽ മേഘഛായയും കർണന്റെ മേൽ സൂര്യഛായയും വ്യാപിച്ചു. കർണന്റെ പക്ഷത്ത് നൂറ്റുപേരും അർജുനന്റെ വശത്ത് ദ്രോണകൃപ ഭീഷ്മാദികളും. രംഗമാകെ രണ്ടു പങ്കായി. സ്ത്രീകൾക്കിടയിൽ പോലും പക്ഷഭേദം വന്നു. എല്ലാം മനസ്സിലാക്കിയ കുന്തിയാകട്ടെ മോഹാലസ്യപ്പെട്ടുപോയി. വിദുരർ ചന്ദന കുളിർ തളിച്ച് അവരെ ആശ്വസിപ്പിച്ചു. ബോധം തെളിഞ്ഞിട്ടും കുന്തി ആ ഒരുമ്പെട്ട് നിൽക്കുന്ന മക്കളെ കണ്ട് എന്തു വേണ്ടു എന്നറിയാതെ പരിതപിച്ചു. പെട്ടെന്ന് കൃപാചാര്യർ ദ്വന്ദ്വയുദ്ധമുറയനുസരിച്ച് കർണനോട് പറഞ്ഞു,
2: കർണ, കുരുവംശത്തിൽ പാണ്ഡുവിന്റെയും കുന്തിയുടെയും ഇളയ പുത്രനായ അർജുനനാണ് നിന്റെ എതിരാളി. മഹാഭാഗോ, നീയും ഇതുപോലെ നിന്റെ വംശത്തിന്റെയും മാതാപിതാക്കളുടെയും പേര് പറയൂ. ഏത് രാജവംശത്തിലാണ് നീ ജനിച്ചത്? ഇത് വ്യക്തമാക്കിയാൽ അർജുനൻ നിന്നോട് നേരിടുകയോ നേരിടാതിരിക്കുകയോ ചെയ്യും.
3: ആചാര്യ, രാജാക്കന്മാരുടെ കുലം നിശ്ചയിക്കാൻ ശാസ്ത്രത്തിൽ ഒറ്റ വഴിയല്ലോ പറഞ്ഞിട്ടുള്ളത്. അർജുനൻ രാജാവിനോടേ യുദ്ധം ചെയ്യുള്ളൂവെങ്കിൽ ഞാനിതാ കർണനെ അംഗരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്യുന്നു.
4: എനിക്ക് നൽകിയ ഈ മഹത്തായ അംഗീകാരത്തിന് ഈ കർണൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിനു പകരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
3: അങ്ങയുടെ ഒടുങ്ങാത്ത സഖ്യം മാത്രം മതി ഈ ദുര്യോധനന്.
4: അങ്ങനെയാവട്ടെ.
5: മോനെ, പൊന്നു മോനെ, കർണ.
4: അച്ഛാ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു.
6: കൊള്ളാം, ഇപ്പോൾ എല്ലാം വ്യക്തമായി. ഇവൻ സൂതപുത്രൻ, ഇതാ ഈ അതിരഥന്റെ മകൻ. എടാ തേരാളിയുടെ മകനെ, നീ യുദ്ധത്തിൽ കുന്തിപുത്രന്റെ കൈകൊണ്ടുള്ള മരണം അർഹിക്കുന്നില്ല. നിന്റെ കുലത്തിനൊത്തവണ്ണം ഒരു ചമ്മട്ടി ഏന്തിക്കൊള്ളുക. അംഗരാജ്യം വാഴാൻ നീ അർഹനല്ല. യജ്ഞത്തിലെ പൂജാദ്രവ്യം നായ്ക്കൾക്കുള്ളതല്ലോ.
3: മൃഗോദര, നീ പറഞ്ഞത് ക്ഷത്രിയോചിതമല്ല. വംശമഹിമയേക്കാൾ ക്ഷത്രിയന് ബലമാണ് മുഖ്യം. യുദ്ധമാണ് വേല. സുരന്മാരുടെയും മഹാനദികളുടെയും ഉൽപ്പത്തി അന്വേഷിക്കുന്നത് എന്തിന്? നിങ്ങൾ എങ്ങനെ ജനിച്ചു എന്ന് എല്ലാ രാജാക്കന്മാർക്കും അറിയാം. ദിവ്യലക്ഷണങ്ങളായ കവചകുണ്ടലങ്ങളോടുകൂടി സൂര്യനെപ്പോലെ തിളങ്ങുന്ന ഈ നരിയെപ്പറ്റത് ഒരു മാൻപേടയാകുമോ? ഈ മനുഷ്യേശ്വരൻ അംഗരാജ്യമല്ല, ഈ ഭൂമിയെ തന്നെ അർഹിക്കുന്നു. ഞാൻ നടത്തിയ ഈ രാജ്യദാനം പൊറുക്കാത്തവൻ വില്ലുകുലച്ച് എന്നോട് യുദ്ധം ചെയ്യുക. കർണൻ ജയിക്കും.
7: അർജുനൻ ജയിക്കും.
3: ദുര്യോധനനും യുദ്ധത്തിനിറങ്ങുന്നു. നല്ല രസമായിരിക്കും.
8: കർണ, സൂര്യൻ അസ്തമിക്കുന്നു. ഇനി അഭ്യാസ പ്രകടനം നടക്കില്ല. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം.

0: നാടകീയത മുറ്റിനിൽക്കുന്ന ഈ സന്ദർഭം കർണൻ എന്ന കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യുന്ന സുപ്രധാന ഘട്ടമായി മാരാർ ദർശിക്കുന്നു. കരുത്തനും ധർമ്മിഷ്ഠനും ഹൃദയാലുവുമായ കർണനെ വംശമഹിമയുടെയും പാരമ്പര്യത്തിന്റെയും പേര് പറഞ്ഞ് പാണ്ഡവപക്ഷം മാറ്റി നിർത്തിയപ്പോൾ ഒരു രാജ്യം തന്നെ നൽകി ചേർത്ത് നിർത്തുകയും ചിരസൗഹൃദം ഇച്ഛിക്കുകയും ചെയ്ത കൗരവ പ്രമുഖനായ ദുര്യോധനനിൽ ആപൽ ബാന്ധവനായ ഒരൊറ്റ സുഹൃത്തിനെ മാരാർ കണ്ടെത്തുന്നു.
1: സർവനാശം വരുത്തുന്ന യുദ്ധം എന്ന മാരക വിപത്ത് വ്യക്തികളിലൂടെ വളർന്ന് കുടുംബത്തിലേക്കും അതുവഴി ഒരു മഹാസാമ്രാജ്യത്തിന്റെ പതനത്തിലേക്കും ചെന്നെത്തുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരുന്ന ഇതിഹാസത്തിൽ യുദ്ധത്തിന് ബീജാവാപം ചെയ്ത അടിസ്ഥാന സംഭവമായാണ് കർണന്റെ അരങ്ങേറ്റത്തെ മാരാർ അവതരിപ്പിക്കുന്നത്.
2: കൗരവ പാണ്ഡവരുടെ സാധാരണമായ ബാലക്രീഡയിൽ വിത്തിട്ട് കഴിഞ്ഞതും ഭാവിയിൽ കുരുക്ഷേത്രത്തിലെ ആ മഹായുദ്ധമായി പടർന്നു പന്തലിക്കാനിരിക്കുന്നതുമായ കുടുംബ മത്സരം കിളർന്ന് ഇലവിരിഞ്ഞ് വരുന്നതിനെയാണ് ഇതിഹാസ കവി ഇവിടെ അസാധാരണമായ നാടകീയ ഭംഗിയോടെ കാഴ്ചയ്ക്കു വച്ചിരിക്കുന്നത്. ആ ഭാരത കലഹം മാത്രമല്ല, ലോകത്തിൽ നടക്കുന്ന മറ്റെല്ലാ കലഹങ്ങളും ഒരു കണക്കിൽ ഉറ്റ സഹോദരന്മാർ തമ്മിലുള്ളതാണല്ലോ. അല്പബുദ്ധികളായ നമുക്ക് ഭാവന ചെയ്യാൻ പണിയുള്ള ഈ വിദൂര പരമാർത്ഥമാണ് ഇവിടെ ഇതിഹാസ കവി ഒന്നടുപ്പിച്ചുവെച്ച് കാണിച്ചിരിക്കുന്നത്.
0: യുദ്ധത്തിന്റെ ആയുധശാല, യുദ്ധത്തിന്റെ പരിണാമം, ഭഗവദ്ദൂത്, പാർത്ഥസാരഥി തുടങ്ങിയ ലേഖനങ്ങളിലും യുദ്ധവിപത്തിന്റെ അവസ്ഥാന്തരങ്ങൾ നിരൂപകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
1: പ്രതികാരമൂർത്തിയായി സ്വയം തകരുന്ന അശ്വത്ഥാമാവിന്റെ കഥയാണ് യുദ്ധത്തിന്റെ പരിണാമം. ശീർഷകം സൂചിപ്പിക്കുന്നതുപോലെ യുദ്ധാനന്തരം എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കാമെന്ന് ഭാരത പര്യടനകാരൻ ഇവിടെ പറഞ്ഞുവെക്കുന്നു. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും ശസ്ത്രാസ്ത്ര നിപുണനുമായ അശ്വത്ഥാമാവ് പകയുടെ ഭീഷണവും ബീഭത്സവുമായ സ്വരൂപത്തോടെ നിറഞ്ഞാടുകയാണ്. അച്ഛനായ ദ്രോണരെ പാണ്ഡവർ ചതിച്ചു കൊന്നതിലുള്ള വിദ്വേഷവും ഉറ്റ സ്നേഹിതനായ ദുര്യോധനനോടുള്ള ഒടുങ്ങാത്ത കൂറുമാണ് അശ്വത്ഥാമാവിനെ പടകുടീരത്തിൽ കടന്ന് പാണ്ഡവപക്ഷത്തുള്ളവരെ കൂട്ടക്കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അടുത്തുള്ള പേരാരിൽ രാത്രി ചേക്കയ്ക്കണഞ്ഞ കാക്കകളെ ഒന്നൊഴിയാതെ ആക്രമിച്ചു കൊന്ന ഭീകരനായ കൂമന്റെ മാർഗം അശ്വത്ഥാമാവും പിന്തുടരുകയായിരുന്നു. തളർന്നുറങ്ങിയ ധൃഷ്ടദ്യുമ്നനും പാഞ്ചാലിപുത്രന്മാരും ഉൾപ്പെട്ട പാണ്ഡവസേനയെ ഒന്നടങ്കം അയാൾ കൊന്നുവീഴ്ത്തി. പാണ്ഡവപക്ഷത്ത് ഒടുവിൽ കൃഷ്ണനും സാത്യകിയും ഉൾപ്പെടെ ഏഴുപേർ മാത്രം അവശേഷിച്ചു. എന്നിട്ടും പക മാറാതെ പാണ്ഡവർക്ക് ജന്മാവകാശികൾ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കുന്ന അശ്വത്ഥാമാവ് സർവവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുംകാട്ടിൽ തെണ്ടി നടക്കാനുള്ള വിധി സ്വയം ഏറ്റുവാങ്ങി. യുദ്ധത്തിന്റെ ഭീകര പരിണാമത്തെ അതേ തീവ്രതയിൽ കുട്ടിക്കൃഷ്ണ മാരാർ പറഞ്ഞുവെക്കുന്നു. പക എന്ന മനുഷ്യശാപത്തിന്റെ പ്രതിനിധിയായ ചെകുത്താൻ എന്നാണ് അശ്വത്ഥാമാവിനെ മാരാർ വിളിക്കുന്നത്.
0: തന്റെ ആദർശ പുരുഷനായ മഹാത്മാഗാന്ധിയെ ഭാരത പര്യടന സന്ദർഭങ്ങളിൽ മാരാർ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധ സാഹചര്യം മുഴുകിയ ഘട്ടത്തിൽ സന്ധി സംഭാഷണത്തിനായി കൗരവസഭയിലേക്ക് പുറപ്പെടുന്ന കൃഷ്ണന്റെ ദൌത്യം വിവരിക്കുന്ന ഭഗവദ്ദൂത് എന്ന ഖണ്ഡത്തിൽ കൃഷ്ണന്റെ സന്ധി സംഭാഷണത്തെ ഇന്ത്യാ വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപം ശാന്തമാക്കാൻ മഹാത്മാഗാന്ധി നവഖലിയിൽ നടത്തിയ സമാധാന ശ്രമത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു.
1: ദുര്യോധനനും കർണനും തമ്മിലുള്ള ചങ്ങാത്തത്തിന് കേവല സൌഹൃദത്തിലുപരി ആഴമുണ്ടെന്ന് ഭാരത പര്യടനത്തിൽ പല ഭാഗത്തും മാരാർ പറഞ്ഞുവെക്കുന്നുണ്ട്.
0: കവചകുണ്ടലങ്ങൾക്ക് പകരമായി ദേവേന്ദ്രൻ നൽകിയതും അർജുനന്റെ മേൽ പ്രയോഗിക്കാനായി കരുതി വെച്ചിരുന്നതുമായ ശക്തി എന്ന ദിവ്യ ആയുധത്തെ ഘടോത്കജന്റെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യം പടപ്പുറപ്പാട് നടത്തിയ ദിവസം കർണൻ കൗരവർക്കു വേണ്ടി എടുത്തുപയോഗിച്ചതിനെ കർണനെ മഹാത്മാവാക്കുന്ന ത്യാഗമായി മാരാർ കാണുന്നു.
1: കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10-ാം നാൾ ഭീഷ്മ പിതാമഹൻ വീണു. സ്വച്ഛന്ദ മൃത്യുവായ അദ്ദേഹം ദക്ഷിണായനം കാത്ത് ശരശയ്യയിൽ കിടക്കുകയാണ്. പിറ്റേന്ന് കർണൻ ഭീഷ്മരെ കാണാനെത്തി.
3: കുരുശ്രേഷ്ഠ, രാധേയനായ കർണനാണ് ഞാൻ. എന്നും അങ്ങയുടെ കൺമുന്നിലിരുന്നവനും ഒരു കുറ്റവും ചെയ്യാതെ അങ്ങയുടെ വെറുപ്പിന് പാത്രമായവനും.
4: വരൂ മകനെ, എന്റെ എതിരാളി. നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നിനക്ക് ശ്രേയസ് ഉണ്ടാകാതെ പോയേനെ. നീ രാധേയനല്ല, കൗന്ദേയനാണ്. ഉണ്ണി, ഞാൻ സത്യം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നിന്റെ ഉഷിരടക്കി നിർത്തുവാൻ വേണ്ടി മാത്രം ഞാൻ നിന്നെ ശകാരിച്ചു പോന്നു എന്നേ ഉള്ളൂ. കർണ, മനുഷ്യരിൽ നിനക്ക് തുല്യം ഒരാളുമില്ല. അസ്ത്രവിദ്യയിലെല്ലാം നീ അർജുനനോടും മഹാത്മാവായ കൃഷ്ണനോടും കിടപിടിക്കും. ഞാൻ നിന്നോട് കാണിച്ചു പോകുന്ന ദേഷ്യം ഇന്ന് തീർന്നു. നീ നിന്റെ ഉടപ്പറപ്പുകളായ പാണ്ഡവരോട് ചേരൂ. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ മുഖേന ഈ വൈരം അവസാനിക്കട്ടെ.
3: മഹാപ്രാജ്ഞ, എനിക്കറിയാം എന്നെ കുന്തി പ്രസവിച്ചതാണെന്നും അവർ എന്നെ വലിച്ചെറിഞ്ഞപ്പോൾ സൂതൻ എടുത്തു വളർത്തിയതാണെന്നും. എന്നാൽ ഇത്രയും കാലം ദുര്യോധനന്റെ ഐശ്വര്യം ഭുജിച്ചിട്ട് ഇന്നതിനെ പാഴാക്കുവാൻ ഞാൻ ആളല്ല. എന്റെ സ്വത്തും ശരീരവും കീർത്തിയും എല്ലാം ഞാൻ ദുര്യോധനനു വേണ്ടി ഉഴിഞ്ഞുവെച്ചിരിക്കുന്നു. പാണ്ഡവരെയും കൃഷ്ണനെയും ആരും ജയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അവരോട് നേരിടും. അതിനങ്ങ് കനിഞ്ഞനുവദിക്കുമാറാകണം. ക്രോധം കൊണ്ടോ ചാപല്യം കൊണ്ടോ ഞാൻ മറുത്തു പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ക്ഷമിക്കുമാറാകണം.
4: കർണ, നീ സ്വർഗകാമനായി യുദ്ധം ചെയ്തുകൊള്ളുക. ക്ഷത്രിയധർമ്മം കൊണ്ട് നേടിയ ലോകങ്ങൾ അണയുമാറാക. ഈ കലഹം ഒതുക്കാൻ ഞാൻ വളരെ വളരെ കാലം പണിപ്പെട്ടു, സാധിച്ചില്ല. ധർമ്മമുള്ളിടത്തെ ജയമുള്ളു.
0: കർണന്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് യുധിഷ്ഠിരൻ ഭീഷ്മരെ കണ്ടിരുന്നു. പക്ഷേ ആ അനുഷ്ഠാനത്തിന് ഒരു പ്രദർശനത്തിന്റെ പുറം പകിട്ടുണ്ടായിരുന്നുവെന്നാണ് മാരാർ പറയുന്നത്. പ്രദർശന ഛായ തീരെയില്ലാത്ത ഉദാത്തമായ സന്ദർഭമായാണ് കർണന്റെ ഭീഷ്മ സവിധത്തിലേക്കുള്ള വരവിനെ 2 അഭിവാദനങ്ങൾ എന്ന കുറിപ്പിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്.
1: യുധിഷ്ഠിരനിലെ ധർമ്മഭീരുത്വത്തെക്കുറിച്ച് ഭാരത പര്യടനം പലവട്ടം ചർച്ച ചെയ്യുന്നുണ്ട്. ദ്രൗപദിയും ഭീമസേനനും നേരിട്ടു തന്നെ ഈ വിഷയത്തിൽ യുധിഷ്ഠിരനുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതേസമയം അഹങ്കാരിയെന്ന് പുകൾകൊണ്ട ദുര്യോധനനെ ഭയമെന്തെന്നറിയാത്ത ക്ഷത്രിയനായി വിശേഷിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. യുധിഷ്ഠിരനോടുള്ള മതിപ്പില്ലായ്മ കുട്ടിക്കാലത്ത് ഉള്ളിൽ രൂപപ്പെട്ടതിനെപ്പറ്റി മാരാർ ഇങ്ങനെ പറയുന്നു.
5: ചൂതുകളിയിൽ ദാസ്യപ്പെടുത്തിയ ദ്രൗപദിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അപമാനിച്ചതിനെ പാണ്ഡവന്മാർ മിഴിച്ചു നിന്ന് കണ്ട കഥ അമ്മ പറഞ്ഞു തന്ന് കേട്ടത് മുതൽക്കേ എന്നെ ഒട്ടും സന്തോഷിപ്പിച്ചിരുന്നില്ല. അതിൻ്റെ പേരിൽ യുധിഷ്ഠിരനോട് ഒട്ടും ബഹുമാനം തോന്നിയില്ല. യുധിഷ്ഠിരനോട് തട്ടിക്കേറിയ ഭീമനോട് സഹാനുഭൂതി തോന്നി. സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തിയ യുധിഷ്ഠിരനെ അഭിനന്ദിക്കാൻ ഒന്നുമില്ലെന്ന് അന്നേ തോന്നി.
0: യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തെ സംബന്ധിച്ച വിശദമായ ചർച്ചയാണ് ഭീഷ്മരുടെ ധർമ്മനിശ്ചയം, നേശേ ബലസ്യേതി ചരേതധർമ്മം, സഹോദരന്മാർ തമ്മിൽ ഘോഷയാത്ര എന്നീ പ്രബന്ധങ്ങളിൽ മാരാർ നടത്തുന്നത്.
1: മഹാഭാരത കഥയുടെ ഒടുവിൽ യുധിഷ്ഠിരൻ എതിരാളിയുടെ കരുത്തു പേടിച്ച് കാലം പോക്കിയ ധർമ്മഭീരുത്വമൊക്കെ വെടിഞ്ഞ് സ്നേഹവും കടപ്പാടുമൊക്കെയുള്ള തനി മനുഷ്യനായി മാറുന്നത് ധർമ്മപരീക്ഷകൾ എന്ന അവസാന പ്രബന്ധത്തിൽ മാരാർ കാണിച്ചു തരുന്നുണ്ട്.
0: ദ്വൈതവനത്തിൽ വെച്ച് നടന്ന യക്ഷപ്രശ്നത്തിൽ പൊയ്പോയ ഐശ്വര്യം വീണ്ടെടുക്കാൻ ശക്തരായ ഭീമ അർജുനന്മാരെ ത്യജിച്ച് മാതൃപുത്രനായ നകുലന്റെ ജീവിതം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും മഹാപ്രസ്ഥാനയാത്രയിൽ ഒപ്പം കൂടിയ ഗതികെട്ട നായയ്ക്ക് വേണ്ടി സ്വർഗലോകം തന്നെ വേണ്ടെന്ന് വയ്ക്കുമ്പോഴും സ്വർഗത്തിൽ എത്തിച്ചേർന്ന ശേഷം നരകയാതന അനുഭവിക്കുന്ന സ്വന്തം സഹോദരന്മാർക്കു വേണ്ടി ആ സ്വർഗം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴും യുധിഷ്ഠിര വ്യക്തിത്വത്തിന്റെ മാറ്റ് തിളങ്ങുന്നുവെന്ന് മാരാർ അഭിപ്രായപ്പെടുന്നു.
1: ദിവ്യ ആയുധങ്ങളും വില്ലാളിപ്പട്ടവുമെല്ലാം നിഷ്പ്രഭമായി പോകുന്ന അർജുനന്റെ ജീവിതാവസ്ഥ ഒരുതരം നിസ്സംഗതയോടെ അവതരിപ്പിക്കുകയാണ് അർജുന വിഷാദയോഗത്തിൽ. യുധിഷ്ഠിരന്റെ അശ്വമേധത്തിന് പുറപ്പെട്ട അർജുനൻ സൈന്ധവരാജ്യത്തെത്തിയതറിഞ്ഞ് ജയദ്രഥപുത്രനായ യുവരാജാവ് സുരഥൻ പേടിച്ചു വീണു മരിച്ചു. അവന്റെ അമ്മയും സ്വന്തം സഹോദരിയുമായ ദുശള സുരഥന്റെ കൈക്കുഞ്ഞുമായി അടുക്കൽ വന്ന് ആ കുഞ്ഞിന്റെ ജീവിതം യാചിക്കുന്ന സന്ദർഭം അർജുനന് മുള്ളിലവിൻ തടി പോലെ അനേകം കൂരാണികൾ എഴുന്നു നിൽക്കുന്ന ആയുധം കൊണ്ട് പ്രകരമേൽപ്പിക്കുന്നതിന് തുല്യമായിരുന്നു. തങ്ങളുടെ വീരകർമ്മങ്ങൾ എത്രയോ നിസാരമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം കൂടിയായിരുന്നു അത്.
0: അർജുനന് ഗാന്ധീവം നിഷ്പ്രയോജനമായി ബോധ്യപ്പെട്ട സന്ദർഭം കറുത്ത ചിരിയോടെയാണ് വ്യാസൻ അവതരിപ്പിക്കുന്നത്. ദ്വാരകയെ കടലാക്രമിക്കുന്നതിന് മുമ്പ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘത്തിന്റെ രക്ഷകനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന അർജുനന് ഒപ്പമുള്ള സ്ത്രീകളെ പിടിക്കാനെത്തിയ കാട്ടാളന്മാർക്കെതിരെ ഒന്നും ചെയ്യാനായില്ല. ഗാന്ധീവം കുലയ്ക്കാൻ കഴിഞ്ഞില്ല. അസ്ത്രവിദ്യകൾ ഓർമ്മ വന്നില്ല. എന്നിട്ടും അർജുനന് ആ ഗാന്ധീവത്തിലും ആവനാഴിയിലുമുള്ള മമതാ അഭിമാനം ഉപേക്ഷിക്കാനായില്ല. ഈ മാനസികാവസ്ഥയെ മാരാർ വിവരിക്കുന്നത് കേൾക്കുക.
2: ഒരാൾ തന്റെ സർവാതിശായിയായ നേട്ടമെന്നെണ്ണുന്ന കാര്യം വേണ്ട സമയത്ത് അയാളെ സഹായിക്കുന്നില്ലെന്ന് കണ്ടിട്ട് പോലും അയാൾക്ക് അതിന്മേലുള്ള പിടി അയഞ്ഞു പോകുന്നില്ലല്ലോ.
1: അംബ, ദ്രൗപദി, ദുശള, ഗാന്ധാരി, കുന്തി എന്നീ സ്ത്രീരത്നങ്ങളെ മുന്നിൽ നിർത്തി പുരുഷാധിപത്യ വ്യവസ്ഥയുടെ ചെയ്തികളും സമീപനങ്ങളും മാരാർ വിമർശന വിധേയമാക്കുന്നു. സ്ത്രീയുടെ മേൽ പുരുഷന് എന്തധികാരം എന്ന ചോദ്യം മാരാരുടെ ആലോചനകളിൽ പതിവായിരുന്നു.
0: അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് ഭാരത പര്യടനത്തിൽ നടത്തുന്നത്. കൗരവസഭയിൽ വെച്ച് ധർമ്മിഷ്ഠരും ന്യായവാദികളുമായ ഭീഷ്മദ്രോണാദികളുടെ സാന്നിധ്യത്തിൽ ശാരീരികവും മാനസികവുമായി അപമാനിതയായ ദ്രൗപദിയുടെ കഥ അപഗ്രഥിക്കുമ്പോൾ സമകാലിക സമൂഹത്തിലെ സ്ത്രീയുടെ അരക്ഷിത അവസ്ഥ കൂടി അദ്ദേഹം വിലയിരുത്തുകയായിരുന്നു. മഹാഭാരതത്തിലേക്ക് എന്ന ലേഖനത്തിൽ വ്യാസഭാരതത്തെ ആകെ പുരുഷ മേധാവിത്വത്തിനെതിരായ കഥയെന്ന് മാരാർ വിലയിരുത്തിയിട്ടുണ്ട്.
1: മൗലികമായ ഒരു സാഹിത്യ സങ്കല്പമുണ്ടായിരുന്ന വിമർശകനാണ് കുട്ടികൃഷ്ണ മാരാർ. ആ സങ്കല്പവുമായി എല്ലാ അർത്ഥത്തിലും പൊരുത്തപ്പെടുന്ന കൃതി എന്ന നിലയ്ക്ക് മഹാഭാരതം വായിച്ചതിന്റെ ഉപലബ്ധിയാണ് ഭാരത പര്യടനം.
0: ഇംപ്രഷനിസ്റ്റ് നിരൂപകനായ കുട്ടികൃഷ്ണ മാരാരെ സംബന്ധിച്ച് ഭാരത പര്യടനം വ്യാഖ്യാനമോ വിമർശനമോ അല്ല, മറിച്ച് ഒരു സൃഷ്ടികർമ്മം തന്നെയാണ്. സ്വന്തം സാഹിത്യ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമായ സൃഷ്ടികർമ്മം.
1: കഥാസന്ദർഭങ്ങൾ സംഗ്രഹിച്ച് ആ സന്ദർഭങ്ങൾ ഉണർത്തുന്ന വിചാരധാരകളെ ഹൃദ്യമായി സംവിധാനം ചെയ്ത് തെളിഞ്ഞ ഭാഷയിൽ വിവരിക്കുന്ന ഭാരത പര്യടനം മലയാള വിമർശനം കൈവരിച്ച

0: ആന്തരിക ഗൗരവമുള്ള സമീപനത്തിന്റെ ആഘോഷം കൂടിയാണ്. യുക്തിവിചാരം ഇത്രയേറെ സൗന്ദര്യാത്മകമാകുന്ന മറ്റൊരനുഭവവും നമുക്ക് ചൂണ്ടിക്കാട്ടാനില്ല.
1: ഇതിഹാസ ഗ്രന്ഥങ്ങൾക്ക് മതാതീതമായ ഒരു വിധാനമുണ്ട്. ഏത് കാലത്തും എവിടെയുമുള്ള മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങളും ജീവിത സമസ്യകളുമായാണ് അവയ്ക്ക് രക്തബന്ധം. ഈ അനുഭവം മലയാളികളായ വായനക്കാർക്ക് സാക്ഷാത്കരിച്ചു കൊടുത്ത കൃതിയാണ് ഭാരത പര്യടനം.
0: സ്വന്തം കാലഘട്ടത്തിന്റെ സാഹിത്യാഭിരുചിയെ സംസ്കരിക്കാനും പാരമ്പര്യത്തോട് ഫലപ്രദമായി ബന്ധിക്കാനുമുള്ള ദൗത്യം നിറവേറ്റിയ വിമർശകനാണ് മാരാർ. ഭാരത പര്യടനം എന്ന ഇതിഹാസ വിമർശനത്തിലൂടെയാണ് ആ ചരിത്രപരമായ കടമ അദ്ദേഹം പ്രാവർത്തികമാക്കിയത്.
1: ഭാരത പര്യടനം ഒരു കാവ്യ തീർത്ഥാടനമാണ്, വിശുദ്ധിയിലേക്കുള്ള മനസ്സ് തുറന്നുള്ള തീർത്ഥയാത്ര. ജീവിതത്തിന്റെ സാരമായ മാത്രകളെയും സങ്കല്പങ്ങളെയും തിരിച്ചറിയാൻ ഈ യാത്ര സഹായിക്കും. സ്നേഹോദിതമായ ഈ യാത്രയിൽ വൈരവും സ്വാർത്ഥതയുമൊക്കെ തകർന്നു വീഴും. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള അതിർവരമ്പുകൾ തെളിഞ്ഞുകിട്ടും. പുരാണകഥയുടെ സാർവകാലികവും സാർവലൗകികവുമായ വിധാനങ്ങൾ ദൃശ്യമാകും. സ്നേഹത്തിന്റെ സാരസർവസ്വം എന്താണെന്നറിയാനുള്ള ത്വര ഉള്ളിൽ നിറഞ്ഞു തുളുമ്പും.
0: സ്നേഹത്തിന്റെ സന്ദേശമാണ് മഹാഭാരത ഇതിഹാസം പകരുന്നതെന്ന് ഭാരത പര്യടനത്തിൽ മാരാർ പറഞ്ഞുവെക്കുന്നു. ഇതിഹാസത്തിലെ സ്വർഗാരോഹണ പർവം എഴുതപ്പെട്ടത് തന്നെ സ്നേഹത്തിന്റെ മൂല്യം വിളിച്ചറിയിക്കാനാണെന്ന് അദ്ദേഹം വാദിക്കുന്നു.
1: കുട്ടികൃഷ്ണ മാരാർ ഭാരത പര്യടനം എഴുതി നിർത്തുന്നത് ഇങ്ങനെയാണ്:
2: ഭാരതത്തിൽ ഒരു പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എന്നാൽ അവയെല്ലാറ്റിനും കേന്ദ്രീഭവിച്ചിരിക്കുന്ന ആശയം ഈ സ്നേഹസാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ജീവിത വൈരാഗ്യം ജനിക്കത്തക്കവണ്ണം കൊടിയൊരു വിഷാദത്തിലാണ് ഭാരതത്തിന്റെ പരിസമാപ്തി. എന്നാൽ ആ ഗാഢ അന്ധകാരത്തിനൊടുവിൽ ഈയൊരു സ്നേഹദീപികയെ കൊളുത്തി ഉയർത്തി കാണിച്ചിട്ടാണ് ഋഷി ആ മഹാ ഇതിഹാസം ഉപസംഹരിച്ചതെന്ന് നാം വിസ്മരിക്കരുത്.
0: സ്നേഹത്തിന്റെ ഈ പ്രകാശനാളത്തിൽ നിന്ന് കൊളുത്തിയ കൈവിളക്കായി ഭാരത പര്യടനം മലയാളത്തിന് ഇനിയും ദീർഘകാലം വെളിച്ചം വിതറി നിൽക്കട്ടെ.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ, ആഖ്യാനം എൻ ജി ജോഷിലാൽ, ഗായത്രി ദേവി, ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, മൃദുൽ ജേക്കബ്, ബിജു കല്ലുവാതുക്കൽ, രാകേഷ് ആറ്റിങ്ങൽ, രജിത് ആറ്റിങ്ങൽ, അനന്തു മൈലച്ചൽ, ചന്ദ്രസേനൻ, വിനോദ് കല്ലറ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബിജു തിരുമല വരികൾ എഴുതി ബാലചന്ദ്ര മേനോൻ സംഗീതം പകർന്ന് കേസ് ചിത്രം പാടിയത്. ചിത്രം കൃഷ്ണ ഗോപാലകൃഷ്ണ

ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം

ചിത്രയും കൂട്ടരും പാടിയൊരു കന്നഡ ഗാനം കേൾക്കാം. ചിത്രം കുർബാന റാണി.

ഇനി നമുക്ക് പഞ്ചു അരുണാചലം വരികൾ എഴുതി ഇളയരാജയണം പകർന്ന് കമൽഹാസനും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മൈക്കിൾ മദനകാമരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവിൽ ഇവിടെ പൂർണ്ണമാകുന്നു. മഴവിലിൽ നിന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായാഹ്ന പരിപാടികളുമായി കൂടെ ചേരും മീര ബിനുരാജ്.

ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ശ്രീദേവി എം, പഠിക്കുന്നത് ശ്രീ മാധവ് വാസുദേവ്.

0: ये बच्चों रिकरिंग डिपॉजिट के लिए हिंदी में आप क्या कहेंगे?
1: आवर्तन जमा.
0: आवर्तन जमा, तो आप याद रखिएगा. ओके, आवर्तन जमा. और बच्चों हम पोस्ट ऑफिस के बारे में कुछ बातें करेंगे.
1: जी जी.
0: तो उससे पहले हम कुछ शब्दों का परिचय भी देंगे. कुछ पोस्ट ऑफिस संबंधी यानी कि डाकघर से संबंधित कुछ शब्द है. शब्द का मतलब है वर्ड्स. पोस्टल संबंधी, पोस्टल से रिलेटेड कुछ वर्ड्स है, तो उसका अंग्रेजी और हिंदी हम बताएंगे. जरा नोट करके रखिए और उसके बाद हम चर्चा जारी करेंगे. तो देखिए, पोस्ट ऑफिस के लिए हिंदी में कहेंगे
1: डाकघर.
0: डाकघर. और पोस्टमैन
2: डाकिया.
0: डाकिया. पोस्टल असिस्टेंट
1: डाक सहायक.
0: बिल पेमेंट
2: बिल भुगतान.
0: बिल भुगतान. पोस्टल लाइफ इंश्योरेंस
1: डाक जीवन बीमा.
0: रूरल पोस्टल लाइफ इंश्योरेंस
2: ग्रामीण डाक जीवन बीमा.
0: रेलवे टिकट बुकिंग
1: रेल टिकट
0: आरक्षण. रेल टिकट आरक्षण. पार्सल
2: डाक बंदाल.
0: मनी ऑर्डर
1: धनादेश.
0: धनादेश. इंश्योरेंस
2: बीमा.
0: बीमा. स्ट्रक्चर
1: संरचना.
0: नेटवर्क
2: डाक तंत्र.
0: डाक तंत्र. ब्रांच पोस्ट ऑफिस
1: शाखा डाकघर.
0: और मेन सर्विस
2: मुख्य सेवा.
0: स्पीड पोस्ट
1: तीव्र डाक.
0: रजिस्टर्ड पोस्ट
2: पंजीकृत डाक.
0: पार्सल पोस्ट
1: सामान डाक.
0: इलेक्ट्रॉनिक ईमेल
2: ई पत्र.
0: इंस्टेंट मनी ऑर्डर
1: तत्काल धनादेश.
0: इंडिया पोस्ट पेमेंट बैंक IPPB.
2: भारत डाक भुगतान बैंक.
0: टाइम डिपॉजिट
1: समय नियत जमा.
0: मंथली इनकम स्कीम
2: मासिक आय योजना.
0: मासिक आय योजना. सीनियर सिटीजन सेविंग स्कीम.
1: वरिष्ठ नागरिक
0: बचत योजना. वरिष्ठ नागरिक बचत योजना. नेशनल सेविंग्स सर्टिफिकेट
2: राष्ट्रीय बचत प्रमाण पत्र.
0: राष्ट्रीय प्रमाण पत्र. पब्लिक प्रोविडेंट फंड
1: जन सार्वजनिक भविष्य निधि.
0: आधार अपडेट वेरिफिकेशन
2: आधार
0: अद्यतन सत्यापन. आधार अद्यतन
2: सत्यापन.
0: फिक्स्ड डिपॉजिट
1: नियत
0: जमा. तो देखिए, ये है अंग्रेजी शब्दों का हिंदी रूप. तो हम वार्तालाप के बीच बीच में इसका उपयोग भी करेंगे. हाँ, तो देखिए, ये पोस्टल संबंधी शब्दों के बाद अभी देखिए, आप ये बताइए कि डाकघर या पोस्ट ऑफिस के बारे में आप कुछ जानते हैं तो बताइए.
2: जी, विश्व का पुराना और हमारे लिए बहुत उपयोगी संस्था है डाकघर.
0: विश्व का पुराना और हमारे लिए बहुत उपयोगी संस्था है डाकघर. ലോകത്തിലെ പഴയതും എന്നാൽ നമുക്ക് വളരെയധികം ഉപയോഗമുള്ളതുമായ ഒരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡാക്കർ അഥവാ പോസ്റ്റ് ഓഫീസ്. മനുഷ്യക്കോ ആദാൻ പ്രദാൻ കി സാമഗ്രിയോ സെ സംബന്ധ് ജോഡ്കർ പത്ര ബണ്ടൽ ഖത്ത് മുഖ്യ ദസ്താവേസ് ആദി കി സേവ കർണേ വാല മുഖ്യ മാധ്യം ഹെ ഡാക്കർ. ഹം ലോക് ആദാൻ പ്രദാൻ തോ കർത്തെ ഹി ഹെ മനുഷ്യ. അപ്പൊ നമ്മൾ ദൂരത്തായിരുന്നാലും അടുത്തുള്ളവരോടായിരുന്നാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ദൂരെയുള്ളവരോട് നമ്മൾ എങ്ങനെ, പണ്ടത്തെ കാലത്ത് ഇന്നിപ്പം മൊബൈൽ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്തുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും കൈവിരൽ തുമ്പിലാണ്. പക്ഷെ പണ്ടത്തെ കാലം അതല്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? മനുഷ്യ ആദാൻ പ്രദാൻ കി സാമഗ്രിക്ക് രൂപേ ഖത്ത് കാ ആശ്രയകർത്ത ഹെ ചിട്ടി. ലെറ്റർ ആണ് മീഡിയം. നമുക്ക് ലെറ്റർ ആണ് അങ്ങോട്ടും
2: ഇങ്ങോട്ടും.
0: അതെ. അപ്പോ മനുഷ്യക്കോ ആദാൻ പ്രദാൻ കി സാമഗ്രിയോ കെ സംബന്ധ് കോ ജോഡ്ഗ ആദാൻ പ്രദാൻ. ആദാൻ പ്രദാൻ കാ മത്ലബ് ഹെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ മീഡിയത്തിനെ നമ്മളെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ് എന്ത് പറയുന്നത്? പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? പത്ര ബണ്ടൽ ഖത്ത് മുഖ്യ ദസ്താവേസ് അല്ലെ. പത്രം അറിയാലോ നിങ്ങൾക്ക്, ലെറ്റർ. ബണ്ടൽ
1: പാഴ്സൽ.
0: ഖത്ത്
2: ലെറ്റർ.
0: ലെറ്റർ മുഖ്യ ദസ്താവേസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്. ദസ്താവേസ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ആദാൻ പ്രദാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി അയക്കുന്നത്. ഇസ്കാ മുഖ്യ മാധ്യം ഹെ ഡാക്കർ. ഇസ്കാ നിയന്ത്രൺ കേന്ദ്ര സർക്കാർ കർത്ത ഹെ. കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് ഈ പോസ്റ്റ് ഓഫീസ് വരുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വിശുക്ക ബഡാ നെറ്റ്വർക്ക് ഹെ. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ആണ് എന്ത്?
1: പോസ്റ്റൽ.
0: പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇത്തി ബാത്തേ ആപ്കോ മാലൂം ഹോ ഗയാ നാ? തോ കോൺ കോൺ സാ കാര്യ ചലായ ജാ രഹാ ഹെ ഡാക്കർ മേ? ആപ് യേ ബതായിയേ.
1: പ്രമുഖ് ഏവം ആവശ്യകാർ ജൈസേ കത്തോം കി സ്വീകൃതി ഭേജന ധനാദേശ് ബണ്ടൽ കാ സ്വീകാർ ഓർ ഭേജന.
0: പ്രമുഖ് ഏവം അവശ്യകാര്യ, ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. ജയസേ കത്തും കി സ്വീകൃതി ഭേജന, കത്തുകൾ സ്വീകരിക്കുന്നു അയക്കുന്നു അല്ലെ. കത്ത് അയക്കുക മാത്രമല്ല, റിപ്ലൈ വരുമ്പോ അത് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ധനാദേശ് മണി ഓർഡർ. പണ്ടൊക്കെ നമ്മുടെ ആപ്പാപ്പന്മാർക്കൊക്കെ പൈസ വരുന്നത്, ശമ്പളം വരുന്നത് അല്ലെങ്കിൽ പെൻഷൻ വരുന്നതൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാ. പോസ്റ്റ്മാൻ്റെ ഒരു പ്രധാന ജോലിയാണ് എന്താണ്? മണി ഓർഡർ കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. മണി ഓർഡർ വരുന്ന നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ബണ്ടൽ കാ സ്വീകാർ കർണ ഓർ ഭേജന ആവർത്തി ജമ, പിന്നെ നിയത് ജമ, പിന്നെ ആധുനിക് സേവായി പുതിയ പുതിയ സേവനങ്ങൾ അല്ലെ. അപ്പൊ അത്, പിന്നെ തീവ്ര ഡാക്ക്. തീവ്ര ഡാക്ക് എന്ന് പറഞ്ഞാല് സ്പീഡ് പോസ്റ്റ്. പഞ്ചീകൃത ഡാക്ക്. രജിസ്റ്റേർഡ് പാഴ്സൽ അതാണ് പഞ്ചീകൃത ഡാക്ക്. അത് ഈ സബ്കെ സബ്കെ ആദാൻ പ്രദാൻ മേ ബഡി വൃത്തിയായി. പോസ്റ്റ് ഓഫീസ് കെ മാധ്യം സെ ഈ സാരി കെ സാരി കാര്യം ഹം ബഡി ആസാനി സെ കർത്തേ ഹെ. तो इतना ही नहीं, आधुनिक आवश्यकताओं की पूर्ति के लिए डाकघर द्वारा नए कार्यक्रमों का

0: ശുരാദ് ഭിഹ്വ. കാലഘട്ടം ഒത്തിരി മുമ്പോട്ട് പോയതോടെ പോസ്റ്റ് ഓഫീസിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു. ജെയ്സെ, ഈ
1: പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആദ്യ
0: പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അതൊക്കെ വന്നത് ഇപ്പോഴാണ്.
1: ഗ്രാമീൺ പ്രാന്തോ മേ ഖാസ്കർ ഡാക്കർ ദ്വാരാ ഉൻകെ വിത്തീയ ആദാൻ പ്രദാൻ കാ കാര്യം വിശേഷ മഹത്വപൂർണ ഹേ.
0: ഗ്രാമീൺ പ്രാന്തോ മേ, ഇന്നും ഡെവലപ്ഡ് ആവാത്ത ചില ഉൾപ്രദേശങ്ങൾ ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഗ്രാമീൺ പ്രാന്തോ മേ ഖാസ്കർ ഡാക്കർ ദ്വാരാ ഉൻകെ വിത്തീയ ഓർ ആദാൻ പ്രദാൻ കാ കാര്യം, അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തന്നെ ഒത്തിരി സേവിംഗ് സ്കീം അങ്ങനെയൊക്കെ കുറെ പോസ്റ്റ് ഓഫീസിലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഒത്തിരി അവർക്ക് ഡെവലപ്പ് ആവാൻ, അവർക്ക് മുന്നോട്ട് വരാനായിട്ടുള്ള അവസരം വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആദാൻ പ്രദാൻ അല്ലെങ്കിൽ അവരുടെ ഇടപാടുകൾ വളരെയധികം എളുപ്പത്തിലാക്കിയിട്ടുണ്ട്.
1: ഡാക്കിയ പരിചിത് ഓർ ആദരണീയ വ്യക്തിത്വ ബൻ ജാതാ ഹേ.
0: ഡാക്കിയ, ഡാക്കിയ കോൺ ഹേ പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ പരിചിത് ഓർ ആദരണീയ വ്യക്തി, പണ്ടുകാലത്ത് എല്ലാവരും നോക്കിയിരിക്കുന്നു, ഇപ്പോഴാണ് ആ പ്രാധാന്യം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ വീട്ടിലെയും വ്യക്തികൾ ആരെങ്കിലും ഒരാളെങ്കിലും പോസ്റ്റ്മാനെ നോക്കി, പോസ്റ്റ്മാൻ വന്നോ, പോസ്റ്റ്മാൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പഴയ കാലത്ത് കേൾക്കാമായിരുന്നു അല്ലെ. അതുകൊണ്ട് പോസ്റ്റ്മാൻ ആരാണ്? വളരെ പരിചിതനുമാണ്, ഒരു ആദരണീയ വ്യക്തിയുമാണ് നമ്മുടെ സമൂഹത്തില്.
1: ഗാവും കെ ദുർഗവും ജഹഗവും തക് ഡാക്കിയ അപ്നി സേവാ കാ.
0: ആ ദേഖിയെ വേ ക്യാ കർതേ ഹേ കി വേ ദുർഗം ജഗഹോം തക് ജാതേ ഹേ. നമ്മൾ ഇപ്പം ഒരാളോട് അവിടെ വരെ പോകാൻ പറഞ്ഞാൽ അയ്യോ ആ വഴിയൊന്നും ശരിയല്ല, ടൂ വീലർ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കും. പക്ഷെ അന്ന് നമ്മുടെ പോസ്റ്റ്മാന്മാര് നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ ദുർഗം ജഗഹോം. ദുർഗം ജഗഹം എന്ന് പറഞ്ഞാൽ അത്യന്തം പോവാൻ ബുദ്ധിമുട്ടുള്ള കാടും മേടും മലയും അല്ലെങ്കിൽ വെള്ളവും പുഴയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ താണ്ടിയൊക്കെ പോയാണ്. പിന്നെ ചിലർക്കൊക്കെ സൈക്കിളൊക്കെ കാണും, അല്ലാതെ കാൽനടയായി പോകുന്നവരും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദുർഗം ജഗഹോം തക് ഡാക്കിയ അപ്നി സേവാ കാ കാര്യ നിഭാത്തെ ഹേ. ഡാക്കിയുടെ ഡ്യൂട്ടി അദ്ദേഹം ഓർ യെ ഭി സച്ച് ഹേ കി ഡാക്കർ കെ ജരിയെ ആദാൻ പ്രദാൻ മാത്രം നഹി ബൽക്കി രാഷ്ട്രീയ ഏക്താ കാ കാര്യ ഭി ആസാനി സേ. ദേഖിയേ യേ ഖത്ത് യാ പാർസൽ ഇത്നാ ഹി നഹി ഹമാരി രാഷ്ട്രീയ ഏക്താ കാ കാര്യ, നമ്മുടെ ദേശീയ ഐക്യം കാത്തു സൂക്ഷിക്കാനും കൂടെ പോസ്റ്റ് ഓഫീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ക്യൂങ്കി ഇസേ സർക്കാരി യോജനയെ ഖബരെ ജാൻകാരി ആദി ജഗ ജഗ പൗഞ്ചാനേ മേ ഡാക്കർ കി ഭൂമിക പ്രശംസനീയ ഹേ. അതായത് രാഷ്ട്രീയ ഏകത, ദേശീയ ഐക്യം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പ്ലാൻസ്, പിന്നെ ഇൻഫർമേഷൻ, വാർത്തകള് അല്ലെ, അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡാക്കർ കി ഇതിഹാസ് കെ ബാരേ മേ തോടി ചർച്ച കരേംഗേ.
1: ഭാരത് കെ പോസ്റ്റൽ സർവീസ് കാ ആരംഭ 1854 മേ ഹുവാ.
0: ഭാരത് കെ പോസ്റ്റൽ സർവീസ് കാ ആരംഭ 1854 മേ ഹുവാ. 1854 പോസ്റ്റൽ സർവീസ് ആദ്യമായിട്ട് തുടങ്ങുന്നത്.
1: ഡൽഹൌസി പ്രഭു കെ ടാസൻ കെ പേലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ്വാരാ കത്തോ കാ ആദാൻ പ്രദാൻ ഹുവാ താ.
0: അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലമാണ്. ഡൽഹൌസി പ്രഭുവിന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെയാണ് കത്തുകൾ കൈമാറ്റം ചെയ്തിരുന്നത്.
1: 1873 മേ പോസ്റ്റൽ സ്റ്റാമ്പ് കെ പ്രചാർ ഹുവാ.
0: 1873 മേ പോസ്റ്റൽ സ്റ്റാമ്പ് കാ പ്രചാർ ഹുവാ. പോസ്റ്റൽ സ്റ്റാമ്പ് വന്നത് 1873. പോസ്റ്റൽ സ്റ്റാമ്പ് മത്ലബ് ഡാക്
1: ടിക്കറ്റ്.
0: ഇസ് പ്രകാർ ബച്ചോ ആജ് ഭാരത് കെ ഡാക് പ്രബന്ധ കാ 1,55,000 സേ സ്യാദാ ശാഖായ ഹെ. അന്ന് തുടങ്ങിയ പോസ്റ്റ് ഓഫീസില് ഇപ്പോ എങ്ങനെയുണ്ട്? ഇസ് പ്രകാർ ആജ് ഭാരത് കെ ഡാക് പ്രബന്ധ കാ, ഇന്നത്തെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ 155,000 ബ്രാഞ്ചസ് പ്രവർത്തിക്കുന്നു. വിശ്വ കാ സബ്സേ ബഡാ പോസ്റ്റൽ നെറ്റ്വർക്ക് ഹേ, ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്കാണ് ഇത്. ഡാക്കർ കി സംരചന കൈസെ ഹേ ഹം ദേഖ്തേ ഹേ. ഇനി പോസ്റ്റ് ഓഫീസിന്റെ ഒരു സ്ട്രക്ചർ എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസ്. ഹെഡ് പോസ്റ്റ് ഓഫീസ് ഹിന്ദി മേ ക്യാ കഹേംഗേ ഹം? മുഖ്യ ഡാക്കർ. ഇസ്കാ മുഖ്യ കാര്യാലയ
1: ഏക് ജില്ലെ മേ യാ കിസി ബഡെ ശഹർ മേ കാര്യാലയ ഹോതേ ഹേ.
0: ഇസ്കാ മുഖ്യ കാര്യാലയ ഏക് ജില്ലെ മേ യാ കിസി ബഡെ ശഹർ മേ. അപ്പൊ ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഹിന്ദിയിൽ എന്താ പറയുന്നത്? മുഖ്യ
1: ഡാക്കർ.
0: ഡാക്കർ മുഖ്യ ഡാക്കർ ഹെഡ് പോസ്റ്റ് ഓഫീസ്. ഇത് ഒരു ജില്ലയില് ഒരു സ്ഥലത്ത് ഇത് വർക്ക് ചെയ്യും. പിന്നെ സബ് പോസ്റ്റ് ഓഫീസ്
1: ഉപഡാക്കർ.
0: ഉപഡാക്കർ
1: ഛോട്ടേ ശഹരോ യാ ഗാവോ മേ കാര്യരത്.
0: ചെറിയ ചെറിയ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ ഒക്കെ വരുന്നതാണ് സബ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഉപഡാക്കർ ചെറിയ ചെറിയ. ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്
1: ശാഖാ
0: ഡാക്കർ.
1: ഗാവ് കി ശാഖാ കെ രൂപ്,
0: ഗ്രാമത്തിലെ ഒരു ബ്രാഞ്ച് ആയിട്ടത് വർക്ക് ചെയ്യും, ഗ്രാമത്തിലെ ഒരു ശാഖയായിട്ട്. ഈ പോസ്റ്റ് ഓഫീസിന്റെ തന്നെ പ്രധാനപ്പെട്ട സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ മെയിൽ ആണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ സേവായി അതെങ്ങനെയാ? ആം ഖത്തോങ്ക ആദാൻ പ്രദാൻ. ആം ഖത്തോങ്ക ആദാൻ പ്രദാൻ കാ മത്ലബ് ഹേ സാധാരണ കത്തുകള്.
1: ഓർഡിനറി പോസ്റ്റ്.
0: ആ ഓർഡിനറി പോസ്റ്റ്. തീവ്ര ഡാക്ക്
1: സ്പീഡ് പോസ്റ്റ്.
0: സ്പീഡ് പോസ്റ്റ് പാർസൽ ഡെലിവറി.
1: ബണ്ടൽ കാ വിതരൺ.
0: പഞ്ചീകൃത ഡാക്ക്
1: രജിസ്റ്റേർഡ് പോസ്റ്റ്.
0: ഈ സുരക്ഷാ കാ ദാവാകർത്ത. ഈ രജിസ്റ്റേർഡ് എന്ന് പറയുമ്പം അതിൽ ഒരു ഷുവർട്ടി ഉള്ളതെന്ന് പറഞ്ഞാല് അത് എന്താണ്? സുരക്ഷാ കാ ദാവാകർത്ത സുരക്ഷിതമായിരിക്കും. പാർസൽ പോസ്റ്റ്
1: സാമാൻ ഭേജ്നെ യാ ഭിജ്വാനെ കെ ലിയെ.
0: സാമാൻ ഭേജ്നെ യാ ഭിജ്വാനെ കെ ലിയെ. നമുക്കൊരു പാഴ്സൽ അയക്കണം, നമുക്ക് ഒരാൾക്ക്

0: ഒരു ഗിഫ്റ്റ് അയക്കണം, അല്ലെങ്കിൽ ദൂരെ പഠിക്കുന്ന കുട്ടിക്ക് ബുക്കുകൾ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കണം. എന്താണെങ്കിലും എന്ത് ചെയ്യും നമ്മൾ, അത് അയക്കുന്നതാണ് പാഴ്സൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ഇമെയിൽ യാ ഇ പോസ്റ്റ്.
1: ഇമെയിൽ ദ്വാരാ കത്തോ
0: ഛപായി കർക്കേ ഭേജനേക പ്രബന്ധ്, ഇമെയിലിലൂടെ കത്ത് പ്രിന്റ് ചെയ്ത് അയക്കുന്ന ഏർപ്പാടാണ് ഇ പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മണി ട്രാൻസ്ഫർ സർവീസ്. മണി ട്രാൻസ്ഫർ ധനാദേശ്, ധനാദേശ് കാ പ്രബന്ധ്, മണി ഓർഡർ, പൈസ ഭേജനേ കാ പ്രബന്ധ്, പിന്നെ ഇൻസ്റ്റന്റ് മണി ഓർഡർ,
1: തത്കാൽ ധനാദേശ്,
0: തത്കാൽ ധനാദേശ്,
1: പൈസയ്ക്ക് തീവ്ര ഭേജനേ കാ പ്രബന്ധ്.
0: ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ മുഖ്യ സേവായെ എന്ന് പറയുന്നത് മെയിൽ സേവായെ, അഭിബതായെ ആം ഖത്തോ കാ ആദാൻ പ്രദാൻ, തീവ്ര ഡാക്ക്,
1: സ്പീഡ് പോസ്റ്റ്,
0: സ്പീഡ് പോസ്റ്റ്, പാർസൽ ഡെലിവറി,
2: ബണ്ടിൽ
0: കാ വിതരൺ, പഞ്ചീകൃത ഡാക്,
1: രജിസ്റ്റേർഡ് പോസ്റ്റ്, സുരക്ഷാ കാ ദാവ,
0: സുരക്ഷാ കാ ദാവ കർത്താ ഹൈ, പാർസൽ പോസ്റ്റ്,
2: സാമാൻ ബേച്നേ യാ ഭിജ്വാനേ കേ ലിയേ,
0: ഇമെയിൽ ഇ പോസ്റ്റ്,
1: ഇമെയിൽ ദ്വാരാ കത്തോ ഛപായി കർക്കേ ഭേജനേ കാ പ്രബന്ധ്,
0: മണി ട്രാൻസ്ഫർ സർവീസ്
2: ധനാദേശ് കാ
0: പ്രബന്ധ്, ധനാദേശ് കാ പ്രബന്ധ്, മണി ഓർഡർ ധനാദേശ്. മണി ഓർഡർ കാ മത്ലബ് ഹൈ പൈസ ഭേജനേ കി വിധി, അല്ലെ, പൈസ അയക്കാനുള്ള ഏർപ്പാട്. ഇൻസ്റ്റന്റ് മണി ഓർഡർ തത്കാൽ ധനാദേശ്,
1: പൈസയ്ക്ക് തീവ്ര ഭേജനേ കാ
0: പ്രബന്ധ്, പൈസയ്ക്ക് തീവ്ര ഭേജനേ കാ പ്രബന്ധ്. മണി ട്രാൻസ്ഫർ ത്രൂ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ഓൺലൈനിൽ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഭാരത് ഡാക് ഭുക്താൻ ബാങ്ക് കെ ദ്വാരാ പൈസ ഭേജനേ കി വിധി, ഐ പി പി ബി എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അതെന്ന് പറയുന്നത് ഭാരത് ഡാക് ഭുക്താൻ ബാങ്ക് കെ ദ്വാരാ പൈസ ഭേജനേ കി വിധി, ഭാരത് ഡാക് ഭുക്താൻ ബാങ്ക് അതിലൂടെ പൈസ അയക്കുന്ന ഒരു വിധി. ആകെ ബാങ്കിങ് സർവീസ്, ബാങ്കിങ് സർവീസുകളെല്ലാം പോസ്റ്റ് ഓഫീസ് ത്രൂ നടക്കുന്നുണ്ട്. ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണെങ്കിലും ബജറ്റ് ഖാത്ത, ബജറ്റ് ഖാത്ത എന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട്, ഇങ്ങനെ വരുന്നത് ബാങ്കിലുള്ളത് പോലെ തന്നെ പോസ്റ്റ് ഓഫീസിലുണ്ട്, മനസ്സിലായോ? അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, ഡാക് ബജറ്റ് ഖാത്ത, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആവർത്തന
1: ജമ,
0: ടൈം ഡെപ്പോസിറ്റ് ആണ് സമയ നിയത ജമ, മന്ത്ലി ഇൻകം സ്കീം എം ഡി എസ് എന്ന് പറയും,
2: മാസിക് ആയ
0: യോജന, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം,
1: വരിഷ്ഠ നാഗരിക് ബജറ്റ് യോജന,
0: നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്,
2: രാഷ്ട്രീയ ബജറ്റ് പ്രമാൺ പത്രം,
0: രാഷ്ട്രീയ ബജറ്റ് പ്രമാൺ പത്രം, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്,
1: ജൻ സാർവജനിക് ഭവിഷ്യനിധി,
0: ജൻ സാർവജനിക് ഭവിഷ്യനിധി, പ്രോവിഡന്റ് ഫണ്ടിന്റെ ഹിന്ദിയാണ് ഭവിഷ്യനിധി. ഈ സാരേ സ്കീം സുരക്ഷിത് ഹെ ഓർ സർക്കാർ കി തരഫ് സേ സുനിശ്ചിത് ഹെ. അപ്പൊ ഈ ഇതെല്ലാം പോസ്റ്റ് ഓഫീസിലും എന്താണ് ഗവൺമെന്റിന്റെ ഷുവർട്ടി ഉറപ്പുവരുത്തുന്നുണ്ട്, ഗവൺമെന്റ് അതിന് സുരക്ഷിതത്വം പറയുന്നുണ്ട്. സാഥി ബച്ചോ ബീമാ കി സേവായം ഭി ഹെ, ബീമാ കി സേവായം, ബീമാ കാ മത്ലബ് ഹെ ഇൻഷുറൻസ്,
1: ഇൻഷുറൻസ്.
0: തോ യെ സാരേ സ്കീം സുരക്ഷിത് ഹെ ഓർ സർക്കാർ കി തരഫ് സേ സുനിശ്ചിത് ഭി ഹെ, സോ ബച്ചോ ഇസ്കെ സാത്ത് ബീമാ കി സേവായം ഭി പോസ്റ്റ് ഓഫീസ് കെ ദ്വാരാ ഹമേ ഉപലബ്ധ ഹെ. തോ ദേഖിയേ ആജ് കി കക്ഷ യഹി സമാപ്ത്, ഹം മിലേംഗേ അഗ്ലി കക്ഷ മേ.
1: ധന്യവാദ് ജി,
0: ധന്യവാദ്.
3: ശ്രോതാക്കൾ കേട്ടത് ഹിന്ദി പാഠം, പഠിപ്പിച്ചത് ശ്രീദേവി എം, പഠിച്ചത് ശ്രീമാധവ് വാസുദേവ്.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: തൊടിത്താളം. തൊടിത്താളത്തിൽ ഇന്ന് തായമ്പക അവതരിപ്പിക്കുന്നത് ചെറിയഴീക്കൽ ശൈലേശ്വരനും സംഘവും.

ചെറിയഴീക്കൽ ശൈലേശ്വരനും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് തുടിതാളത്തിൽ ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തവർ വിനു, സച്ചു, മഹാദേവൻ, വസുദേവ്.

0: ആകാശവാണി, സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി സ്പൈസ്.
1: ഹലോ ഹലോ ആൻഡ് വെൽക്കം ടു സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ് വിത്ത് മീ ആർജെ ചേതൻ. ടുഡേ വി എക്സ്പ്ലോർ സം സ്ട്രാറ്റജീസ് ആൻഡ് ദി ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഫാമിലി ഡൈനാമിക്സ്. നൗ ഐ നോ ദാറ്റ് this might be a difficult conversation to have for some, but I also believe that this is important to have. We will be discussing ways to minimize family stressors and talk about some strategies for a healthier home environment. Let's take a look at our families. Family is often considered a source of love, support and comfort. Sometimes, though it can also be a significant source of stress, stress within our families can manifest in various ways. It can be financial worries or interpersonal conflicts, health problems or the pressures of modern day living. While some level of stress is inevitable in any family system, excessive or unmanaged stress can have harmful effects on your emotional and physical well-being. It disrupts family harmony and damages relationships, which is why we are here to see how we can create a healthier, more supportive environment by examining

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേ ബച്ചൻ. ചിത്രം ദില്ലിവാല രാജകുമാരൻ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീമതി മുട്ടറ രമണി വിജയകുമാറും സംഘവും. ആദ്യഗാനം പരിപാലിക്ക പരിപാലിക്ക പരിപാലിക്കൻ പരമശിവേ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ വികാസ് യോജന, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദിനാഘോഷവും ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും, തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ 11:45 വരെയോ കളി അവസാനിക്കുന്നതുവരെയോ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹി റിലേ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ശാന്തൻ ചരിവിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ജി കുമാരപിള്ള എഴുതിയ കവിത ഹൃദയോത്സവം ആലാപനം അജയൻ പി ജയരാജ്. 6:15 ഉദയഗീതം മുട്ടറ BN രവീന്ദ്രൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 13-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗസൌഖ്യം. 9:00 ഗാന്ധി മാർഗം. 9:15 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി കോയിക്കൽ കൊട്ടാരം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

10:15 രാഗാമൃതം, വൈക്കം ടി വി ജയചന്ദ്രൻ പാടുന്ന കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. 11:00 റേഡിയോ ഗ്രാമരംഗം ഗ്രാമപൂർണിമ, എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ ലാൽജി ജോർജ് പങ്കെടുക്കുന്നു. ചുമടുതാങ്ങി 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, ആർ റാഭി പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, ലാലി ആർ പിള്ള പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ, ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം, മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി 9-ാം ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 നഗരപുരാണം, 5:45 ഖുറാൻ ടി കെ മുഹമ്മദ് അലി മൗലവി വാഴൂർ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ വയോശ്രീ യോജന. 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ചിരട്ട ഒരു വിലപ്പെട്ട കാർഷിക അവശിഷ്ടം, ടി എസ് വിശ്വൻ സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി, രാജേശ്രീ തോന്നയ്ക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ ആദിത്യ ദിനം, ബിനു കൽപ്പകശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഓർമ്മച്ചാർത്ത് വഴിമാറിയ ചിന്തകൾ, തുടർന്ന് ഋതുപർണ പി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കറപുരണ്ട കൈകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വാതന്ത്ര്യഗ്രഹ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, കർമ്മപദങ്ങളിൽ തളരാതെ ഡോക്ടർ ഡി ബെഞ്ചമിൻ, ഡോക്ടർ ഷെറീന റാണി സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി ടീച്ചർ, ടീച്ചിംഗ് മൈൻഡ്സ് ടച്ചിംഗ് ഹേർട്സ്, ദീപ്തി എലിസബത്ത് മാത്യു സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ. 10:00 സംഗീത സ്മൃതി, ചാലക്കുടി എൻ എസ് നാരായണസ്വാമി വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 25.4°C. അറിയിപ്പുകൾ പൂർണ്ണമാകുന്നു.

ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ

അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്ക് കീഴിൽ തേനീച്ച വളർത്തൽ, മൺപാത്ര നിർമ്മാണം എന്നിവയ്ക്കായി ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേനീച്ച വളർത്തൽ ഗ്രാമീണ മേഖലയിലെ കർഷകർക്കും തൊഴിൽ രഹിതരായ യുവാക്കൾക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ചതാണ് ഈ പദ്ധതി. ഈ പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തേനീച്ച വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുകയും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 10 തേനീച്ച പെട്ടികളും ഉപകരണങ്ങളും അടങ്ങിയ കിറ്റ് നൽകുകയും ചെയ്യുന്നു. തേൻ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള സാങ്കേതിക സഹായം ലഭ്യമാക്കുന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. കർഷകർ, ആദിവാസികൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം. മൺപാത്ര നിർമ്മാണം പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്ക് കീഴിൽ മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ സേവനങ്ങൾ ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയിലൂടെ പഴയ രീതിയിലുള്ള ചക്രങ്ങൾക്ക് പകരം വേഗതയുള്ള ഇലക്ട്രിക് ചക്രങ്ങൾ നൽകുന്നു. മണ്ണ് കുഴയ്ക്കുന്നതിനുള്ള ബ്ലെൻഡിംഗ് മെഷീനുകളും ബഗ് മില്ലുകളും ലഭ്യമാക്കുന്നു. ആധുനിക രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വിപണനം ചെയ്യാനും പരിശീലനം നൽകുന്നു. പരമ്പരാഗതമായി ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം. ഈ പദ്ധതികൾക്ക് അപേക്ഷിക്കാൻ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങൾ, താമസസ്ഥലം തെളിയിക്കുന്ന രേഖ, ഫോട്ടോ എന്നിവ ആവശ്യമാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ KVIC അഥവാ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓഫീസിലോ അല്ലെങ്കിൽ KVIB അഥവാ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഓഫീസിലോ നേരിട്ട് ചെന്ന് അപേക്ഷാ ഫോറം കൈപ്പറ്റാവുന്നതാണ്.

0: दोनों देशों के बीच मिलिट्री एक्सचेंज और ट्रेनिंग सहयोग बढ़ाने पर सहमति बनाई है।
1: In his press statements, Prime Minister of Belgium, Bart De Wever, hailed India as the largest democracy with the fastest growing economy, terming New Delhi as an important ally. Commerce and Industry Minister Piyush Goyal today lauded the small and medium enterprises industries for playing a pivotal role in achieving 7.8% GDP growth in the first quarter of the current fiscal. While chairing a national workshop on leveraging FTA's outreach program in New Delhi, Mr. Goyal expressed confidence that free trade agreements signed with various countries will pave a steadfast pathway in becoming a major exporter. He called for a holistic nationwide effort to boost utilization of free trade agreements to boost the country's trade across the world. Describing India as a global power, Ukrainian Foreign Minister Andriy Sybiha today said his country welcomes Prime Minister Modi's call to end the ongoing conflict between Ukraine and Russia. Ukraine stands ready for diplomacy, Sybiha said in a social media post as he met External Affairs Minister S. Jaishankar in Kiev. He said that the two sides discussed the need to restore freedom of navigation in the Black Sea and global food security. India has been concerned over a series of attacks on merchant ships in the Black Sea in the last few weeks. Prime Minister Narendra Modi today took stock of the situation of flood in his constituency, Varanasi. He spoke with District Magistrate Satendra Kumar via telephone to obtain detailed information on the flood situation. He inquired about the arrangements being made in relief camps. The Prime Minister directed that flood relief operations be continuously monitored and that immediate relief be provided to those affected. Chief Minister Yogi Adityanath also conducted an aerial survey of the flood-affected areas of Farrukhabad district. Union Minister for Environment, Forest and Climate Change Bhupinder Yadav has chaired a meeting to discuss the management and control of air pollution in Delhi NCR and adjoining areas through focused stakeholder engagement. The meeting was attended by the Environment Ministers and Secretaries and Chairpersons and Member Secretaries of the Pollution Control Boards of Delhi, Haryana and Uttar Pradesh. And in women's cricket, India will take on Hong Kong in the second Group A match in the 2020 Asia Cup at Dubai International Stadium in UAE today. The match will begin at 8 p.m. Indian Standard Time. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
3: കൊല്ലം നേവൽ NCC യൂണിറ്റിന്റെ പായ്വഞ്ചി ജലസാഹസിക യാത്ര ആരംഭിച്ചു. തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതത്തിലേക്കും തിരിച്ച് തേവള്ളിയിലേക്കുമാണ് സെയിലിംഗ് എക്സ്പെഡിഷൻ. 35 ആൺകുട്ടികളും 30 പെൺകുട്ടികളും 30 ജീവനക്കാരും യാത്രയുടെ ഭാഗമാണ്. ഗ്രൂപ്പ് കമാൻഡർ കെ ലോകനാഥൻ തേവള്ളിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ മാസം 10 സംഘം തേവള്ളിയിൽ തിരികെയെത്തും. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം ചതയ ദിനത്തിൽ കന്നേറ്റി കായലിൽ നടന്നു. സൗഹൃദം 87 ബോട്ട് ക്ലബിന്റെ പുണ്യാളൻ നിറണൻ ചുണ്ടൻ ശ്രീനാരായണ ട്രോഫിയും 1.5 ലക്ഷം രൂപ സമ്മാനത്തുകയും നേടി. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ നടുവിലപ്പറമ്പൻ ചുണ്ടൻ രണ്ടാമനായി. സെന്റ് പയസ് 10th ചുണ്ടനാണ് മൂന്നാമതെത്തിയത്. വെപ്പുവള്ളങ്ങളുടെ മത്സരത്തിൽ മണലി 1st സ്ഥാനവും നവജ്യോതി 2nd സ്ഥാനവും നേടി. തെക്കനോടി വിഭാഗത്തിൽ പടിഞ്ഞാറെപ്പറമ്പൻ ജേതാവായി. ചെല്ലിക്കാടനാണ് 2nd ഫിനിഷ് ചെയ്തത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ക്ലബ്ബുകളും കൂട്ടായ്മകളും കലാകായിക പരിപാടികളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. പരമ്പരാഗത കൗതുക മത്സരങ്ങളും കരടികളിയുൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളും ഓണക്കാലത്തെ സജീവമാക്കി. വന്ദേഭാരതും റെയിൽ ട്രാക്കും പൂക്കളത്തിൽ ഇടം നേടിയത് കൗതുകമായി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ചെക്കിംഗ് ആൻഡ് പാഴ്സൽ ജീവനക്കാർ ഒരുക്കിയ അത്തപ്പൂക്കളത്തിലാണ് വന്ദേഭാരത് ട്രെയിനും റെയിൽ പാളവും ഇടം നേടിയത്. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും സ്പെഷ്യാലിറ്റി വിഭാഗം സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു. അനസ്തെറ്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, ശിശുരോഗ വിദഗ്ധൻ, ജനറൽ മെഡിസിൻ ഫിസിഷ്യൻ എന്നിവരുടെ സേവനം ഈ മാസം 1st തീയതി മുതൽ 24 മണിക്കൂറും ലഭ്യമാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരും

0: റൂറൽ പോലീസ് സേനയുടെ ഭാഗമായ പോലീസ് നായ അർജുന്റെ 10th ജന്മദിനം റൂറൽ പോലീസ് ആസ്ഥാനത്ത് ആഘോഷിച്ചു. മണം പിടിച്ച് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിലൊക്കെ മിടുക്കനായ അർജുൻ 100 സ്ഫോടക വസ്തു കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളുടെ കൂട്ടിയും ഗുണിച്ചും കിഴിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കുരയിലൂടെ കൃത്യമായ ഉത്തരം നൽകാനും അർജുന് സാധിക്കും. ഉത്തരം എത്രയാണോ അത്രയും തവണ കുറച്ചാണ് അർജുൻ ഉത്തരം നൽകുന്നത്. റൂറൽ SP ഷാജി സുഗുണന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചാണ് അർജുന്റെ പിറന്നാൾ ആഘോഷിച്ചത്. ദേശീയ കായിക ദിനം ആചരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ഖേലോ ഇന്ത്യ, കൊല്ലം ഹോക്കി എന്നിവ സംയുക്തമായാണ് കായിക ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഹോക്കി താരം ധ്യാൻചന്ദിന്റെ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തി. പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളും ഭാരവാഹികളും പങ്കെടുത്തു. ഓണക്കാല വിപണിയിൽ ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ മികച്ച നേട്ടമുണ്ടാക്കി. ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന ആഹ്വാനത്തോടെ ജില്ലയിലൊട്ടാകെ സംഘടിപ്പിച്ച 146 ഓണം വിപണന മേളയിലൂടെയാണ് നേട്ടം കൈവരിച്ചത്. 2,88,00,000 രൂപയുടെ വിറ്റുവരവ് നേടാൻ സാധിച്ചു. CDS തലത്തിൽ തയ്യാറാക്കിയ 8,214 ഓണക്കിറ്റുകൾ വിറ്റു. കുടുംബശ്രീയുടെ 42 കഫേ യൂണിറ്റുകൾ ചേർന്ന് 5,740 ഓണസദ്യകൾ തയ്യാറാക്കി വിപണനം ചെയ്തു. രാജ്യാന്തര നിലവാരത്തിൽ വികസിപ്പിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 3 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന 1st ടെർമിനലിന്റെ ആദ്യഘട്ടത്തിന്റെ ഘടനാപരമായ നിർമ്മാണം പൂർത്തിയായി. 5 നിലകളുള്ള ടെർമിനലിന്റെ 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി. 2 ടെർമിനലുകളെയും ബന്ധിപ്പിക്കുന്ന എയർ കോൺകോഴ്സിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1st പ്ലാറ്റ്ഫോം മുതൽ 5th പ്ലാറ്റ്ഫോം വരെ എയർ കോൺകോഴ്സിന് ഗർഡറുകൾ സ്ഥാപിച്ചു. 126 മീറ്റർ നീളവും 36 മീറ്റർ വീതിയുമുള്ള ആകാശ ഇടനാഴിക്കായി 6 ഗർഡറുകൾ വീതമാണ് സ്ഥാപിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. അടുത്ത നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321. അടുത്ത നമ്പർ 9496596321. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: 6:50 കിസാൻ വാണിയിൽ ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: കിസാൻ വാണി.
4: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയത്താം. പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. ഭാരത് ബെൽജിയം ദേശയോഃ വ്യാപാരോ ദ്വിഗുണീ ഭവിഷ്യതി. പ്രധാനമന്ത്രിണാ മോദിനാ ബെൽജിയം മന്ത്രിണാ ബാർട്ട് ഡി വീബർ ഇത്യനേന സഹ നവദെഹല്യാം വിഹിത ശിഖരവാർത്ത. രക്ഷാക്ഷേത്രേ നവീകരണീയ ഊർജായാം ച ഹസ്താക്ഷരംഗതാഃ പ്രമുഖാഃ സന്ധയഃ. രക്ഷാമന്ത്രിണാ രാജനാഥ സിംഹേന ബെൽജിയം മന്ത്രിണാ തിയോ ഫ്രെഡ്കൻ ഇത്യനേന സഹ ക്ഷമതാ നിർമ്മാണായ കൃതാ മന്ത്രിണാ. ന്യൂയോർക്ക് നഗരെ സമായോജിതായാം ഗോഷ്ഠ്യാം വിത്തമന്ത്രിണാ നിർമ്മലാ സീതാരാമന് ഇത്യനയാ ഭാരതസ്യ ആർത്ഥിക സാമർഥ്യം പ്രദർശിതം. തയാ കൃത്രിമ പ്രജ്ഞാക്ഷേത്രേ സൂചനാസംഗ്രഹകേന്ദ്രേഷു ച ഭാരതേ വിദ്യമാനാനാം സംഭാവനാനാം വിവരണം പ്രസ്തുതം. അപി ച കിദാംബി ശ്രീകാന്തഃ ചീന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സ്പർധായാ അന്തിമാഷ്ട ചക്രം പ്രാവിശത്. അഥ വാർത്താഹ വിശദീകൃത്യ. ഭാരത് ബെൽജിയം ദേശാഭ്യാം അദ്യ രക്ഷാ സഹയോഗ വിഷയകേണ ആശയപത്രേണ സാക്കം നവീകരണീയ ഊർജ അന്താരാഷ്ട്രീയ അപരാധ ദമനം രാജനൈക പ്രശിക്ഷണം ചേത്യാദിഷു ക്ഷേത്രേഷു സഹമതിപത്രാണി ഹസ്താക്ഷരിതാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അപരാഹ്ണേ നവദില്യാം ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രിണാ ബാർട്ട് ഡി വെബർ ഇത്യമുനാ സഹ ദ്വൈപാക്ഷികീം മന്ത്രണാം അകരോത്. ഉഭൌ നേതാരൌ ദ്വൈപാക്ഷിക സംബന്ധാനാം സമഗ്രപക്ഷൈഃ സഹ പരസ്പരഹിത സംബന്ധാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയാനാം വിശദതയാ സമീക്ഷാം വിഹിതവന്തൌ. സ്വകീയ വക്തവ്യ പ്രധാനമന്ത്രി മോദി പ്രാവോചത് യത് സമ്പൂർണം വിശ്വം മഹതഃ വിപ്ലവസ്യ സംഘർഷസ്ഥിതേശ്ച കാലഖണ്ഡേന ഗച്ഛദസ്തി. ഖാദ്യ ഇന്ധന ആപൂർത്തി ശൃംഖലാദിഷു സർവേഷു ക്ഷേത്രേഷു അനിശ്ചിതതായാഃ പ്രഭാവോ ദൃശ്യത്തെ. കിന്തു എതാദൃശേ കാഠിന്യമയേ വാതാവരണേ അപി ഭാരതസ്യ അർത്ഥവ്യവസ്ഥ സ്വകീയാം ഗതിശീലതാം രക്ഷയതി. വിഗത ത്രൈമാസികേ ഭാരതേന സപ്തദശാംശ അഷ്ട പ്രതിശന്മിതാ ആർത്ഥിക വൃദ്ധിഃ സമങ്കിതാ. സഹ ന്യാഗാദീത് യത് ഭാരതസ്യ വികാസ യാത്രാ അദ്യ വിശ്വസ്യ കൃതേ വിശ്വാസസ്യ നൂതനാവസരാണാം ച സ്രോതഭൂതോ വിദ്യതേ.
2: ഹം അഗലേ പാഞ്ച് വർഷോ മേ ദ്വിപക്ഷീയ വ്യാപാർ കോ ഡബൽ കർനെ കാ ലക്ഷ്യ സാകാർ കർ ലെംഗേ. ഫ്രണ്ട് രക്ഷാ ഓർ സുരക്ഷാ സഹയോഗ് ഹമാരേ സംബന്ധോ കാ ഏക് പ്രമുഖ സ്തംഭ ഹൈ. आज हमने दोनों देशों के बीच मिलिट्री एक्सचेंज और ट्रेनिंग सहयोग बढ़ाने पर सहमति बनाई है. हमारी सरकारों और डिफेंस इंडस्ट्रीज के बीच हुए एग्रीमेंट से डिफेंस को डेवलप और को प्रोडक्शन के नए अवसर खुलेंगे.
1: सेमीकंडक्टर क्षेत्रे बेल्जियम देशस्य विशेषज्ञता अथ च भारतस्य विपुल विस्तारः परस्परं पूरकौ स्तः. अस्मिन् सन्दर्भे बेल्जियम देशस्य आईमेक संस्थानं भारतस्य सेमीकंडक्टर परिवेशेन सह संयोजयितुं कार्यं करिष्यति. अपरत्र बेल्जियम प्रधानमंत्री बार्ट डी वेबर भारतं विश्वस्य बृहत्तम लोकतांत्रिक देशत्वेन तीव्रतम प्रवर्धमान अर्थव्यवस्था रूपेण च श्लाघमानः प्रमुख वैश्विक महाशक्तित्वेन च अभिहितवान्. ഇതഃ പ്രാഗ് അദ്യൈവ രക്ഷാമന്ത്രി രാജനാഥ് സിംഹഃ സ്വസമകക്ഷേന ബെൽജിയം രക്ഷാമന്ത്രിണാ തിയോ ഫ്രെഡ്കീൻ ഇത്യമുനാ സഹ ശിഷ്ടമണ്ഡലസ്തരീയ വാർത്താം അകരോത്. വിത്തമന്ത്രി നിർമ്മലാ സീതാരാമണഃ ന്യൂയോർക്ക് നഗരെ വൈശ്വികാനാം ഉദ്യോഗപതീനാം ഗോഷ്ഠ്യാം ഭാരതസ്യ ആർത്ഥിക സാമർഥ്യം പ്രദർശിതവതി. സാ അവോചത് യത് പ്രഥമേ ത്രൈമാസേ സപ്തദശാംശ അഷ്ട പ്രതിശ വാരാണസി സംസദീയ ക്ഷേത്രേ വർദ്ധമാന ജലൌഘം വിലോക്യ പ്രധാനമന്ത്രി മോദി മണ്ഡലാധികാരിണം ദൂരഭാഷേണ ആഹൂയ സകലാം സ്ഥിതിം പ്രപ്രച്ഛ തേന ആപദ് ഉദ്ധാര കാര്യാണി ത്വരിതും ആദേശോ നിർഗതഃ. അന്യത്ര ഉത്തരപ്രദേശ മുഖ്യമന്ത്രിണ യോഗിന ഫറൂഖാബാദ് മണ്ഡലെ അപ്ലാവ വിഭീഷികാം സമീക്ഷിതും ആകാശീയ യാത്ര വിഹിത. പീഡിത ജനേഭ്യഃ ച ഭോജന വൈദ്യകീയ സഹായതാ പ്രദാനായ നിർദ്ദേശോ ദത്തഃ. കേന്ദ്രീയ ഗൃഹ സചിവഃ ഗോവിന്ദ മോഹനഃ അദ്യ ഹിമാലയീയ രാജ്യാനാം അധികാരിഭിഃ സഹ ഉച്ചസ്തരീയ സമീക്ഷോപവേശനം കൃതവാൻ. തേന ഹിമസരോവരാണാം വിസ്ഫോടേന സംഭാവ്യമാന ജലപ്ലാവനസ്യ ഹിമസ്ഖലനസ്യ ച വിപദ് സമ്മുഖീകരണായ സതത സതർക്കതാ പാലനായ നിർദ്ദേശോ ദത്തഃ. സചിവേന സംസൂചിതം യത് ആപദ് പ്രബന്ധന ദലൈഃ സങ്കടഗ്രസ്ത ക്ഷേത്രേഷു ചതുർവിംശതി ഹോരാഃ തീവ്ര ദൃഷ്ടിഃ സ്ഥാപനീയാ. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. ഭാരതസ്യ സർവോച്ച ന്യായാലയഃ ശ്വഃ നവദെഹല്യാം ബ്രിക്സ് മുഖ്യന്യായാധീശ മഞ്ചസ്യ ആയോജനം വിധാസ്യതി. അസ്മിൻ സമ്മേളനേ ബ്രിക്സ് ദേശാനാം തഥാ സഹയോഗി രാഷ്ട്രാണാം മുഖ്യന്യായാധീശാഃ സഹഭാഗിനോ ഭവിഷ്യന്തി. ഭാരതസ്യ മുഖ്യ ന്യായാധീശഃ സൂര്യകാന്തഃ ഉദ്ഘാടന ദിവസെ റൂസ് ചീന ഈജിപ്ത് ഇന്തോനേഷ്യ ദേശാനാം ന്യായിക നേതൃഭിഃ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. അസ്യാഃ ഗോഷ്ഠ്യാഃ മുഖ്യമുദ്ദേശ്യം ന്യായവിതരണേ പ്രൌദ്യോഗികീ ഉപയോഗം തഥാ അന്താരാഷ്ട്രീയ വിവാദ നിവാരണം പ്രതി സഹകാര്യം വർദ്ധയിതും അസ്തി. പാടലിപുത്രെ ഗംഗാനദ്യാഃ ജലൌഘഃ വിപദ് സൂചകരേഖാം അതിചക്രാമ അനേന രാജ്യസ്യ നൂതനേഷു ഭാഗേഷു ആപ്ലാവസങ്കടഃ ആപതിതഃ. ദേശസ്യ വിഭിന്നേഷു രാജ്യേഷു ഋതുവിജ്ഞാനേന വൃഷ്ടിപരാ സഞ്ചേതന പ്രഖ്യാപിത. പൂർവമധ്യപ്രദേശെ ശ്വഃ അതിവൃഷ്ടേഃ സംഭാവനാം അധികൃത്യ ഓറേഞ്ച് എലേർട്ട് ഇതി സഞ്ചേതന ച നിർഗത. സഹൈവ താവത് ബിഹാര ഉത്തരാഖണ്ഡ് സമേത്യ സപ്ത രാജ്യേഷു മേഘഗർജനൈഃ വജ്രപാതൈഃ ച സഹ അതിവൃഷ്ടിഃ ഭവിഷ്യതീതി പൂർവാനുമാനം പ്രകടിതം. കേന്ദ്രീയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവഃ പ്രതിപാദിതവാൻ യത് ഭാരതീയ റെയിൽവേ വിഭാഗേന വഹനക്ഷമതാവൃദ്ധ്യൈ സങ്കേതന പ്രണാല്യാഃ ഉന്നയനായ അഥ ച സ്വയംചാലിത ദ്വാര സൗവിധ്യയുക്താനാം ഉപനഗരീയ റെയിലയാനാം പ്രചാലനാർത്ഥം സുവ്യവസ്ഥിതം കാര്യം വിധീയത്തെ. സഹ അവോചത് യത് മുംബൈ നഗരെ സമ്പ്രതി അഷ്ടാദശ സഹസ്ര കോടി രൂപ്യകാണാം റെയിൽവേ പരിയോജനാനാം കാര്യം പ്രഗതിപഥി വർത്തതെ. ശ്രീവൈഷ്ണവഃ അദ്യ നവദെഹല്യാഃ ആഭാസീയ മാധ്യമേന മുംബൈതഃ സിന്ധുദുർഗ പര്യന്തം ഗച്ഛതഃ ദ്രുതഗാമി റെയിലയാനസ്യ ഹരിത പതാകാ പ്രദർശന സമാരോഹം സംബോധയനാസീത്. മന്ത്രിണാ സ്പഷ്ടീകൃതം യത് പൂർവ പശ്ചിമയോഃ സമർപ്പിത വസ്തുവാഹന മാർഗൌ ജവാഹരലാല നെഹ്റു പത്തനാത് ദേശസ്യ അന്യ ഭാഗേഷു വസ്തു പരിവഹനം സൗവിധ്യയുതം വിധായ മഹാരാഷ്ട്രസ്യ ഔദ്യോഗിക വികാസം ഭൃശം സുദൃഢയിഷ്യതി. അപിച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതീയ ബാഡ്മിന്റൺ ക്രീഡകേന കിദാംബി ശ്രീകാന്തേന ചീൻ മാസ്റ്റേഴ്സ് സ്പർദ്ധായാം വിജയ പതാക ഉച്ഛ്രിത. തേന

0: വിശ്വവരിയം വിക്ടർ ലൈ ഇത്യമും പരാജിത്യ ചതുർത്ഥാംശ അന്തിമചക്രേ പ്രവേശഃ സംപ്രാപ്തഃ ഇതി വാർത്താഃ.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: Been better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
3: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
2: 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
4: ADGP ലോ ആൻഡ് ഓർഡർ GP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
2: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം

0: നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.J.കുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണി വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ

0: നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം പൂവച്ചൽ ഖാദറിന്റെ രചന, രഘുവിന്റെ സംഗീതം. എസ് ജാനകി പാടിയത് ചിത്രം പൊൻതൂവൽ.

സന്ധ്യാഗീതത്തിൽ ഇനി മേരി ശൈലജ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം പീറ്റർ റുവാൻ, ചിത്രം കാറ്റുവിതച്ചവൻ.

0: സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം കൈവരിക്കുന്നു, മറ്റു ചിലർക്ക് മഹത്വം വന്നു ചേരുന്നു. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ലോക നാളികേര ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം പറയാം. കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ് സമർത്ഥനായ കർഷകൻ.
0: ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ഉപജീവന മാർഗം, കൃഷി, ദൈനംദിന ജീവിതം എന്നിവയിൽ തെങ്ങിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ലോക നാളികേര ദിനം ആചരിക്കുന്നു. 2009 ഏഷ്യൻ പസഫിക് നാളികേര കമ്മ്യൂണിറ്റിയാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. നാളികേര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കർഷകരുടെ ഉന്നമനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ലോക നാളികേര ദിനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ വർഷത്തെ ലോക നാളികേര ദിനാഘോഷവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും ഇന്നലെ തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. കേന്ദ്ര നാളികേര വികസന ബോർഡും സംസ്ഥാന കൃഷിവകുപ്പും സംയുക്തമായാണ് നാളികേര ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നാളികേര ദിനത്തിന്റെ പ്രമേയം, അനിശ്ചിതത്വത്തിന്റെ കാലത്ത് നാളികേരം ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ് ലോക നാളികേര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ:
4: നമ്മളെല്ലാം കേരളമായി മാറിയ കാലമാണ്. കേരളം എന്ന വാക്ക് തന്നെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കേരം തിങ്ങും കേരള നാടെന്നാണ് നമ്മൾ പറഞ്ഞത്. മുഴുവൻ തെങ്ങുകളായിരുന്നു, ഇപ്പോഴും തെങ്ങൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ 65% തെങ്ങുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, രാജ്യത്തിൻ്റെ. പക്ഷേ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളം അക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും പുറകിലേക്ക് പോയി, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും പുറകിലേക്ക് പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങളിലും തമിഴ്നാടും കർണാടകവും കേരളത്തെ, ആന്ധ്രയും നന്നായി കവച്ചു വെച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളിലും തേങ്ങയ്ക്ക് വില കൂടുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷേ അപ്പോൾ തേങ്ങയില്ല, ആ സ്ഥിതിയാണുള്ളത്. നമ്മുടെയെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാകും. ഇപ്പം നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പല സംസ്ഥാനങ്ങളിലും പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പ്ലാന്റേഷൻ ക്രോപ്പാവുമ്പോഴുള്ള വ്യത്യാസം, അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങൾ ഒരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി. പണ്ട് നമ്മൾ നമ്മളൊക്കെ വീട്ടിലെ തോടിലെയും കുളത്തിലെയും ചെളി വെട്ടിയിട്ടിട്ടാണ് തെങ്ങ് വളർത്തിയിരുന്നത്. ഇപ്പോ അതിനാവശ്യമായ ആ മണ്ണിന് എന്താണ് കുറവ്, തെങ്ങിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ വളം നൽകും. ഇപ്പൊ മഞ്ഞളിപ്പ് രോഗം പോലെയുള്ള അസുഖം വന്നാൽ യൂണിഫോം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. ഇവിടെ എങ്ങനെയാണ് പ്രശ്നം, ഇവിടെ ഒരു അസുഖം വന്നാൽ 50 സെന്റിലുള്ള ആള് മരുന്നടിക്കും, 1 ഏക്കറിലുള്ള ആള് മരുന്നടിക്കും, തൊട്ടപ്പുറത്തുള്ള 20 സെന്റുകാരൻ മരുന്നടിക്കില്ല. അപ്പൊ ഈ അസുഖം മാറൂല. ഇത് പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്.
3: അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
5: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. തെങ്ങൻ തൈകൾ, വിത്ത് തേങ്ങയുണ്ടാക്കി തൈകൾ നട്ട് അത് വളർത്തി അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിൻ്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് 5-ാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട് കേരളം. ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിനു ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവെച്ചുകൊണ്ട് ആദരണ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദിശാബോധം പകരുന്ന ഏറെ പ്രിയപ്പെട്ട, ഈ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ചതായ സമയത്ത് 2000 പച്ചക്കറി ചന്തകൾ നടത്തിയപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും വില കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ഇടപെടലുകൾക്ക് എല്ലാ പിൻബലവും നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ.
3: ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ.
6: मैंने देखा है प्रदर्शनी में कि नारियल के रिजेक्टेड चीज को भी कैसे हाथी के रूप में, कप के रूप में, टांगने वालों के रूप में, विभिन्न प्रकार के जो उन्होंने दिखाया है, मैं उनको भी बहुत साधुवाद देता हूँ. साथियों, नारियल हम लोगों के प्रदेश में शुभ के अवसर पर जो बड़े लोग होते थे वो लगाते थे, और हम लोगों के यहाँ उत्तर भारत में जो छठ पर्व है उस अवसर पर नारियल का विशेष प्रयोजन होता था और नारियल की बहुत महत्व माना जाता था. मैं उस पवित्र शुभ नारियल की शुभकामना करता हूँ कि आपके प्रदेश से अन्य प्रदेशों में भी, 4 प्रदेशों को छोड़ के अन्य प्रदेशों में भी वो नारियल का उत्पादन आगे बढ़े और नारियल के उत्पादकों किसानों को उन्नति और प्रगति हो, यह मैं कामना करना चाहता हूँ. मुझे खुशी है कि लगभग 21.6

0: 6 लाख हेक्टर में नारियल की खेती होती है और नारियल की खेती से जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूं और किसानों को बधाई देना चाहता हूं कि और आगे बढ़ें। कलाकार भाइयों को जो नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूं।
1: നാളികേരം കേവലം ഒരു തോട്ടവിള മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് അതിന്റെ പ്രാധാന്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് നാളികേര മേഖലയിലെ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ MK രാഘവൻ MP എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP:
2: ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് നാളികേരം. നാളികേരത്തിന്റെ വിലയിലെ നിരന്തരമായ ഏറ്റക്കുറച്ചിൽ കർഷകരെ നാളികേര കൃഷിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. വളം, തൊഴിലാളികളുടെ കൂലി, ജലസേചനം, രോഗ കീട നിയന്ത്രണം തുടങ്ങിയ ഉൽപാദന ചെലവുകൾ ദൈനംദിനം വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോക നാളികേര ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നത്. കർഷകന് ഉൽപാദനച്ചെലവിന് ആനുപാതികമായ വില, ന്യായമായ വില, അത് കർഷകന്റെ അവകാശമാണ്. ആ അവകാശം ശരിയായ അർത്ഥത്തിൽ അവൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാളികേര കൃഷിയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നാളികേരത്തിൽ ലാഭകരമായ താങ്ങുവില നാം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. മാർക്കറ്റ് ഇന്റർവെൻഷനാണ് ഇന്ന് നാളികേര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാലാവസ്ഥ വ്യതിയാനമുണ്ടാകുമ്പോൾ, കീടനാശിനികളുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തെങ്ങിന്റെ മണ്ടകൊഴിച്ചിൽ ഉൾപ്പെടെയുള്ള നിരവധിയായ രോഗങ്ങൾ മൂലം തെങ്ങ് വെട്ടിനശിക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ കർഷകന്

0: ആത്മീയര് കൃഷിയെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കും എന്നുള്ള സഹായകരമാകും എന്നുള്ളതായിരുന്നു ധ്യാനത്തിന്റെ വിഷയമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി കേരളത്തിൽ അത്യാവശ്യമായ ഒന്നാണ് നാളികേര പാർക്ക്. ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയും, അതിലൂടെ നാളികേര കൃഷി നമുക്ക് സമ്പന്നമാക്കാൻ കഴിയും, കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കും. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ നാളികേര കൃഷിയിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം എന്ന് ഈ അവസരം അഭ്യർത്ഥിക്കുന്നു.
1: ശ്രീ എം കെ രാഘവൻ എം പി.
2: 56 കേരളത്തിൽ നാളികേര കൃഷി ഉണ്ടായത് 4.50 ലക്ഷം ഹെക്ടർ സ്ഥലത്താണെങ്കിൽ 2005 9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് അത് വ്യാപിപ്പിക്കുമുണ്ടായി. എന്നാൽ 2021 നമ്മൾ പിന്നെയും പിറകോട്ട് പോയി 7.69 ലക്ഷം ഹെക്ടറിലേക്ക് കുറയുകയുമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കടത്തി വെട്ടുകയാണ് കർണാടകയും തമിഴ്നാടും അതുപോലെ തന്നെ ആന്ധ്രയും. തിരിച്ച് നമുക്കിതിലേക്ക് വരാൻ എന്താണ് മാർഗം, അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും കൃഷിവകുപ്പും അതുപോലെ കർഷകരും ആലോചിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ നീര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് പ്രതിസന്ധിയിൽ പെട്ട് കിടക്കുന്നു എന്ന വസ്തുത ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയുമുണ്ടായി. കാരണം കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ആരംഭിച്ചത്, എന്നാൽ പിൽക്കാലത്ത് നീര ഉൽപ്പാദനം ലക്ഷ്യം വെച്ച് ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളെല്ലാം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞ് നിർബന്ധമായും ഈ വിഷയം പഠിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഇവിടെ ഈ നാളികേര ദിനം ആഘോഷിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പൈതൃക സ്വത്താണ് നാളികേരം എന്നുള്ളത് ഒരു വസ്തുതയാണ്.
1: നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്തഗൌഡ നേരത്തെ സ്വാഗതവും നാളികേര വികസന ബോർഡ് സെക്രട്ടറി ശ്രീ പ്രമോദ് പി കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു. നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്തഗൌഡ.
3: ദിസ് ഇയർ വേൾഡ് കോക്കനട്ട് ഡേ തീം കോക്കനട്ട് ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി സെക്യൂരിംഗ് ഫുഡ് എനർജി ആൻഡ് ലൈവ്ലിഹുഡ്സ്. Let us celebrate World Coconut Day to thank our beloved farmers and their families whose livelihoods depend on this remarkable crop. As we celebrate World Coconut Day 2026, let us make a renewed commitment to make coconut cultivation more productive, coconut farming more profitable, coconut products more competitive, our value chain more efficient. And finally, we need to make our coconut farmer more resilient and prosperous. It is a matter of great privilege and honor for our Coconut Development Board to host this important national event here in Thiruvananthapuram, the capital of Kerala and the land where coconut is deeply woven into the agricultural, economic and cultural and social fabric of our society.
1: നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ.
4: വെർജിൻ കോക്കനട്ട് ഓയിൽ വന്ന് സമീപത്തില് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നത് കോയമ്പത്തൂർല. അതിൽ കാൻസറ இந்த വെർജിൻ കോക്കനട്ട് ഓയിൽ എപ്படி சரி பண்ணது അത് മിക തെളിവാക വിളക്കിനാങ്ക. அந்த அளவுக்கு தென்னமரத்துல ஏகப்பட்ட விஷயங்கள் இருக்கு. நாம தென்னையை வளத்தா போறோம் பேசினாங்க, முன்னாடி பேசினவங்க பேசினாங்க. தென்னையை முதல்ல நடும்போது அதுக்கு தென்னம் கன்று இல்லை, தென்னம் பிள்ளை, அது பிள்ளையாத்தான் நினைச்சு வளர்க்குறாங்க. வளர்த்ததுக்கு பிறகு தென்னை நம்ம வளர்த்துட்டு இருக்கு. உலகத்தில் நீங்கள் பார்த்தீங்கன்னா கேரளா வந்து ஃபர்ஸ்ட் இடத்துல தென்னை தென்னை உற்பத்தியில் ஃபர்ஸ்ட்ல இருக்கு.
1: നൂതന സാങ്കേതിക വിദ്യകൾ, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംസ്കരണ സാങ്കേതിക വിദ്യകൾ, സംരംഭകത്വ വിപണി സാധ്യതകൾ എന്നിവ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കർഷകർ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ, നാളികേര മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുൾപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.
5: ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും

പങ്കെടുത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
1: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
0: എങ്ങനെ?
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

അടുത്തതായി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്യുന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന്

3000 മുതൽ 4100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിൻ്റലിന് 81400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1000 എണ്ണത്തിന് 4600 മുതൽ 4800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിൻ്റലിന് 23000 മുതൽ 26200 രൂപ വരെയും പൈനാപ്പിളിന് 6300 മുതൽ 7400 രൂപ വരെയും മഞ്ഞളിന് 18000 മുതൽ 23500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2300 മുതൽ 3200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6200 മുതൽ 8000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നെലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇന്നത്തെ പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക്

നൽകേണ്ടത്? ഉത്തരം: വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴിവസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴിവസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലെസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴിവസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അറിവും ആനന്ദവും പകരുന്ന മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243-8139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ആലുവയുടെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദ്വിദിന പരിശീലന പരിപാടി സെപ്റ്റംബർ 8-9 ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ സെപ്റ്റംബർ 5 മുൻപായി 9495026103 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഡി സിദ്ദീഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,700, ചെങ്ങന്നൂർ 27,500, കോട്ടയം 28,900, പാല 28,300, കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,500, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 27,000, അടൂർ 22,000, കായംകുളം 23,500, പുളിങ്കുന്ന് 26,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 25,000, എറണാകുളം 32,000, ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300,

50, കട്ടപ്പന 3000, കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66000, അടൂർ 69600, പാല 68000, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ 6 ആട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5300. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23000, പുനലൂർ 26000, കോട്ടയം 26200, പാല 24300, മൂവാറ്റുപുഴ 22500, തൊടുപുഴ 26100. പൈനാപ്പിൾ ക്വിൻ്റലിന് പുനലൂർ 7400, കോട്ടയം 6300, എറണാകുളം 7000. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെയ്വറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഒരുവിധ ഭീകരവാദത്തെയും ന്യായീകരിക്കാനാവില്ലെന്നും ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ബെൽജിയം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെച്ചു.
2: और डिप्लोमेसी में विश्वास रखते हैं. यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के सभी प्रयासों का समर्थन करते हैं और आतंकवाद के हर रूप को जड़ से समाप्त करना हमारी साझी प्रतिबद्धता है.
1: അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് ബെൽജിയം പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം പങ്കുവച്ചു. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രവും കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രേഖയായ രക്ഷ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങൾക്കായി അടുത്ത 10 വർഷത്തിനിടെ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപരമായ രൂപരേഖയും കാഴ്ചപ്പാടും വിവരിക്കുന്നതാണ് സമഗ്രമായ ഈ രേഖ എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൌഹൃദ രാജ്യങ്ങളുമായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയവയെക്കുറിച്ച് രേഖയിൽ പ്രതിപാദിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച കൈവരിക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള വിപണിയുടെ 1/2 കൈകാര്യം ചെയ്യുന്ന പ്രധാന കയറ്റുമതി രാജ്യമായി മാറാൻ അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ സഹായിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ. നയതന്ത്ര ചർച്ചകൾക്ക് യുക്രൈൻ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച യുക്രൈനിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനിടെയാണ് ശ്രീ ജയശങ്കറിന്റെ കീവ് സന്ദർശനം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചർച്ച നടത്തും. നീതി നിർവഹണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുക.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി T.സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടലുണ്ടാകും. നാളികേര പുനരുജ്ജീവനത്തിനായി 500 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചതായും കോഴിക്കോട് കുറ്റിയാടിയിൽ ആദ്യ നാളികേര വികസന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്നും ശ്രീ T.സിദ്ദിഖ് പറഞ്ഞു.
4: 100 ടൺ സവാള NCCF വഴി പ്രൊക്യൂർ ചെയ്ത് അടിയന്തരമായി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്കായിരിക്കും ഈ സവാള വിൽക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. ആദ്യപടിയായി 30 ടൺ ലഭ്യമാക്കാനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്ത് സാധനം എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
1: കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകിട്ട് 6:30 രാത്രി 12 ഇടയ്ക്കാണ് നിയന്ത്രണം. ഇന്നലെയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയമവിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈദരാബാദിലെ നാൽസർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ ബാർ കൌൺസിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടപെടൽ. വാരാണസിയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫറൂഖാബാദ് ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. പട്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ മേഖലകളിൽ ഗംഗാനദിയിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജാർഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാനാകും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി. നാളെ ഹോങ്കോങ്ങിന്റെ ലീ ചെയുക് യുവിനെ ശ്രീകാന്ത് നേരിടും. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $97 മുകളിലായി. ഇറാൻ US സംഘർഷം എണ്ണ വിതരണത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് വില ഉയരാൻ കാരണം. രാജ്യത്തെ ഓഹരി വിപണികൾ തുടർച്ചയായ 4ാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 417 പോയിന്റും നിഫ്റ്റി 41 പോയിന്റും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.

0: വർദ്ധിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബ് അർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഡീപ് ടെക് ഇന്നോവേഷൻ സംവിധാനത്തെ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംരംഭമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആഗോള ഇന്നോവേഷൻ ഹബ്ബായി ഉയർത്തുക എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമവിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയിലെ കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ കേൾക്കാം. അനന്തപുരി FM പരിപാടികൾ

0: കാളി ശങ്കരി കോട്ടി മാതിരി ഭഗവതി അടിയനിൽ അങ്ങോടി മിസ്ത്രീ അണിയണമേ.
1: രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. വിധു പ്രതാപ്, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ആലിസ് ഇൻ വണ്ടർലാൻഡ്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
4: കൈതപ്രം രചിച്ച രവീന്ദ്രൻ ഈണം പകർന്ന് MG ശ്രീകുമാർ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം അഭിമന്യു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകരെ.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: രചന BK ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ. ഹരിശങ്കർ പാടിയ ഗാനമാണിനി ചിത്രം തീവണ്ടി.

വാൽക്കണ്ണാടി എന്ന ചിത്രത്തിന് വേണ്ടി എം ജയചന്ദ്രൻ, ചിന്മയ് എന്നിവർ ആലപിച്ച ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രം കൈമാറി ഇന്ത്യയും ബെൽജിയവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സവാള വില നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. 100 ടൺ സവാള വിപണിയിലെത്തിക്കുമെന്നും കിലോയ്ക്ക് 35 നിരക്കിൽ ഹോർട്ടികോർപ്പ്, സപ്ലൈകോ എന്നിവ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10,780 പേരെ അറസ്റ്റ് ചെയ്തു. 9,981 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെ 7 റൺസിന് പരാജയപ്പെടുത്തി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് സെമിയിൽ കടന്നു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

അറിയിപ്പ്: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321. മറ്റൊരു നമ്പർ 9496593211. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496593211. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: Accessories വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കിയാലോ.
3: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
2: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
3: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാർ, ജോളി എബ്രഹാം എന്നിവർ ചമയം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണിനി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

കിളിതാക്കിളി കുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തുകണക്കൊരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തുമൃതത്തെ ിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലം പൊടി തട്ടി

ഞാനും കണ്ടേ അവനവനിന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും വിത്തിലുമാടം മാനത്തോണികൾ ഒഴുകി തുള്ളിയു.

തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടുകുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ട്.

ഇനി കേൾക്കാം ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റും സംഘവും ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജാസി ഗിഫ്റ്റ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്, വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ പാടിയ ഗാനം. ചിത്രം പൊറിഞ്ചു മറിയം ജോസ്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാച്ച് ഡി വേവറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധം.

രാജീവ് നായർ രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് കാർത്തിക്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം ഓർഡിനറി.

അരുണേലാത്ത് കാവ്യാജിത് എന്നിവർ പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം ഒരു വടക്കൻ സെൽഫി.

ഇനി കേൾക്കാം വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ഔസിപ്പച്ചന്റെ സംഗീതം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന ഗാനം. മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവരാണ് ഈ ഗാനം ആലപിച്ചത്. ചിത്രം അമൃതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കൈതപ്പുറം രചിച്ച് ഔസി പച്ചൻ ഈണം പകർന്നത്. ചന്ദ മാമ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ, സുജാത എന്നിവർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിഷ സുരഭിയിൽ കേൾക്കാം.
1: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് സുഗുണ വരദാചാരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ ആർ ഹേമലത, മൃദംഗം മന്നാർഗുഡി ശ്രീനിവാസൻ, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ. കൃതികൾ കേൾക്കാം. ആദ്യം കന്നഡ രാഗത്തിൽ വർണ്ണം കേൾക്കാം, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുഗുണ വരദാചാരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ആർ ഹേമലത, മൃദംഗം മഞ്ഞാർഗുടി ശ്രീനിവാസൻ. ഇനി ആഭോഗിരാഗത്തിൽ മനസ എന്നാരംഭിക്കുന്ന കൃതികൾക്ക് ആദിതാളം.

0: ഇതുവരെ കേട്ടത് സുഗുണ വരദാചാരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ആർ ഹേമലത, മൃദംഗം മഞ്ഞാർഗുടി ശ്രീനിവാസൻ.
1: സംഗീതസുധ സമാപിച്ചു.

നിശാസുരഭിയിൽ ഇന്നാദ്യം പൂനിലാമഴ എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ആലപിച്ച ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

എസ് രമേശൻ നായർ രചിച്ച്, സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഴത്തുള്ളിക്കിലുക്കം.

ജ്യോതിഷ് ടി കാശിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ് വിപിൻ്റെ സംഗീതം. 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിപിൻ ലാലും സംഘവും ആലപിച്ചത്.

നിശാസുര ഭീർ ഒരു ഗാനം കൂടി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഏറ്റവും മറിയണം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം അനുഭൂതികളുടെ നിമിഷം.

0: നിശാസുരഭി സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. കരിപ്പൂര് ജി.വി. നായർ അവതരിപ്പിച്ചത്.
1: വിനമിപ്പിക്കുകൻ മൗലി വിഭോ നിൻ പാദധൂളിയിൽ, നിമഗ്നമാക്കുകൻ കണ്ണുനീരിലെന്റയഹന്തയെ. മാനം തനിക്കു മോഹിച്ച് മാനക്കേടുവരുന്നുമേ, എന്നെ തന്നെ വലം വച്ചിട്ടെപ്പോഴും ഉഴലുന്നു ഞാൻ. എനിക്കു വേണ്ടി ഞാൻ ചെയ്യായകൻ ഗുണോദ്ഘോഷണം വിഭോ, എൻ ജീവിതത്തിൻ മധ്യത്തിൽ നിന്നിച്ഛ നിറവേറ്റുക. നിൽക്കുകൻ ചിത്തപത്മത്തിൽ മറച്ച് എന്നില എന്ന നീ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ അർത്ഥസമ്പുഷ്ടമായ ഒരു കാവ്യശകലമാണിത്. ഇതൊരു പ്രാർത്ഥനയാണ്, എല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എല്ലാ പ്രഭാതത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, സദാസമയവും മനസ്സിൽ മന്ത്രിക്കേണ്ട മന്ത്രമധുരമായൊരു പ്രാർത്ഥന. സർവേശ്വര, എൻ്റെ ഉള്ളിൽ ഖനീഭവിച്ചു പോയ അഹങ്കാരത്തിൻ്റെ മഹാമസ്തകത്തെ നിന്റെ പാദപത്മങ്ങളിലേക്ക് വിരമിപ്പിക്കുക. അഹങ്കാരത്തിൻ്റെ ആത്യന്തിക ഫലത്തെ ഞാൻ ഭയക്കുന്നു, പക്ഷേ എന്നിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായി അകറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഭൗതിക സുഖ സൗകര്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുമ്പോൾ ആ നേട്ടങ്ങളും വിജയങ്ങളും എൻ്റെ സാമർഥ്യം കൊണ്ടാണെന്ന വിചാരം എന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഞാൻ അഹന്തയുടെ പടവുകൾ കയറാൻ തുടങ്ങുന്നു. അഹന്ത ഒരുവനെ അന്ധനാക്കുന്നു, അകക്കണ്ണുകളിലെ വെളിച്ചം പൊലിയുന്നു, സന്മാർഗങ്ങളെ തിരിച്ചറിയാനാകാതാകുന്നു. അധ്യാത്മരാമായണത്തിൽ ഹനുമാൻ എന്ന വിജ്ഞൻ രാവണൻ എന്ന അജ്ഞനായ അഹങ്കാരിയെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധവു. ഹനുമാൻ ലങ്കയിലെത്തിയത് സീതാന്വേഷണത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. മഹാഹംഭാവിയായ രാവണനെ ആസന്നമായിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാവണ, ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച് നീ നന്നായി അറിയുക. അജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിൽ നീ മുങ്ങി താഴാതിരിക്കുക. എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള ശ്രേഷ്ഠോപദേശമാണിത്. അജ്ഞാനത്തിൽ നിന്നാണ് അഹങ്കാരം ജനിക്കുന്നത്. അഹങ്കാരത്തെ അകറ്റാൻ ഒറ്റ മാർഗമേയുള്ളൂ: അജ്ഞാനത്തെ അകറ്റുക, ജ്ഞാനാർജനം ചെയ്യുക, അഹങ്കാരത്താൽ ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിൽ എൻ്റെ അഹന്ത മുഴുവൻ അലിഞ്ഞില്ലാതാകണമേ എന്നതാവണം പ്രാർത്ഥന. ടാഗോർ വീണ്ടും പാടുന്നു: അത്യുന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ മോഹിച്ച് അരുതാത്തത് പലതും ഞാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് വന്നു ചേരുന്നതൊക്കെയും മാനത്തിനു പകരം മാനക്കേടുമാത്രം. വിഭോ, മറ്റൊന്നുകൂടി ഞാൻ അറിയുന്നു, ഞാനെപ്പോഴും എന്നെ തന്നെ വലം വച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ, എനിക്ക്, എൻ്റേത്. ഈ ചിന്തകൾ എന്നെ ബന്ധനത്തിലാക്കുന്നു. ഈ തടവറയ്ക്കുള്ളിൽ കിടന്ന് ഞാൻ വല്ലാതെ ഉഴലുന്നു, ഉഴറുന്നു. അഹങ്കാരത്തിൻ്റെ ഉപോത്പന്നമാണ് സ്വാർത്ഥത. ഇത് രണ്ടും ചേർന്നൊരുക്കുന്ന ഇരുണ്ട കാരാഗൃഹത്തിലകപ്പെട്ടവന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാനാവില്ല. സഹജീവികളുടെ കരുതലിൻ്റെ സ്നിഗ്ധതയറിയാനാവില്ല. സ്നേഹത്തിൻ്റെ ചേതോഹര സൗന്ദര്യം ആസ്വദിക്കാനാവില്ല. തുതിപാഠകരുടെ അകമ്പൊള്ളയായ പുകഴ്ത്തലുകളിൽ വഞ്ചിതരാകാനേ കഴിയൂ. ആത്മപ്രശംസ ചെയ്ത് സ്വയം വിഡ്ഢിവേഷം കെട്ടി ജന്മമൊടുക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് കവി വീണ്ടും പ്രാർത്ഥിക്കുന്നത്: എനിക്കുവേണ്ടി ഞാൻ തന്നെ എൻ്റെ ഗുണങ്ങളെ ഉദ്ഘോഷണം ചെയ്യാതിരിക്കണമേ വിഭോ എന്ന്. കാരണം ആത്മപ്രശംസ ആത്മഹത്യയ്ക്ക് തുല്യം. അഹങ്കാരിയുടെ ഇഷ്ടവിനോദമാണ് സ്വയം പുകഴ്ത്തൽ. വികലവും വികൃതവുമായ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ് അഹങ്കാരവും ആത്മപ്രശംസയും സ്വാർത്ഥതയും. അതിനാൽ മഹാപ്രഭു, എന്നിലെ വൈരൂപ്യമാർന്ന എന്നെ മറച്ചുകൊണ്ട്, എന്നിലെ ഞാനെന്ന ഭാവത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, അത്യുജ്വലമായൊരു പ്രകാശഗോപുരമായി, അറിവിൻ്റെ നിറനിലാ വെളിച്ചമായി എൻ്റെ ചിത്തപത്മത്തിൽ നീ തെളിഞ്ഞു നിൽക്കുക. നിന്റെ പ്രകാശപ്രചുരിമയിൽ അഹന്തയകന്ന ഞാൻ എന്നെ കാണട്ടെ. നിന്നിലൂടെ എന്നിലൂടെയും ഞാൻ പ്രപഞ്ചത്തെ കാണട്ടെ. നീയും ഞാനും പ്രപഞ്ചവും ഒന്ന് എന്ന സത്യത്തിലേക്ക് ഞാൻ ഉണരട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് കരിപ്പൂര് ജീവി നായർ. ആകാശം.

0: ുന്നു ഇനി നാളെ രാവിലെ 5:48 വരെ വിവിദ് ഭാരതി മുംബൈയിലെ
1: മുഝേ മൻസൂർ നഹീ കിസി ക മാംഗി ഹുയി ദൗലത് സേ ഭല ഹോതാ ഹൈ തോഡ്നാ ടൂട്ടേ ഹുയി ദിൽ ക ബുരാ ഹോതാ ഹൈ ജിസ്കാ കോയി നഹീ ഉസ്കാ തോ ഖുദാ ഹോതാ ഹൈ ആയിയേ സുനേ മുനീർ ക കലാം ഗായക് ഓർ സംഗീതകാർ അനൂപ് ജലോട്ടാ കി ആവാസ് മേ